പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. ഇടവം 15, 2026 മെയ് 29 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസ.

ശുഭചിന്തകൾ. നാം ജീവിതത്തിൽ എത്രയൊക്കെ വെളിച്ചത്തിലൂടെ നടന്നാലും പല സന്ദർഭങ്ങളിലും വഴിതെറ്റിയേക്കാം, വീണുപോയേക്കാം. എന്നാൽ ഓരോ വഴിതെറ്റലും വീഴ്ചയും നമ്മെ കൂടുതൽ വിവേകികളും ബുദ്ധിശാലികളും തിരിച്ചറിവുള്ളവരുമാക്കുന്നു. ജീവിതത്തിൽ തെറ്റുവരാതെ ആർക്കും ഒന്നും പഠിക്കാനാവില്ല. ഓരോ തെറ്റും ഓരോ പാഠങ്ങൾ തന്നെയാണ് ആയിരിക്കണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 ഉച്ചയ്ക്ക്

12:30, 12:50 വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 29. വിസ്കോൺസിൻ 30th US സംസ്ഥാനമായതും സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയതും കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയതുമൊക്കെ ഒരു മെയ് 29. മെയ് 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 29. സുൽത്താൻ മുഹമ്മദ് 2 ഫത്തിഹിന്റെ നേതൃത്വത്തിലുള്ള ഒട്ടോമൻ പട കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കിയത് മെയ് 29. ഇതോടെ ബൈസാന്റിൻ സാമ്രാജ്യത്തിന് അവസാനമായി. വിസ്കോൺസിൽ 30th US സംസ്ഥാനമായത് 1848 മെയ് 29. മെയ് 29 ടെൻസിൻ നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. 1917 ചിറായിലെ സഹോദരപുത്രന്റെ വീട്ടിൽ മിശ്രഭോജനം നടത്തിയത് 1917 മെയ് 29. കേരള നവോത്ഥാനത്തിന്റെ നാഴികക്കല്ലായി ഈ സംഭവം അറിയപ്പെടുന്നു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയത് 1970 മെയ് 1 ദിവസമായിരുന്നു. ശ്രീ മത്തായി ചാക്കോ എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ വെച്ച് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത് 2006 മെയ് 29. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭയ്ക്ക് പുറത്ത് വെച്ച് ഒരംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കിഷൻഗഞ്ചിലെ ഫിഷറീസ് കോളേജിന് ബീഹാർ മന്ത്രിസഭ അംഗീകാരം നൽകിയത് 2018 മെയ് 29. അസർബൈജാൻ യൂറോപ്യൻ ഗ്യാസ് പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് 2018 മെയ് 29.

ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16-ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെ എസ് ആർ ടി സി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
0: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണ സംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നയൻ, നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ്, എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സി ബി എസ് ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷകളുടെ മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ സി ബി എസ് ഇ ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ

0: കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യുപി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പിഎം ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം 30 June പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്ന് കൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഇന്നലെ രാത്രി 10 നെയ്യാട്ടം ആരംഭിച്ചത് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയകുറുപ്പും തമ്മേങ്ങാടൻ മൂത്തനമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മുതിരേരിവാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരും ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. June 20 വരെയാണ് പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5 ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് 2 മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നതെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DGP പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങി മരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 crore രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

0: പ്രായമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: കേൾക്കാം ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക്

0: 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണ ബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മയോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര MSME മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
1: ഞാൻ ഈ സ്കീമിൽ 1.5 വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി M ജിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ June 30-നകം പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവേ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2-ാം തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ

0: താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത മൂന്ന് ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിവ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ പിവി സിന്ധു ദക്ഷിണ കൊറിയയുടെ എസ് വൈ ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യസെൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗ് റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന 2-ാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോകോവിച്ച് 3-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി സമയം 7:35.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി. House music on my phone.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, എന്നും നിങ്ങളോടൊപ്പം. കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ലൊരു കുസൃതി ചോദ്യവുമായിട്ട് ഈ വെള്ളിയാഴ്ച ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മി.
0: യെസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നല്ലൊരു ദിവസമാണ്, ചെറിയൊരു മഴയുണ്ട്, നല്ലൊരു ക്ലൈമറ്റ് അല്ലെ, ഒരു ചെറിയൊരു ചൂടും അതുപോലെ തന്നെ ചെറിയൊരു മഴയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ എന്തായാലും ഇന്ന് 29-ാം തീയതിയാണ്. അപ്പൊ ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു മെയ് മാസം കഴിയാൻ വേണ്ടിയിട്ട്. മെയ് മാസം ആക്ച്വലി ഒരു നല്ലൊരു മാസമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു മാസമാണ് അല്ലെ.
1: അതായത് കാലത്തിലും മെയ്യും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്.
0: ഇപ്പോൾ പക്ഷെ ഭയങ്കര ചൂടാണ്,
1: പക്ഷേങ്കിൽ ഇപ്പൊ നല്ല മഴയാണ്.
0: അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് നമ്മൾ ഇതാ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറായി എന്നാലും ലൈവിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848 5

0: 5 8 7 8 5. അപ്പൊ നമുക്ക് വാട്സപ്പ് മാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അറിയിക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് മെസ്സേജുകളും പാട്ടുകളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെ അത്തരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതും കൂടി പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയും നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ അറിയിക്കാവുന്നതാണ്, പാട്ടുകളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മളുടെ പാട്ടുകൾ ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ ലൈവുകളിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ശ്രോതാക്കൾ ചോദിക്കാറുണ്ട്. ഇൻകേസ് ചിലപ്പോൾ ചില പാട്ടുകൾ പ്ലേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്താവുന്നതാണ്. ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊന്ന് വിട്ടുപോകുന്നതാണ്. അപ്പോൾ ആരും വിഷമിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് ഒരു മെസ്സേജ് നമ്മളതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതിയാകും. മാത്രമല്ല നാളെ നമ്മുടെ ആൽബം സോങ്ങുകളുടെ ഒരു ലൈവ് പ്രോഗ്രാം നമ്മുടെ ആദിര കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ഈ ആൽബം ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മ്യൂസിക് ലൈവ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലൈവിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇഷ്ട ഗാനങ്ങളിലൂടെ എന്നുള്ളൊരു സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സിനിമാ ഗാനങ്ങളും ഒക്കെ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സമയം 10:08 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ കേട്ടോ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8 8 4 8 5 5 8 7 8 5.
1: യെസ്, അപ്പോൾ ഇതാ മഴക്കാലം, കാലവർഷത്തിലേക്ക് ഇതാ കടന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വേനൽ മഴ എന്ന് തന്നെയാണ്, ഇപ്പോഴും ആ ഒരു പേരിൽ നിന്നൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കാലവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയ്ക്കും ഇടതടവില്ലാതെ മഴകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് നമ്മൾ പോകുന്നു. കേരളത്തിൽ തന്നെ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുക കൂടിയാണ്.
0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. അതേപോലെ ആതിര പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. കൂടാതെ സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിലൊക്കെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും ഇടത്തരം മഴയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്. കൂടാതെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കൂടിയുള്ള ഒരു അറിയിപ്പ്.
1: അപ്പോൾ ഈ കടലാക്രമണം ഉണ്ടാകും എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് പോകുമ്പോൾ മത്സ്യബന്ധന വിലക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ ഇതുവരെ മത്സ്യബന്ധന വിലക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും മത്സ്യത്തൊഴിലാളികളെല്ലാവരും ജാഗ്രത പാലിക്കുക എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ മഴ നമ്മളിങ്ങനെ അതായത് ക്ഷണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെ. ദൈവമേ പെട്ടെന്നൊരു മഴ പെയ്യണേ, അത്രയും ചൂടാണ് അല്ലേ. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഏറ്റവും വലിയ രീതിയിലുള്ളൊരു ചൂടാണ് നമ്മൾ അനുഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ആ ഒരു ചൂടിൽ നിന്നൊരു ഒരു മോക്ഷം ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചിരുന്നപ്പോൾ അത് മഴ വന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇടിമിന്നലും അതുപോലെ കാറ്റും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എങ്കിലും സേഫ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മഴ നമ്മുടെ ഭൂമിക്ക് ആവശ്യമാണ്, നമുക്കും ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാം. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു പ്രദേശത്തെ മഴയൊക്കെ എങ്ങനെയുണ്ട്? സേഫ് ആണോ എല്ലാവരും?
0: രാത്രിയിലൊക്കെ നല്ല ഇടിവെട്ടി മഴയായിരുന്നു. രാത്രിയിലൊക്കെ നല്ല ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയൊക്കെ എണ്ണിട്ട് എന്താ സംഭവിച്ചതെന്ന് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലൊക്കെ നമ്മൾ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഇടിയും ഒക്കെ ആയിരുന്നു. നല്ലൊരു മഴ രാവിലെ എണ്ണിട്ട സമയത്ത് മുറ്റത്തൊക്കെ നല്ല വെള്ളമുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ വന്നു. വെയിൽ വന്നപ്പോഴോ ഭയങ്കര ചൂട്. അപ്പോൾ ഈ ഒരു ചൂട് നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു എത്ര മഴ വന്നാലും ഈ വരുന്ന വെയിൽ അതിനെ കടത്തി വെട്ടും എന്നുള്ളൊരു കാര്യമാണ്. കാരണം ചൂട് അത്രത്തോളം വീണ്ടും വീണ്ടും വരികയാണ്. നമുക്ക് ഈ ഒരു മഴയെ എന്താ മഴയേക്കാൾ ഒരു തണുപ്പിനേക്കാൾ കൂടുതൽ നമുക്കൊരു ചൂടാണ് അല്ലെ. ഈ ഒരു കാലാവസ്ഥയിലുള്ളൊരു മാറ്റമാണ് നമ്മളിപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കടൽ തീരത്തൊക്കെ താമസിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒരു ജാഗ്രത, മാത്രമല്ല നമ്മുടെ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കേൾക്കുക എന്നുകൂടി നമ്മൾ പറയാം.
1: അതെ, അപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞത് മഴക്കാലത്തിലേക്ക് കടക്കുന്ന ഒരു ടൈമിലും നമ്മളിപ്പോഴും ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇപ്പോൾ മഴയില്ലാതെ ഇപ്പോൾ ഇന്നൊരു ദിവസം മഴയില്ലെങ്കിൽ നല്ല ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്ന് ഹീറ്റ് അവയർനെസ് ഡേ ആണ്. അതായത് നമ്മൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഏറ്റവും വലിയ ചൂടാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പലപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്, സ്കിൻ ഇഷ്യൂസ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്, പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു ക്ലൈമറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മഴക്കാലത്തിലേക്ക് പോകുമ്പോൾ ഈ മഴ സംഭവിക്കുന്ന ടൈമുകളിൽ തണുപ്പ് ഉണ്ടാകുമെങ്കിലും മഴ തീരുന്ന ദിവസം അല്ലാതെ മഴയില്ലാതിരിക്കുന്ന

0: ഒരു ദിവസം വീണ്ടും ചൂടിലേക്ക് പോകുന്നൊരു അവസ്ഥയാണല്ലേ. അപ്പോൾ അതിന് തീർച്ചയായും നമുക്കൊരു അവയർനെസ്, ആ ഒരു ബോധവൽക്കരണ ആവശ്യം തന്നെയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്കാണെങ്കിലും ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലൊക്കെ പുറത്തു പോകുമ്പോഴും പിന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലാണെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളം, അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലമാണ് ാണെങ്കിലും മഴയില്ലാത്ത ടൈമുകളിൽ ചൂട് അധികമായിട്ട് നിലനിൽക്കുന്നൊരു സാഹചര്യമാണല്ലേ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക എന്ന് കൂടി പറയുന്നു.
1: അതെ, ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ ഒരുപാട് ഓർക്കാറൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കൂടി പറയാം.
0: ഇപ്പോൾ ദാഹമില്ല എങ്കിൽ കൂടിയും നമ്മൾ ഇത്ര മണിക്കൂറിനിടയ്ക്ക് വെള്ളം കുടിക്കുക അല്ലേ, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ്. പിന്നെ ഒരു നിർജ്ജലീകരണം എന്നൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മൾ വിട്ടുവാണ്. ഇപ്പോൾ വെള്ളം എടുത്ത് കുടിച്ചവർ കാണാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിക്കുമ്പോഴോ എന്തെങ്കിലും അലേർട്ടൊക്കെ കാണുമ്പോഴോ ആണ് നമ്മൾ ഓർക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ കൂടിയും അത് കാണുമ്പോൾ നമുക്കന്ന് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം, ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കാം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്.
1: ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യം തന്നെ പറയുകയാണെങ്കിൽ രാവിലെ കുറച്ച് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് മാറ്റി കഴിക്കാം. വീണ്ടും അടുത്തൊരു ജോലി വരും, ആ ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ജോലിയൊക്കെ ഒതുക്കി ഭക്ഷണം കഴിക്കുക എന്നുള്ളതും പലരുടെ ഒരു അജണ്ടയാണ് കേട്ടോ. അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അത്രത്തോളം താമസിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ശരീരത്തിനും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു ജോലി ചെയ്യാൻ
0: പറ്റുള്ളൂ.
1: അപ്പം ഇതുവരെയും ആരെങ്കിലും ഭക്ഷണം, രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചോളൂ അല്ലേ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ?
0: പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുകൂടി പുനഃക്രമീകരിക്കുക എന്നുകൂടി പറയാണ്. പക്ഷേ ഇപ്പോൾ മഴയാണ്, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ശ്രോതാക്കൾ പറയുന്ന പോലെ ഒരു തണുത്ത പ്രഭാതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് ഹീറ്റ് അവയർനെസ് ഡേ ആണ്. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുണ്ട്. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിലിപ്പോൾ കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇതാ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ അടുത്ത കലാപരിപാടികളിലേക്ക്.
1: അതെ അതെ, ഇപ്പം എനിക്ക് തോന്നുന്നു വീട്ടിൽ പുതിയ ബുക്കുകളൊക്കെ വാങ്ങിച്ചു, സ്കൂളിൽ നിന്ന് ടെക്സ്റ്റുകളൊക്കെ കിട്ടി, അതൊക്കെ പുതിയ.
0: അതെ, അത് സത്യം പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ തലവേദനയാണ് പുറകെ നടന്ന് ഇത് ഇന്നത് ചെയ്യും. പിന്നെ ഈ നമ്മുടെ നെയിൻ സ്ലിപ്പ് തന്നെ.
1: അതെ അതെ, ഞാൻ പറയാം, നെയിൻ സ്ലിപ്പ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് അവർക്കിപ്പോൾ നമ്മൾ യൂണിക്കോണിൻ്റെ ആണ് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് വേണ്ട, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. അവർ പറയുന്ന ക്യാരക്ടറിൻ്റെ പേര് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കടയിൽ ചെന്ന് നമ്മളതിങ്ങനെ കാണാതെ പഠിച്ച് എഴുതിക്കൊണ്ടൊക്കെ പോകണം, ഇന്ന ആളുടെ നെയിൻ സ്ലിപ്പ് ഉണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പുറം ചട്ടയുള്ള ഈ ഒരു ബുക്ക്. പക്ഷെ നമ്മളങ്ങനെ കാണാനൊന്നും സാധിക്കത്തില്ല, നമ്മളെല്ലാം പൊതിയിട്ട് ആണ് വെക്കുന്നത്. അങ്ങനെയൊക്കെ നൈസിനെ പറ്റിക്കാനൊക്കെ പറ്റും, പക്ഷേ നെയിൻ സ്ലിപ്പിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ പിക്ചറൊക്കെ വെച്ചിട്ടുള്ള നെയിൻ സ്ലിപ്പും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു വിശേഷം? പിന്നെ അതിൻ്റെ ഒരു ആദ്യം കുറച്ച് ബാഗൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊരു സന്തോഷമാണ് അല്ലേ. പിന്നെ അവ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അച്ഛനെയും അമ്മയും കാണുന്നില്ല, അതൊരു അങ്കലാപ്പാണ്.
0: ഒരാഴ്ച ഒരു ബുദ്ധിമുട്ട് കാണും, പിന്നെ അതങ്ങ് ശീലമായിക്കോളും. എന്തായാലും കുട്ടിക്കുറുമ്പുകളുടെയൊക്കെ വിശേഷങ്ങളും അവരെങ്ങനാണ്, എല്ലാം അറേഞ്ചൊക്കെ കഴിഞ്ഞോ, പാരൻസൊക്കെ അടുത്തൊരു സെഗ്മെൻറ്റിന് വേണ്ടി റെഡി ആയോ എന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. ഇനി 2 ദിവസം കൂടി ഉള്ളൂ. ഇൻ കേസിൽ നിങ്ങൾ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യൂ. നല്ല, അതായത് ഈ കമ്പോളത്തിലൊക്കെ നല്ല തിരക്കാണ് വൈകുന്നേരം പ്രത്യേകിച്ചും. പിന്നെ ഇൻ കേസിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷത്തെ ബാഗൊക്കെ ആണുള്ളതെങ്കിൽ അതൊന്ന് പുതുക്കി ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും അടിപൊളി തന്നെയാണ് അല്ലേ. നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം. കുഞ്ഞുങ്ങളിലേക്ക് പറയണം പുതിയത് തന്നെ വേണം എന്നൊക്കെ നിർബന്ധം പിടിക്കരുത്. അത്യാവശ്യം നല്ല ബാഗും നല്ല കുടയും എല്ലാം ഉണ്ടെങ്കിൽ അത് തന്നെ കൊണ്ടുപോകുന്നത് തന്നെയാണ് സേഫ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക, ഒരു പ്രവേശനോത്സവത്തിലേക്ക് കടക്കുന്ന ആ ഉത്സാഹത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. കുട്ടിക്കുറുമ്പുകളുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. എവിടം വരെയായി നിങ്ങളുടെ പരിപാടികളൊക്കെ എന്ന് അയച്ചോളൂ. അയക്കണം വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് ഒരു മഴപ്പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലേ. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ടു, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും അവരുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. എവിടം വരെയായി, സ്കൂൾ തുറക്കാനുള്ള വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്, വീട് തിരിച്ചു വെച്ചത് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, 2 മാസത്തെ വെക്കേഷനൊക്കെ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു തണുപ്പും ഒന്ന് കുറച്ച് മടി പിടിച്ചൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാലോ.
1: കുസൃതി ചോദ്യം, പലരും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ഇൻ കേസ് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മളിലേക്ക് ചോദ്യവുമായിട്ട് എത്തുന്നതാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ശ്രോതാക്കളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആൻസർ ഒക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, തെറ്റിപ്പോയാലും ഞാൻ കറക്റ്റ് ആക്കും എന്ന് വിചാരിച്ച് ഒരുപാട് ആൻസർ.
2: ഒരു ഒന്ന് രണ്ടു വട്ടം തെറ്റിയാലും മൂന്നാമത്തെ വട്ടം നാലാമത്തെ വട്ടമൊക്കെ ട്രൈ ചെയ്ത്
1: ഇതാണോ കറക്റ്റ്
2: അതെ എന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു മെസ്സേജ് അയക്കാറുണ്ട്. പ്രത്യേകിച്ചും രാവിലെകളിൽ നല്ല തിരക്കുള്ള ടൈമാണ്, അതിനിടയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ജോലികൾ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ പ്രോഗ്രാമൊക്കെ കേൾക്കുന്നത്. അതിനിടയ്ക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു സന്തോഷമാണ് ഈ ഒരു ലൈവിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് എല്ലാവരും ആൻസർ ചെയ്യണം. കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ചോദിക്കാം.

0: ഇതാണ്, നമ്മൾ ഒരുപാട് പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട് അല്ലേ, പല ടൈപ്പിൽ പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പഴഞ്ചൊല്ല് ശ്രീലക്ഷ്മി കേട്ടിട്ടുണ്ടോ? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ള പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
1: നമ്മുടെ ഒരു ആശ്വാസമാണ് പട്ടി കുരയ്ക്കുന്ന സമയത്ത്.
0: അതെ, അങ്ങനെ പട്ടികൾ കടിക്കാറില്ല. പക്ഷേ ചില പട്ടികൾ, നായ്ക്കൾ അല്ലേ, അവര് കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും.
1: അങ്ങനെ ആശ്വസിക്കുന്നവർക്കൊരു വെല്ലുവിളിയാണ്.
0: അതെ, അപ്പൊ അങ്ങനെയുള്ള അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.
1: വാഗുണ്ട്,
0: അതല്ല, അത് ഇപ്പൊ തന്നെ പറയരുത്, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് ചെയ്തോളൂ.
1: അപ്പൊ അതല്ല ആൻസർ.
0: അതെ, അപ്പൊ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ള പഴഞ്ചൊല്ലിന് എതിരെയുള്ളൊരു ഒരു കാര്യമാണ്. കാര്യം ചില പട്ടികൾ കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും
1: എന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വാഗുണ്ടെന്ന്. അപ്പൊ അതല്ല ആൻസർ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്.
0: അതെ, പക്ഷെ എങ്കിലും അത് ഒരു നമ്മുടെ ഒരു പ്രോട്ടോകോളിന് എതിരായിട്ടാണ് ശ്രീലക്ഷ്മി അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു.
1: ഞാനിങ്ങനെ നമ്മളിങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ ടക്കി ടക്കി അങ്ങനെ ഈ സ്കൂളിലൊക്കെ എപ്പോഴും അങ്ങനെ മറുപടി പറഞ്ഞു.
0: അതായത് അത് പറഞ്ഞു വരുന്നു, ഞാൻ ഒരു പഠിപ്പിയായിരുന്നു എന്നുള്ളതല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്തോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: നമുക്ക് നമ്മളുടെ ഒരു കുട്ടി ശ്രോതാവ് നമുക്കൊരു പാട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ കുട്ടി ശ്രോതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല. രാധിക ചേച്ചിയാണ് ഓയൂർ ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വോയിസ് ഒന്ന് കേട്ടാലോ.

0: പോയും മനവില്ലി നിറവണ്ട മഞ്ഞോളങ്കുളവണ്ട സ്നേഹത്തിനാരമ്പില്ല
1: അതെ, എന്ത് ക്യൂട്ടായിട്ടാണ് പാടിയിരിക്കുന്നത് അല്ലേ. അവ നല്ല രസമായിട്ട് പറയുന്നു, പറഞ്ഞു ആ ഒരു പാട്ട് ഇങ്ങനെ പറഞ്ഞു പാടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മിടുക്കി കുട്ടിയുടെ പേരെന്താണെന്ന് കൂടി നമുക്കൊന്ന് പറഞ്ഞു തരണം. മിടുക്കിയായിട്ടിരിക്കുക. അപ്പോൾ ഏത് സ്റ്റാൻഡേർഡിലോട്ടാണ് പോകാൻ പോകുന്നത്? ആ വിശേഷങ്ങൾ അയച്ചോളൂ. നമ്മുടെ മിടുക്കികളായിട്ടുള്ള നമ്മുടെ ശ്രോതാക്കൾ പല ആൾക്കാരുടെയും മക്കളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എല്ലാവരും ഇന്ന് അയച്ചോളൂ നിങ്ങളുടെ സ്കൂൾ പോകാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ എവിടെയായെന്ന്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു കുട്ടികൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ മിടുക്കിയായിട്ട് നല്ല പാട്ട് പാടി അപ്പോൾ എല്ലാ ശ്രോതാക്കളും കേട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, പേരെന്താണ് അല്ലേ.
2: ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്, ആരാണ് ഞങ്ങളെ ഇത്ര ഇഷ്ടപ്പെടുന്ന ആ കുട്ടി ശ്രോതാവ്.
1: ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുള്ളൊരു ചെറിയ കുഞ്ഞുങ്ങളുടെ വോയിസ് ഒക്കെ ഭയങ്കര ക്യൂട്ടാണ് അല്ലേ. ചെറിയ ചെറിയ ഇങ്ങനെ ആ വേർഡ്സ് കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അത് കേട്ടിരിക്കാൻ രസമാണ് എന്നുള്ളതാണ്.
2: ചിലതപ്പോൾ നമ്മുടെ കൈവിട്ടൊക്കെ പോകും, നല്ല രസമാണ് അത് കേട്ടിരിക്കും. പക്ഷെ അവരത് അവര് കെയർ ചെയ്യുന്നില്ല. എനിക്ക് പാടാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കത് പറയാൻ പറ്റും. അപ്പൊ ഞാൻ നല്ല കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. മറ്റുള്ളവരെന്ന കളിയൊക്കെ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതി.
1: ചില ഈ കുഞ്ഞു കുട്ടികളുടെ ഒരു സ്പെഷ്യാലിറ്റി, നമ്മളിപ്പോ ഒരു 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഷൈ ആവാൻ തുടങ്ങും കുഞ്ഞുങ്ങളൊക്കെ. അപ്പൊ അവർക്കൊരു ചിന്ത വരും, അവരെന്ത് വിചാരിക്കും, അങ്ങനെ ചിന്ത. പക്ഷെ കുഞ്ഞു കുട്ടികൾ വളരെ നിഷ്കളങ്കമായിട്ട് എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എന്നിരത്തിൽ പാടും ഡാൻസ് ചെയ്യും. ഇവർ റോഡിലൊക്കെ നിന്ന് ആരെങ്കിലും ചില കുട്ടികളോട് പറഞ്ഞാൽ ആ കളിക്കണോ കളിക്കാം എന്നിരത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ക്യൂട്ടായിട്ട് നമ്മുടെ ഒരു കുട്ടി ശ്രോതാവ് ഒരു പാട്ടൊക്കെ പാടി പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് ആരാണെന്ന് പേര് എന്താണെന്നൊക്കെ ഒന്ന് പെട്ടെന്ന് അയച്ചോളൂ അല്ലേ. യെസ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ സിനിമ ഇഷ്ടമാണ്. അപ്പൊ സിനിമാ പ്രേമികൾ ആരും കാണില്ല. അപ്പൊ ഒരു ഒരു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫിലാണ്, ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, അതായത് സെക്കൻഡ് ഇയറിൽ പഠിച്ചിരുന്ന ടൈമിലാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ നിന്ന സമയത്ത് സിനിമ എന്തായാലും കാണണം, പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡൻ ആണെങ്കിൽ നമ്മളെ വിടില്ല. അങ്ങനെ ഞങ്ങൾ കള്ളം പറഞ്ഞിട്ട് എന്തോ ഒരു അസൈൻമെൻ്റ് ആണ് കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ച സമയത്ത് പോവുകയാണ് ചെയ്തത്, ഞായറാഴ്ചയിൽ പോവുകയാണ് ചെയ്തത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എന്തായാലും വാർഡൻ പൊക്കി നമ്മളെ. പക്ഷെ നമ്മൾ പറഞ്ഞു സിനിമയുടെ കഥയൊക്കെ ഇങ്ങനെ വാർഡൻ പറഞ്ഞു കൊടുത്തപ്പോൾ വാർഡൻ ഇഷ്ടപ്പെട്ടു. ആ കൊള്ളാം, ഞങ്ങളിങ്ങനെ പറഞ്ഞു മൂന്ന് നായികന്മാരുണ്ടോ നിവിൻ പോളിയാണ്, അപ്പം ആരാണ് നിവിൻ പോളി, ജോർജ് എന്ന ക്യാരക്ടറിലൊക്കെ വന്ന് മൂന്ന് നായികമാരൊക്കെ വന്ന് ഒരു പ്രണയത്തിൻ്റെ വളരെ മനോഹാരിത നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സിനിമയായിരുന്നു യൂത്ത്. അത് വളരെ നല്ല രീതിയിലാണ്

0: ഏറ്റെടുത്തത് എന്നുള്ള സിനിമ. എനിക്ക്
1: കോളേജിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ വേണ്ട, എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെയായിരിക്കും, ഒരു കറുത്ത ഷർട്ടും.
0: അത് മാത്രമല്ല, ഇങ്ങനെ അങ്ങനത്തെ സ്റ്റൈലില് ബോയ്സ് ഇങ്ങനെ വരുന്ന ടൈമിൽ അവര് തന്നെ ഒരു ബീജം ഇങ്ങനെ സെറ്റ് ചെയ്യും, ആ ബീജം പാടിക്കൊണ്ട് തന്നെ ആയിരിക്കും അവർ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെൻസേഷണൽ ആയിട്ട് മാറിയ ഒരു സിനിമയും സിനിമയിലെ ഗാനങ്ങളും കഥാപാത്രങ്ങളും ആയിരുന്നു പ്രേമം എന്ന സിനിമ. അപ്പോൾ അൽഫോൺസ് പുത്രന്റെ വളരെ മനോഹരമായിട്ടുള്ള ഇന്നും നമ്മുടെ കാഴ്ചയ്ക്ക് ഇമ്പമാർന്ന് നിൽക്കുന്ന, പുതുമയോടുകൂടി നിൽക്കുന്ന ആ ചിത്രം 11 വർഷമായിരിക്കുകയാണ് എന്നുള്ള ആ വർഷത്തിലേക്ക് ഇന്നാണ് ആ സിനിമ റിലീസായിരുന്നത്. ഈ ഒരു ഡേറ്റിൽ 11 വർഷം മുൻപ് റിലീസായിട്ടുള്ള ചിത്രമാണ്. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ വർഷങ്ങൾ കടന്നു പോയതല്ലേ. നല്ലൊരു സിനിമയായിരുന്നു, ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ രസമുള്ളൊരു സിനിമയായിരുന്നു. ഒരുപാട് എന്താ പറയുക, ആ കഥയിൽ വളരെ ഒരു കഥാതന്തു വളരെ എക്സ്ട്രാ ഓർഡിനറി അങ്ങനൊന്നും ഇല്ല, പക്ഷെ നോർമൽ ഒരു രീതിയാണെങ്കിൽ കൂടി
1: എല്ലാവരും അത് ഏറ്റെടുത്തു. അതിലെ ബിജിഎം ഒക്കെ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങാണ്. കാരണം ആ ഒരു സമയത്ത് എല്ലാവരുടെയും മൊബൈലില് റിംഗ് ടോൺ വരെ അതായിരുന്നു അല്ലേ. എല്ലാവരും ഏതൊരു നമുക്ക് എന്തൊരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ നിന്നൊരു പാട്ട് പാടുമെന്ന് പറയുമ്പോഴും നമ്മളെപ്പോഴും പാടുന്നൊരു പാട്ടും ഈ സിനിമയിലെ ആയിരുന്നു. അത്രയേറെ പ്രണയത്തെ പറ്റിയും ചിത്രശലഭങ്ങളെ പറ്റിയും ഒക്കെ എനിക്ക് നേച്ചറിനെ ഒക്കെ പറ്റി ഒരു അവരിങ്ങനെ കാണിച്ചിട്ടുണ്ട്, പലതും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ തന്നെയാണ്.
0: പല അതായത് ഈ ഒരു സിനിമ റിലീസായതിന് ശേഷം ആ ഒരു സിനിമയിൽ ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പൊ ആലുവ പുഴയുടെ തീർത്തുന്ന പാട്ടില് ഇങ്ങനെ അവർ വരുന്നതും, അതുപോലെ തന്നെ നിവിൻ പോളി അനുപമ പരമേശ്വരനോട് ഇഷ്ടം പറയുന്ന ഒരു ടൈമില് ഇങ്ങനെ ഓടുന്നതും, ആ പാലമൊക്കെ പിന്നീട് വളരെ ഫേമസ് ആയി. പിന്നീട് അവിടെ ചെന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുക്കണം. അപ്പൊ ഒന്ന് ആലോചിക്കും, ഒരു സിനിമ കൊണ്ട് എന്തെല്ലാം രീതിയിലാണ് ഒരു മാറ്റം സംഭവിക്കുന്നത് അല്ലെ. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ ആ ഒരു സ്റ്റൈല് നമ്മൾ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അനുപമ പരമേശ്വരൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈൽ അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സത്യത്തിൽ ഗേൾസിന് കൂടുതൽ ഇഷ്ടം ക്ലിയർ ഫേസ് ഉള്ളൊരു സ്കിൻ അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. പിന്നീട് മലർ മിസ്സിനെ കണ്ടപ്പോൾ കുറച്ച് മുഖക്കുരുള്ള കുട്ടികളോടുള്ള ഒരു ഇഷ്ടം നമ്മൾ പിന്നെ അഥവാ മുഖക്കുരുള്ള
1: കുട്ടി അത് ക്രഷായിട്ട്
0: അതെ ക്രഷായിട്ട് മാറുക. അപ്പൊ മുഖക്കുരുള്ള കുട്ടികൾക്കൊക്കെ വിഷമിച്ചിരുന്ന കുട്ടികളാണെങ്കിൽ ഇതിപ്പോ ഒരു അനുഗ്രഹമായി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. പിന്നീട് ലാസ്റ്റ് വന്നിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ രസമുള്ളൊരു റണ്ണിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചിത്രമായിരുന്നു. ഇന്നും നമുക്ക് കാണുമ്പോഴും ആ പാട്ടുകളാണെങ്കിലൊക്കെ രസമായിട്ട് നിവിൻ പോളി ഒരു ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ഒരു യൂത്ത് ഐക്കൺ എന്ന രീതിയിൽ മാറ്റപ്പെട്ടൊരു ചിത്രം കൂടിയായിരുന്നു പ്രേമം എന്ന ചിത്രം. അപ്പോൾ അൽഫോൺസ് പുത്രൻ്റെ ആ ഒരു ചിത്രം അന്ന് വളരെ നല്ല രീതിയിലുള്ളൊരു വിജയം, ഒരു റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി. കാര്യം എന്ന് വെച്ചാൽ 175 ദിവസമാണ് കേരളത്തിൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 300+ ദിവസങ്ങളിൽ ഓടിയിട്ടുള്ളൊരു മലയാള ചിത്രം കൂടിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ ഒരു പേരിൻ്റെ ഒരു കാര്യത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. തുടക്ക സമയത്ത് ജോർജ് അതായത് ഈ ഒരു നിവിൻ പോളിയുടെ ക്യാരക്ടറിന് ഒരു കഫെ ഉണ്ടല്ലോ, അയാൾ സ്റ്റാർട്ട് ചെയ്ത് ആ കഫേയുടെ പേര് അഗേപ്പ എന്നാണ്. അതൊരു ഗ്രീക്ക് വേർഡാണ്, പ്രണയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ആദ്യം പ്രേമം എന്നിടാതെ അഗേപ്പ എന്നിടാനായിരുന്നു ഇവരുടെ ആഗ്രഹം. പിന്നീടാണ് പ്രേമം എന്നായിട്ട് മാറുന്നത്. അപ്പോൾ അത് അവർ ആ കഫേയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നല്ല നല്ല ഒരു നമുക്കൊരു പുതുമ നൽകിയൊരു ചിത്രം തന്നെയായിരുന്നു
1: അത്. പ്രേമത്തിൻ്റെ ഒരു ഓരോ വെർഷനാണ് പ്രേമത്തിൻ്റെ ഓരോ വെർഷൻ. നമുക്കതിനകത്ത് അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കോഴിയായിട്ട് ഗിരിരാജൻ കോഴി എന്നൊക്കെ പറയുന്നത് അതിന് ഓരോരോ വെർഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അയാൾ എല്ലാവർക്കും പ്രണയം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് അല്ലേ.
0: തീർച്ചയായും അന്നത്തെ ആ ഒരു ടൈമിൽ ഈ സിനിമ റിലീസായിട്ടുള്ള ഒരു ടൈമിൽ 37 പുരസ്കാരങ്ങളാണ് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ജനപ്രിയ ഫിലിം എന്ന രീതിയിൽ തന്നെ ലോകമെമ്പാടുമുള്ള വിവിധ അവാർഡുകൾ ഈ ഒരു ചിത്രത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ശ്രീലക്ഷ്മി ആ ഒരു സിനിമ റിലീസായിട്ട്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ എന്നുള്ളൊരു ഫീലാണ് ഇപ്പോഴും ആ ഒരു ചിത്രത്തിൻ്റെ ഒരു കണക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം നമുക്ക് കേട്ടാലോ.
1: അതെ, തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
3: ആതിരയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. പ്രേം

0: അതായത് ഇപ്പോൾ ഈ ഇടയ്ക്ക് റിലീസായിട്ടുള്ളൊരു ചിത്രത്തിൽ വാഴച്ചു എന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രത്തിൽ അൽഫോൺസ് പുത്രൻ പറയുകയുണ്ടായി, പ്രേമത്തിന് എന്താണ് കുഴപ്പം, പ്രേമത്തിന് ഒരു കുഴപ്പവും ഇല്ല, അതെ സൂപ്പറാണ്. അപ്പം അങ്ങനെ പ്രേമത്തിൻ്റെ 11-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോകുന്നത്, പക്ഷെ ഇന്നും വളരെ പുതുമയോടുകൂടി നിലനിൽക്കുന്നൊരു ചിത്രം തന്നെയാണ് അൽഫോൺസ് പുത്രൻ്റെ ഡയറക്ഷനിലെത്തി.
1: ആദ്യം ഇങ്ങനെ പറയുകയാണ് എത്ര പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് പറയുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും.
0: അതെ, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ അയക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഒക്കെയാണ് ഞാൻ പോയത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ അന്ന് കാണാൻ പോയത്? സ്കൂൾ ലൈഫ് കോളേജ് ലൈഫിലൊക്കെ ആയിരുന്ന ടൈമിൽ നമ്മൾ റിലീസായിട്ടുള്ള പലരും കാണും അല്ലേ ഈ ഒരു ടൈമിൽ റിലീസായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കുറുമ്പുകളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: എന്തായിരുന്നു ആ ചോദ്യം?
0: അപ്പോൾ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. കുരിക്കുന്ന പട്ടി കടിക്കാറില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷെ ചില പട്ടികൾ കുരിക്കുകയും ചെയ്യും എന്നാൽ കടിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 10:39
1: അതെ 10:39 നമുക്ക് മെസ്സേജുകളോട്ടൊന്ന് പോകാം അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജൊക്കെ അയക്കുന്നത് നമ്മുടെ വനജ ചേച്ചി ഇന്ന് മെസ്സേജൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, കുറേ നാളായി, എവിടെ പോയി അല്ലേ. ഇപ്പോൾ ഒരുപാട് നാളായി മെസ്സേജ് അയച്ചിട്ട് സുഖമില്ലായിരുന്നു, സാന്ത്വനം കുടുംബത്തിന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വനജമ്മയ്ക്കും നല്ലൊരു ദിവസം ഞങ്ങൾ ആശംസിക്കുകയാണ്.
0: അതെ, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: അതേപോലെ അമ്മ പറയുകയാണ് എല്ലാ പരിപാടിയും നല്ലതാണ്, പല അറിവുകളും കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പാട്ടിൻ്റെ സജഷൻ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് ഇന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളിലേക്ക് അപ്ഡേഷൻസ് ആയിട്ടാണ് സാർ എത്താറുള്ളത്. ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ചൗധരി ചരൺ സിംഗ് 1987 May 29 അന്തരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ December 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 2024 മരണാനന്തരമായി ഭാരതരത്ന ബഹുമതി നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിൻ്റെ ഓർമ്മദിനമാണ്. അത് ഒരു മെസ്സേജായിട്ട് സാറ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മളത് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് തരുമ്പോൾ എപ്പോഴും ഒരുപാട് സന്തോഷമാണ്. കാരണം ചില അപ്ഡേഷൻസൊക്കെ നമുക്ക് വായിക്കാൻ പറ്റാതാകാറുണ്ട്, ചിലത് നമ്മൾ വിട്ടുപോകാറുണ്ടല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മെസ്സേജ് തരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഓർത്തിരിക്കാനും ആ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം എത്ര മാത്രമാണെന്ന് നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ അരവിന്ദാക്ഷൻ സാർ. അപ്പോൾ ഇനിയും നമുക്കൊക്കെ മെസ്സേജൊക്കെ അയക്കാം.
0: സാറിനും നല്ലൊരു ദിവസം നേരാണ്.
1: അപ്പോൾ നമ്മുടെ അജിത് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ബർത്ത്ഡേ വിഷസ് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ലവ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ശ്രോതാക്കളൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വിഷ് ചെയ്തുകൊണ്ട്. നമ്മളുടെ ഒരു ഒരു ശ്രോതാവിൻ്റെ പിറന്നാൾ നമ്മൾ അത്രയേറെ മനോഹരമായിട്ട് ആഘോഷിക്കുന്നു.
0: അതെ, തീർച്ചയായും അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിരാവിലെ തന്നെ ഈ അടിമാലി ബ്രദേഴ്സ് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു പിറന്നാൾ വളരെ വലിയ രീതിയിൽ പൈസയൊക്കെ മുടക്കി ആഘോഷിക്കുക എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ദിവസം ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷു കൊടുക്കുക എന്നുള്ളൊരു സ്നേഹമുണ്ടല്ലോ, അത് ഏത് ഏജിലായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്തായാലും അജിത്തിന് അത്രയും നല്ല ഫ്രണ്ട്സിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: അതേപോലെ നമ്മുടെ സമിതകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ശ്രീലക്ഷ്മി ചേച്ചി, ആതിര ചേച്ചി, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂക്കളും നക്ഷത്രങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു അലാം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗുഡ് മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക്
0: എനിക്ക് തോന്നുന്നു സമിത ഇപ്പോൾ സ്കൂൾ ടൈമിലേക്ക് പോകുന്നതിന് മുമ്പല്ലേ, അപ്പോൾ എന്തായാലും 10:41 ആ ഒരു ടൈമിൽ എണീറ്റ് കാണത്തേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അതായിരിക്കും അലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ സമിത, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്, സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ കഴിഞ്ഞോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്.
1: നമുക്കിപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ വേറെ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലോട്ട്, അപ്പോൾ അതിലൊരു ആകാംക്ഷയുണ്ട്. പുതിയ സ്കൂളാണ്, പുതിയ കൂട്ടുകാർ, പുതിയ ടീച്ചേഴ്സ്.
0: ചിലപ്പോൾ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ ചില കുട്ടികൾക്ക് ഒരു ടെൻഷനാണ്, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇത് കാണും കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ ചിലർക്ക് പക്ഷെ ഭയങ്കര സന്തോഷമായിരിക്കും പുതിയ കൂട്ടുകാരെയൊക്കെ കാണാനായിട്ടുള്ള.
1: പിന്നെ കുറെ കൂടുതൽ ഇത്തരത്തിലുള്ള ആകാംക്ഷയുള്ളത് എനിക്ക് തോന്നുന്നു ഈ 10 കഴിഞ്ഞ പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത കോഴ്സിൻ്റെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ. അപ്പം ഇങ്ങനെ പലരും ചോദിക്കും നമുക്ക് ആ സ്കൂള് നോക്കാം, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ ഇരുന്ന് ചിന്തിക്കും. എനിക്ക് തോന്നുന്നു പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരേ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാം.
0: ടെൻത്ത് കഴിയുമ്പോഴുള്ള മെയിൻ ഇഷ്യൂസ് എന്താണെന്നറിയോ, വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ പറയുമ്പോൾ ഇന്ന കോളേജ്, അപ്പോൾ അവർ പ്ലാൻ ചെയ്ത് നേരത്തെ ഫ്രണ്ട്സ് തന്നെ പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ പേരൻസ് പറയുന്ന സ്ഥിരം ഇതാണ്, അവരുണ്ടെങ്കിൽ നിങ്ങൾ പോകുമെന്നുള്ള സ്ഥിരം ഡയലോഗും കാര്യങ്ങളൊക്കെ വീടുകളിൽ ഇപ്പം നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ അലോട്ട്മെൻറ്റും കാര്യങ്ങളും അഡ്മിഷനും ഒക്കെ നടക്കുന്ന ടൈമിൽ ഫ്രണ്ട്സിൻ്റെയും കൂടെ ഒരു മാനസികാവസ്ഥയും, അവർക്ക് ഏത് സ്കൂളാണ് ഇഷ്ടം അതൊക്കെ നോക്കിയിട്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. പേരൻസ് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്.
1: പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഏറ്റവും നമുക്ക് പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കോഴ്സ് ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ മറ്റൊരു സബ്ജക്ട് എടുത്തു, അപ്പൊ ഞാനും അത് തന്നെയാണ് എടുക്കുന്നത്. ഒരു പക്ഷെ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി അവരത് എടുത്തതുകൊണ്ടൊക്കെ ഞാനും അല്ലെങ്കിൽ അവരെ വിട്ടുപോകുമല്ലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മളെപ്പോഴും ഒറ്റയ്ക്കാകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് ഒരു നമുക്ക് മാർക്ക് കുറഞ്ഞാലോ കൂടിയാലോ ഒക്കെ നമ്മളെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ഇപ്പൊ അത് ആ ഒരു സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് കാണുമോ വരുമോ എന്നൊന്നും ഇല്ല. പിന്നെ പിന്നീട് അങ്ങോട്ടും നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ നമ്മള് ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നല്ല പറയുന്നത്, ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ.
0: തീർച്ചയായും അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറയാം, നമ്മുടെ ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ നമുക്ക് എന്തിനോട് ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ ഒരു 23 അല്ലെങ്കിൽ ഒരു ആ ഒരു 25 ആ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളെ നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും നമ്മൾ അന്ന് റിഗ്രറ്റ് ചെയ്യും, അയ്യോ ആ സബ്ജക്ട് എടുക്കണ്ടായിരുന്നു, ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സബ്ജക്ട് എടുത്തത് എന്നുള്ളൊരു റിഗ്രറ്റ് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്.
1: അതെ, ഇനി എടുക്കുന്ന സബ്ജക്റ്റൊക്കെ നമുക്ക് നല്ലതുപോലെ പഠിച്ച് അതിലൊക്കെ നമുക്ക് നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാനും അതിൽ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഇപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാന്ന് വെച്ചാൽ കാണാതെ പഠിച്ച് നമുക്ക് എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാം, പക്ഷേ മനസ്സിലാക്കി പഠിക്കുന്നിടത്താണ് കാര്യമുള്ളത്. ഒരു പക്ഷേ മനസ്സിലാക്കി പഠിച്ച് എനിക്കൊന്ന് കാണാതെ പഠിക്കേണ്ടി വരത്തില്ല, നമുക്കത് എഴുതാൻ പറ്റും. ചില ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കേ വേണ്ടു, അതെന്താണ് ഒരു സിനിമ പോലെ നമുക്ക് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. നമുക്ക് അതിൻ്റെ വർഷമാണെങ്കിലും ഓരോ ഇൻസിഡൻറ്റ് വെച്ചിട്ടായിരിക്കാം നമ്മളത് മനസ്സിലാക്കുന്നത്, പക്ഷേ അതിൻ്റെ വർഷവും ഡേറ്റും അത് നടന്ന സമയവും പോലും നമുക്കത് മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വളരെയധികം കൗതുകത്തോടെ ഇങ്ങനെ ആ ഒരു ക്ലാസ്, ആ ഒരു സാറിൻ്റെയോ ടീച്ചറിൻ്റെയോ ക്ലാസ് വരെ നമ്മളിങ്ങനെ കാത്തിരിക്കും. ആ ഒരു പീരീഡ് ഏതെങ്കിലും ടീച്ചേഴ്സ് വന്ന് എടുത്താൽ അയ്യോ പിന്നെ ആ ടീച്ചറിൻ്റെ കാര്യം പോകാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8484858785.
0: യെസ്, അപ്പോൾ മെയ് 29 തീയതി ഒരു സാഹസിക ദിനമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി അതിനോട് യോജിക്കുന്നുണ്ടോ?
1: യോജിക്കും.
0: ഇന്ന് മെയ് 29 തീയതിയിൽ എവറസ്റ്റ് ഡേ ആണ്,
1: വേൾഡ് എവറസ്റ്റ് ഡേ ആണല്ലേ. നമ്മൾ എപ്പോഴും പലപ്പോഴും എവറസ്റ്റിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം നമ്മൾ ഇതിനു മുൻപും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ മൂന്നാമത്തെ വനിതയാണ്, രണ്ട് മക്കളുടെ അമ്മയാണ്, എവറസ്റ്റ് കീഴടക്കിയ ഒരു മലപ്പുറത്തുകാരി, സുഹറ സിറാജ് എന്നാണ് പേര്. അപ്പം നമ്മളിത് പറയുകയുണ്ടായി. അപ്പം എവറസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതെനിക്ക് ഒന്നും കൂടി ഒന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, കാരണം നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കുടുംബത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷേ അതൊന്നും അല്ല, നമ്മളുടെ സ്വപ്നം നമ്മളൊരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും കേട്ടോ.
0: അതെ, അപ്പോൾ 1953 മെയ് 29 തീയതിയാണ് ന്യൂസിലാൻഡിൽ നിന്നുള്ള സർ എഡ്മണ്ട് ഹിലാരിയും നേപ്പാളിലെ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട ടെൻസിംഗ് നോർഗ എന്നിവർ ചേർന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കുന്നത്. ഇതിൻ്റെ സ്മരണാർത്ഥമായിട്ടാണ് എല്ലാ വർഷവും മെയ് 29 തീയതിയിൽ ഇൻ്റർനാഷണൽ എവറസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഈ ഒരു ദിവസം വളരെ ഇതിഹാസപരമായിട്ടുള്ളൊരു ദിവസമാണ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയും നമുക്കൊരു നേടാൻ സാധിക്കാത്തൊരു കാര്യം എത്തിപ്പെടുക എന്നുള്ളത് അല്ലേ. നമ്മൾ എപ്പോഴും ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞിലായിരുന്ന ടൈമിൽ നമുക്ക് ആമ്പിളിയമ്മാമൻ്റെ അടുത്ത് പോകണം അങ്ങനെയൊക്കെ, പക്ഷേ ആ ഒരു സ്വപ്നത്തിലേക്ക് ആളുകൾ എത്തപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഇവിടെ നമുക്ക് എത്താൻ സാധിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനാണെങ്കിലും പൊതുവെ ലോകത്തിനാണെങ്കിലും ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഫ്രൂട്ട് അനുഭവിക്കുന്നത് നമ്മളും കൂടിയാണ്.
0: അപ്പോൾ ഈ മെയ് 29 തീയതിൽ രാവിലെ 11:30 മനുഷ്യൻ ആദ്യമായിട്ട് എവറസ്റ്റ് എത്തിയത്.
1: പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന് വെച്ചാൽ 11:30 നമ്മുടെ ലൈവ് തീരും, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ എവറസ്റ്റിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ എവറസ്റ്റിനെയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഇങ്ങനെ മനസ്സിലൊക്കെ എവറസ്റ്റിന്റെ മുകളിൽ പോയി നമ്മളുടെ ഫ്ലാഗുമായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ, നമ്മളുടെ ഒരു ഫോട്ടോ, അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ എവറസ്റ്റിന് മുകളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ എവറസ്റ്റിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാണുമ്പോൾ വളരെ ദുർഘടമായിട്ടുള്ള യാത്രകൾ തന്നെയാണ്, പലപ്പോഴും നമുക്ക് പേടി തോന്നും. തോന്നും, നമ്മൾ മരിക്കുന്ന തോന്നും. ചില സമയത്ത് നമ്മളുടെ ഒരു മൈൻഡ് ഔട്ട് ആവുകയൊക്കെ ചെയ്യും. പലരുടെയും അവിടെ പോയിട്ടുള്ളവരുടെയൊക്കെ ഓരോ അനുഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
0: അതിൽ മെയിനായിട്ട് നമുക്ക് പറയേണ്ട കാര്യം, മലയാളികളുടെ ഏറ്റവും മെയിനായിട്ട് പറയുന്ന ഒരു കാര്യത്തിൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനുണ്ട്, അദ്ദേഹം അവതാർ സിംഗ് ചീമയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കേണൽ എൻ കുമാർ എന്ന വ്യക്തി കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് 2018 രവികുമാർ

0: എന്ന അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയെങ്കിലും പക്ഷേ തിരിച്ച് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ചിലപ്പോൾ മരണം സംഭവിക്കാം. ചിലപ്പോൾ ആ സാഹസികതയിൽ നമ്മൾ മുതിരുമ്പോൾ നമ്മുടെ ഒരു ജീവനിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിക്കാം. പക്ഷെ അത് നേടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ.
1: അതെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പല മനുഷ്യൻ്റെ ശവശരീരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലതൊക്കെ നമുക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചിലത് വളരെ ബുദ്ധിമുട്ടാണ് തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ കൊണ്ടാണ് നമുക്കത് എടുക്കാൻ പറ്റാത്തത്. ഭൂമി എന്ന് പറയുമ്പോൾ ഇത് വേറൊരു സ്ഥലമാണെന്ന് വിചാരിക്കരുത്. നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് പർവ്വതത്തിൽ നിന്ന് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലതൊക്കെ നമുക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ മുന്നിൽ നമുക്ക് നമ്മളിങ്ങനെ മരണം കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഒരുപാട് തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് നമ്മുടെ ഓക്സിജൻ തീർന്നു പോകാം, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നെ അതിജീവിച്ചിട്ടാണ് ഒരു വ്യക്തി എവറസ്റ്റിന്റെ മുകളിൽ അല്ലെ എവറസ്റ്റിന്റെ ആ ഒരു മുൻപിൽ എത്തുന്നത്. പോകുന്നതും വരുന്നതും വളരെയധികം എന്താ അവിടെ പോയതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തു ഓക്കെ, പക്ഷെ നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്, നമ്മൾ വന്നിട്ട് മതി വന്നെന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആഗ്രഹത്തിന്റെ പേരിലും ഒക്കെ നമ്മൾ നേടിയെടുക്കാറുണ്ട്. അപ്പോൾ പോയി തിരിച്ചു വരിക എന്നുള്ളത് വളരെയധികം അതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ റിസ്ക് ആണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്രയേറെ കഠിനമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ സ്വപ്നങ്ങളുടെ പിറകെ നടക്കുന്നവർക്കൊക്കെ അവരാണ് ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എവറസ്റ്റൊക്കെ കീഴടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക, ഒരിക്കലും നമുക്കത് സാധിക്കും. ഇപ്പോൾ എവറസ്റ്റ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഇപ്പോൾ സ്കൈ ലാഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് മുകളിലോട്ടൊക്കെ കയറി പോകാം. അത്രയ്ക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, എനിക്ക് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുള്ളതാണ്. ഈ സ്കൈ ഡൈവ് ആണെങ്കിലും പാരാഗ്ലൈഡിംഗ് ഒക്കെ ആണെങ്കിലും
0: ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അത് സാധിക്കട്ടെ അല്ലേ. അങ്ങനെ സാഹസികമായിട്ടൊക്കെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ചെയ്യുക, സേഫായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ച് നമുക്ക് സേഫായിട്ടൊരു ലാൻഡിങ് ഉണ്ടാവാൻ കൂടി ഒരു രീതി ഉണ്ടാവുക എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ ഇന്ന് ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹകരെല്ലാം ആദരിക്കുന്നൊരു ദിവസം കൂടിയാണ്. ഈ ചരിത്രപരമായിട്ടുള്ള നേട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സംഭവത്തിൽ കൂടുതലും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് ന്യൂസിലൻഡും നേപ്പാളുമാണ്. അപ്പോൾ അവിടെയാണ് ആദ്യം ഇത് അതിൻ്റെ പേരിലാണ് നടത്തപ്പെടുന്നത്. പക്ഷേ എങ്കിലും ഇന്ത്യയിലും ഇത് ആഘോഷിക്കുന്നുണ്ട് എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഇങ്ങനെ ഇതിഹാസപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒന്ന് പർവ്വത നിരകളിൽ പോകാനും
1: സാഹസികമായിട്ടൊക്കെ
0: ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ അല്ലേ. ഈ ദിവസം നമുക്ക് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് കൂടി പറയാണ്.
1: അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹസികമായിട്ടുള്ള യാത്രകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു അറിവും ലഭിക്കും. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ് 8848585. അപ്പോൾ അതിന് നമുക്കൊരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ശിവകാമി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുപ്രഭാതം. അപ്പോൾ ഇടിയുടെയും ചൂടിൻ്റെയും
0: ചേച്ചി എന്തെങ്കിലും അതിൽ ചേർക്കും എന്നുള്ളത്.
1: അപ്പോൾ ചേച്ചി ഇങ്ങനെ അതൊരു ബ്രാക്കറ്റിലാണ് ഇട്ടിട്ടുള്ളത്. പുറത്ത് നല്ല ഇടിയും അകത്ത് നല്ല ചൂടുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാലാവസ്ഥ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതേപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞുഭാവ നല്ല പോലെ പാടി ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചിക്ക് സുഖമായിരിക്കുന്നു, ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് വരുന്നു എന്നൊക്കെ വിശ്വസിക്കുകയാണ്. അതേപോലെ എന്താ എല്ലാ സുഖമായി തന്നെ ഇരിക്കട്ടെ, ഇന്നത്തെ ദിവസം വളരെ മനോഹരമാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. നമ്മുടെ സിന്ധു ചേച്ചി എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്. ആ കുഞ്ഞു പാട്ടുകാരിക്ക് എൻ്റെ ചക്കരയുമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രോഗ്രാം കേൾക്കാറുണ്ട്, ഡ്യൂട്ടിയിലായതുകൊണ്ട് മെസ്സേജ് ഒന്നും ഇടാറില്ല എന്ന് ടൈം കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ സ്കൂളിലെ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മോൾ ആരാധ്യ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തു, ഈ ഒരു 5-ാം ക്ലാസ്സിലൂടെയാണ് പോകേണ്ടത്, സെൻറ്റ് ആൻ്റണി സ്കൂൾ എറണാകുളം. അപ്പോൾ 5-ാം ക്ലാസ്സിൽ സെൻറ്റ് ആൻ്റണി സ്കൂളിൽ പോകാൻ പോവുകയാണ് നമ്മുടെ ആരാധ്യ കുട്ടി. അപ്പോൾ June 1 എല്ലാ കുട്ടികളും അല്ലേ കുട്ടി പട്ടാളങ്ങളെല്ലാം നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എപ്പോഴും പറയും ഈ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത് അമ്മമാർക്കൊരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്, ദൈവമേ 2 മാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അന്ന് നമുക്ക് പറയാം സ്കൂളിൽ പോകണ്ട, അപ്പം വലിയ ചെലവുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയാം. പക്ഷേ അപ്പോഴായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഈ മതിലിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറി താഴെ വീണ് കൈയും കാലും കൊടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതും ഒരു ടാസ്ക് ആണ്.

0: അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ രസകരമായിട്ടുള്ളതും കുറച്ച് പേടിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
1: എന്തായാലും അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഇനി സേഫായിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ആരാധ്യ കുട്ടി അല്ലേ, ആരാധ്യ കുട്ടിക്കും ആശംസകൾ നേരെയാണ്. സ്കൂളിലൊക്കെ പോയി മിടുക്കിയായിട്ട് പഠിക്കുക, നമ്മുടെ എല്ലാ കൂട്ടുകാരും അടിപൊളിയായിട്ട് പഠിക്കുക എന്ന് തന്നെ പറയുന്നു. നമ്മുടെ മിടുക്കി പാട്ടുപാടിയ മിടുക്കിയുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ, പേര് പറയുന്നു തന്നെ വിശ്വസിക്കുന്നു.
0: നമ്മളതിങ്ങനെ കാത്തിരിക്കുകയാണ്, ആ പേര് ആരാണ് ആ കുട്ടിപ്പാട്ടുകാരി എന്നുള്ളത്. നല്ല ക്യൂട്ടായിട്ട് എത്ര മനോഹരമായിട്ട് നമ്മൾ ഈ റീലൊക്കെ കാണത്തില്ലേ, കൊച്ചു കുട്ടികൾ ഈ പാട്ടൊക്കെ പാടുന്നത് കാണുമ്പം വരികളൊന്നും അത്ര അറിയില്ല, വരികളൊക്കെ നമ്മൾ
1: കേട്ടിരിക്കുകയാണ്.
0: അതെ
1: അതെ.
0: അപ്പം അതേപോലെ നമ്മുടെ ആശ ചേച്ചി നമുക്കൊരു മെസ്സേജുമായിട്ട് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രണയം ജോർജിനെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അതായത് മേരി, മലർ, സെലിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന്, നഷ്ടങ്ങളിൽ തളരാതിരിക്കുക. രണ്ട്, അന്ധമായ പ്രണയമല്ല ബഹുമാനമാണ് പ്രധാനം. മൂന്ന്, പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും. അതാ മൂന്ന് പേരെയും എനിക്ക്
1: തോന്നുന്നു. അപ്പൊ അതിനെ ആ ഒരു ആംഗിളിലൂടെ നമ്മുടെ ആശിച്ചേച്ചി പറയാണ്. അപ്പോ അതായത് അൽഫോൺസ് പുത്രൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആംഗിള് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഒരു സിനിമയും ഒരു പുസ്തകം വായിക്കുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അതിനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആശിച്ചേച്ചി അങ്ങനെയാണ് ആ ഒരു സിനിമയെ ജഡ്ജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതും അതിമനോഹരായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
0: അതെ, യഥാർത്ഥ പ്രേമം എന്നത് മറ്റൊരാളെ സ്നേഹിക്കുന്നത് മാത്രമല്ല, ആ സ്നേഹത്തിനിടയിലും സ്വന്തം വ്യക്തിത്വവും ആത്മാഭിമാനവും പണയം വെക്കാതിരിക്കുക എന്നത് കൂടിയാണ്. പങ്കാളിക്ക് അവരുടെ ഹൃദയങ്ങളും താല്പര്യങ്ങളും ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക. പരസ്പരം ശ്വാസം മുട്ടിക്കാതെ ജീവിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് ആയുസ്സുണ്ടാകുന്നത്. ആശ ജർമ്മനി എന്ന് പറഞ്ഞ ചേച്ചി മനോഹരമായിട്ട് നമുക്കത് അല്ലെ പറഞ്ഞു തന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ മേരിയും മലർ സെലിൻ അതൊക്കെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ
1: എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അതൊരിക്കലും ഒരു വ്യക്തി എന്ന രീതിയിലല്ല, അതൊരു സിമ്പിളാണ് അല്ലെ. പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങളാണെങ്കിലും എങ്ങനെയാണ് ഒരു വ്യക്തി അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു സിനിമ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനോഹരമായിട്ട് തന്നെ ആശിച്ചു പറഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച് നമ്മുടെ അപ്ഡേഷനുസരിച്ച്, നമ്മൾ പറയുന്ന കാര്യത്തിനനുസരിച്ച് മെസ്സേജ് അയക്കുന്നത്.
0: ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുഞ്ഞു പാട്ടുകാരിയുടെ പാട്ട് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചി സ്മൈലി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളതിങ്ങനെ നമ്മളിങ്ങനെ പറയാണ്, നമ്മളുടെ ആ പാട്ടുകാരി കുട്ടിക്ക് ഇതൊക്കെ കേൾക്കുന്നുണ്ട്.
1: അതെ, എന്തായാലും ഫാൻസ് ആയിരിക്കാണ്, പാട്ടൊക്കെ പാടി ഒറ്റ ഒരു പാട്ട് കൊണ്ട് തന്നെ ഫാൻസ് ബേസ് കൂടിയിരിക്കുകയാണ് എന്ന് കൂടി പറയുന്നു. അപ്പൊ കുട്ടിയുടെ പേരെന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. പ്രത്യേകിച്ച് നമ്മൾ എവറസ്റ്റിന്റെ ആരെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പം എല്ലാവരും എവറസ്റ്റിലൊക്കെ പോയി, എല്ലാം കീഴടക്കിയ രീതിയിലൊക്കെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു കൂട്ടുകാരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കുസൃതി ചോദ്യം കൂടി ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്, കുരിക്കുന്ന പട്ടി കടിക്കാറില്ല എന്നുള്ള രീതിയിലുള്ള പഴഞ്ചൊല്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പട്ടികൾ കുരിക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ, എല്ലാവരും അയച്ചോളൂ, പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
3: നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ജിൽ ജിൽ ആൻഡ് ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോ ഹായ് സനോജ്, സുഖമായിരിക്കുന്നു? അവിടെ എങ്ങനെയുണ്ട് മഴ അല്ലെ? ഇടയ്ക്ക് ഇന്നലെയോ മറ്റോ മെനഞ്ഞെന്ന് പറഞ്ഞു അവിടെ മഴയാണ്.
2: ഇപ്പൊ സത്യത്തിൽ പുറത്ത് നല്ല മഴയുണ്ട്. അപ്പൊ എല്ലാവരുടെയും ആ ഒരു കൊല്ലം ആ ഒരു ഏരിയയിലെല്ലാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പൊ, അല്ലെ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
3: കൊല്ലം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. തിരുവല്ലാവരം
2: സ്റ്റുഡിയോയ്ക്ക് പുറത്ത് നല്ല മഴയുണ്ട്. അപ്പൊ ആ ഒരു മഴയിലാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അകത്താണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
3: അതെ അതെ. അപ്പോ നമ്മുടെ സനോജ് ഒരു ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി നമുക്ക് ഒന്ന് നോക്കായിരുന്നു. പക്ഷെ അത് ഏകദേശം അടുത്തൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പറയാണ്, എവറസ്റ്റ് അറിവുകൾ ആദ്യമായി കേൾക്കുന്നു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ സനോജിന് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.
2: സനോജിനൊരു നല്ലൊരു ഗുഡ് മോർണിംഗ് നമ്മൾ നേരാണ് അല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് കൂടി പറയുന്നു.
3: ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് കുട്ടിമണികളെ, ആതിര ആൻഡ് ശ്രീകുട്ടി, ഗുഡ് മോർണിംഗ്. എൻ്റെ വക ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്കണേ നമ്മുടെ

0: തടിമാലിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ ഇന്നലെ ആയിരുന്നു.
1: അതെ, അപ്പൊ എന്തായാലും നമ്മുടെ സുജി ചേച്ചി അല്ലേ, സുജി ചേച്ചി ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അജിത്തിന് വേണ്ടി നേർന്നിട്ടുണ്ട്.
0: അതേപോലെ ഹായ് അടിമാലി ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, കടൽ അറിയില്ല കരയറിയില്ല എന്നൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ അത് ആ പാട്ട് രമ്യക്കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത്. ചേച്ചിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് രമ്യ ചേച്ചി, അപ്പൊ രമ്യ ചേച്ചിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ഒരു ഹായ് പറയണേന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രമ്യ ചേച്ചിക്ക്.
1: ഹായ് ഹായ്, എല്ലാവരും ചേർന്ന് നമ്മുടെ റേഡിയോ സാന്ത്വനം എല്ലാവരും ചേർന്നിട്ട് ഒരു നല്ലൊരു ഹായ് ഒരു വിഷ് നേരെയാണ് രമ്യ ചേച്ചിക്ക് വേണ്ടി. ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ സോങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ തീർച്ചയായും പ്ലേ ചെയ്യുന്നതായിരിക്കും.
0: അതെ, അതേപോലെ തന്നെ നമ്മളുടെ ഒരു ശ്രോതാവ് പേര് പറഞ്ഞിട്ടില്ല, പലപ്പോഴും ഒരു ഫേക്ക് നെയിം ആണ് തന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് തന്ന പേര് ദൃഷ്ടദ്യുമ്നൻ ആണ്. അദ്ദേഹം ഒരു ആൻസർ അറിയിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ഒരു ഏകദേശം കറക്റ്റ് ആൻസർ തന്നെയാണത്. അപ്പോൾ അദ്ദേഹം കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പേര് കൂടി മെൻഷൻ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്.
1: അതെ, അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ചിത്രം എന്ന ചിത്രത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിന് വിളിക്കൂ, പുള്ളിക്കാരനെ വിളിക്കൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പേര് നമുക്കറിയില്ല. ആ പേരെന്താണെന്ന് പെട്ടെന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു റേഡിയോ സാന്ത്വനത്തിനൊപ്പം കുറച്ച് നാളായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ലൈവിനൊപ്പം പ്രോഗ്രാമിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ശ്രോതാവാണ്. നല്ലൊരു ലിസണറാണ് അല്ലേ, എല്ലാ അപ്ഡേഷനുസരിച്ച് നമുക്ക് വേണ്ടി റിപ്ലൈ തരാറുണ്ട്. പക്ഷെ അദ്ദേഹം ആരാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ആരാണെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ.
0: അതെ അതെ, നമ്മുടെ കലച്ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് കുസൃതി ചോദ്യം ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. കേട്ടില്ല, അപ്പൊ എന്തായാലും ആദ്യം ആ ചോദ്യം.
1: അതെ, അപ്പൊ കലച്ചേച്ചി ആ ഒരു ചോദ്യം ഇതാണ്, കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പട്ടികൾ കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കാതെ അതിന്റെ ഒരു കുസൃതരമായിട്ടുള്ള ആൻസറിലേക്ക് എത്തുക എന്ന് കൂടി പറയുന്നു.
0: അതിന് എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കരുതെന്ന് പറഞ്ഞത് വെച്ചാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാഗുണ്ടെന്ന്. അപ്പൊ അതല്ല ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കലച്ചേച്ചി കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആൻസർ പറയണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞത്. അതേപോലെ ചേച്ചി പറയാണ്, എവറസ്റ്റ് ഡേയെ കുറിച്ച് പറഞ്ഞു, എന്നെ ഉത്സാഹിപ്പിച്ചതിന് നന്ദി. അപ്പൊ ഞാനങ്ങ് പോകാൻ തീരുമാനിച്ചു.
1: അപ്പൊ ഞങ്ങളും ഉണ്ട്,
0: അപ്പൊ ഞാനും കൂടെ വരട്ടെ. അപ്പൊ ഒരു ആശംസ കൂടി പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചേച്ചിക്ക് ഓൾ ദ ബെസ്റ്റ്, മിക്കവാറും ഞാനും കൂടെ വരാം എന്നും കൂടി ഞാനൊന്ന് വിചാരിക്കുകയാണ്. അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചേച്ചിയുടെ കൂടെ അങ്ങ് വരും. പോയിട്ട് വരുമ്പോൾ ചേച്ചി എന്ത് കൊണ്ടുവരണം ചോദിച്ചിട്ടുണ്ട്. എവറസ്റ്റിൽ പോയിട്ട് കൊണ്ടുവരാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ.
1: അപ്പൊ എന്തായാലും ചേച്ചി ആ ഒരു ഒരു ഏത് ഏജിലാണെങ്കിലും ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു സ്പിരിറ്റാണ് ഏറ്റവും പവർഫുൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏത് ഏജിൽ നമുക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യുക എന്ന് തന്നെ പറയുന്നു. അപ്പൊ ചേച്ചി അടിപൊളിയായിട്ട് എവറസ്റ്റ് കീഴടക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പോയി വരിക, നമ്മൾ ആശംസകൾ നേരുന്നിരിക്കുകയാണ്.
0: അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്കും ആശംസ പറയാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളും തീർച്ചയായിട്ടും അവർ പറഞ്ഞില്ലെങ്കിൽ കൂടി അവർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ പറയുകയാണ്.
1: അപ്പൊ ഇന്നത്തെ ദിവസത്തോടു കൂടി അതൊരു പ്രചോദനമായിട്ട് എടുത്ത് ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് പോവുക എന്നോട് പറയാണ്.
0: പക്ഷെ ചേച്ചി എന്നിട്ട് ലാസ്റ്റ് ചേച്ചി പറയാൻ, എല്ലാവർക്കും സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. എല്ലാവർക്കും ഒരു ഹഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ചേച്ചി. നമ്മൾ പറഞ്ഞതിൽ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ട് എവറസ്റ്റിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു.
1: അല്ല, പല സമയങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മൾ പറഞ്ഞിട്ട് പല സിനിമകളും കാണാൻ പോകാറുണ്ട്. നമ്മൾ റിവ്യൂ പറയാറില്ല, പക്ഷെ സിനിമകൾ നല്ല സിനിമകളാണ്. ചിലപ്പോൾ നമ്മൾ കാണാതെ ആയിരിക്കും റിലീസ് ആയിട്ടുള്ള സിനിമകളെ പറ്റി പറയുമ്പോൾ പല ശ്രോതാക്കളും സിനിമ കാണാൻ പോയിട്ട് ആ സിനിമ അത്ര രസമില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക സ്പോയിലർ അലേർട്ട് ആ ഒരു രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു റിവ്യൂ ഒന്നും പറയാറില്ല. പക്ഷെ സിനിമ നല്ല സിനിമയാണെങ്കിൽ പ്രിയപ്പെട്ടവരെല്ലാം പോയി കാണണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് അപ്ഡേഷൻ അനുസരിച്ച് പ്രതികരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മുടെ ലൈവ് മുമ്പോട്ട് പോയാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ പ്രീതി ടീച്ചർ പറയുന്ന പോലെ സെറ്റ് ആയിരിക്കും എന്നോട് പറയാണ്.
0: അതെ, അപ്പൊ നമ്മുടെ ബിനീഷ് ചേട്ടൻ അടിമാലി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുജ ചേച്ചിക്ക് ശുഭദിനം നേരുന്നു അടിമാലിക്കാർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ആ ഒരു എന്താ വിഷൊക്കെ നമ്മൾ തിരിച്ചും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ രമേശ് സാർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഭാരതം കാണാനുണ്ട്. പഞ്ചകേദാർ, പഞ്ചബദരി, പഞ്ചനദി, ഗംഗോത്രി, അവിടെ നിന്ന് നടന്ന് 18 കിലോമീറ്റർ ഗോമുഖ് കണ്ടിട്ടുണ്ട്, നടന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണം, ഒറ്റപ്പെടലിൻ്റെ സുഖം, ദൈവത്തിന് തുല്യരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുമുട്ടാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും വളരെ വലിയൊരു

0: കാര്യമാണ് കേട്ടോ. പലപ്പോഴും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാണാനുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും കാണാതെ ഇരിക്കുന്നതും നമ്മൾ ശരിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് യാത്ര ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാൻ സാധിക്കട്ടെ, അത്തരത്തിലുള്ള യാത്ര അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുന്നു.
1: തീർച്ചയായും നിങ്ങളെല്ലാവരും മെസ്സേജ് ചെയ്തോളൂ. നമ്മുടെ കുസൃതി ചോദ്യമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അപ്ഡേഷനിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 11:08. അപ്പോൾ പ്രിയപ്പെട്ടവരിലേക്ക് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നല്ല ചൂട് കാപ്പിയോ അല്ലെങ്കിൽ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാനും വിശേഷങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ നമ്മളെ പറ്റി ആലോചിക്കാനും നമ്മുടെ എന്തെങ്കിലും സ്വപ്നത്തെ പറ്റിയൊക്കെ ആലോചിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ കാണും അല്ലേ.
0: ഒരു മഴ, ഈ ഒരു ചായ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നല്ല മഴ പെയ്യുന്ന സമയത്ത് ജനലിനോട് ചേർന്ന് ഒരു ചെറിയ കട്ടൻ കാപ്പിയും ഒരു കർട്ടൻ ഉണ്ടായിരിക്കും, അതിങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടുന്നുണ്ട്, ഇങ്ങനെ അത് പറക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഒരു എന്തൊരു ഫീൽ ആണ് അല്ലേ. ചെറിയ ചൂടുള്ള പഴംപൊരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും.
1: അതെ, തീർച്ചയായും. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു മഴ സമയത്താണെങ്കിലും നമ്മളൊരു കോഫി കുടിക്കണമെന്നൊക്കെ ഉള്ളൊരു ടൈമിലൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു പാട്ടാണ് സിതാര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള ഏത് പാട്ടാണ് ശ്രീലക്ഷ്മി?

0: ഹേതനേ. അപ്പോൾ അതിൽ ഈ ഒരു പാട്ടിൽ ഒരു ഒരു അതിൻ്റേതായ ഒരു വശ്യതയുണ്ട്. അതുപോലെ തന്നെ ആ വരികളിൽ മധുരമുള്ള വേദന ആ ചായയോടൊപ്പം പങ്ക് അല്ലെങ്കിൽ ഒരു കോഫിയോടൊപ്പം പങ്ക് ചേർക്കാം എന്നുകൂടിയാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും വിഷമങ്ങളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് സമാധാനിപ്പിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ. തീർച്ചയായും ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന വെല്ലുവിളിയാണ് ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു, നമുക്ക് ഒരുപാട് മെൻ്റൽ ഇഷ്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഈ കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? നമ്മൾ അണുകുടുംബങ്ങളായിട്ട് ചുരുങ്ങുന്നു. ഇപ്പോൾ ഒരാളോട് പറയാൻ ഇപ്പോൾ എല്ലാവരും തിരക്കാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അവരെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു
1: ചിന്തയുണ്ട്. എന്ത് വിഷമമുണ്ടെങ്കിലും
0: നമുക്കത് ഓടിച്ചെന്ന് പറയാം. അല്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്കൊക്കെയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ഫ്രെയിമിലുള്ള ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ എങ്ങനെയാണ്? ഇരുണ്ട വെളിച്ചത്തിലുള്ളതും അതുപോലെ അലറി വിളിച്ചിട്ടുള്ള അങ്ങനെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇരുണ്ട ഒരു അവസ്ഥ കാണുമ്പോൾ അങ്ങനെ പോകണോ, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഞാനൊരു കൗൺസിലിങ്ങിന് പോയാൽ തെറ്റായി പോവോ, അങ്ങനെയുള്ള ചിന്താഗതികൾ ഇന്നും നമ്മുടെ സമൂഹത്തെ വളരെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രതി മരുന്ന് എന്ന രീതിയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു അടിപൊളിയൊരു നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഒരു മെൻ്റൽ ഹെൽത്ത് കഫേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് PB പ്രബിനും സ്നേഹയും ജിക്സൺ എന്നിവർ ചേർന്നിട്ടാണ് ഹാപ്പിനെസ് കഫേ എന്ന രീതിയിലൊരു കഫേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുകയും നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് സമാധാനമായിട്ടൊക്കെ ഇരുന്ന് പറഞ്ഞാൽ അതിനൊരു ക്ലൈമറ്റ് തന്നെ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്ലൈമറ്റിലിരുന്ന് നമ്മുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനം കിട്ടും എന്നുള്ളത് തന്നെയാണ്. അവിടെ മ്യൂസിക് തെറാപ്പികളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് വർത്തമാനം പറയുന്ന രീതികളാണെങ്കിലും ഒരു ഡോക്ടറിനോടാണ് പറയുന്നത് എന്നുള്ളൊരു ഫോക്കസിലില്ലാതെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിയോട് ഒരു കാര്യം വിഷമം പറയുന്ന ഒരു സ്റ്റേജാണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു സമൂഹത്തിന് ഏറ്റവും വലിയൊരു പ്രതിമരുന്ന് തന്നെയായിരിക്കും ഇതുപോലുള്ള കഫേയെന്ന് എനിക്കൊരു നല്ലൊരു നിലപാടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു സന്തോഷത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരിലേക്ക് അത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കഫേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങളിലൊക്കെ പ്രൊമോട്ട് ചെയ്യുക തന്നെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു സംരംഭമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നമുക്ക് ഏറ്റവും കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് വളരെയധികം സ്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇത്തരത്തിൽ എന്താ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ആശയം കൊണ്ടുവന്നവർക്ക് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ്.
0: തീർച്ചയായും. ഇപ്പം ഈ പ്രബിൻ എന്ന് പറഞ്ഞ വ്യക്തി 2021 ഇത് ആരംഭിക്കുന്നത്. നദി ഫൗണ്ടേഷൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഹാപ്പിനെസ്സിലേക്ക് ഇവരെത്തുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഉള്ളതാണ് സ്നേഹയും ജിക്സണം. അപ്പോൾ അവർക്കൊരു വലിയൊരു കൺഗ്രാജുലേഷൻ ഇങ്ങനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തതിനും അത് നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ. അപ്പോൾ ഒരു കോഫിയോടൊപ്പം തന്നെ ഒരു

0: ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആശയം തന്നെ. അപ്പോൾ അതിന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരിലേക്കും ആ ഒരു കാര്യം, വഴുതക്കാടാണ് ഈ ഒരു സ്ഥലം എന്നുള്ളത്, ഇതിൻ്റെ ഒരു കഫേ എന്നുള്ളത്.
1: ശ്രോതാക്കൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലേ. അപ്പം നിങ്ങളുടെ ഒരു, അങ്ങനെ പോയിട്ടുള്ളവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8855 8785. അപ്പം നമ്മളുടെ കലച്ചേച്ചി അതിൻ്റെ ഒരു ആൻസറാണെന്ന് തോന്നുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ട് ചവിട്ടുകൊണ്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചിലപ്പോൾ ഒരു ആൻസറിൻ്റെ ഇതാ വെച്ചിട്ടായിരിക്കും കുസൃതി ചോദ്യത്തിൻ്റെ. ആ കുസൃതി ചോദ്യം ഒന്നും കൂടി പറയും.
0: അതെ, കുസൃതി ചോദ്യം ഇതാണ്, കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പല സത്യത്തിൽ പല പഴഞ്ചൊല്ലുകളും എതിരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചില പട്ടികൾ കുരയ്ക്കും കടിക്കുകയും ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതിന് അതിനനുസരിച്ചുള്ളൊരു ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848 5585.
1: അതിന് നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു ടൈം ആയല്ലേ. നമുക്ക് ഇപ്പോൾ സമയം 11:14 അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, കാരണം നമുക്ക് ഇനിയും പെട്ടെന്ന് നമ്മൾ വൈൻഡ് അപ്പിലോട്ടൊക്കെ പോവാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. സമയം 11:21 നിങ്ങളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ആതിര. നമ്മളോടൊപ്പം
1: ശ്രീലക്ഷ്മി.
0: ശ്രീലക്ഷ്മി ഒന്ന് ഉറങ്ങിപ്പോയി, മഴയൊക്കെ അല്ലേ. അപ്പോൾ യെസ്, അപ്പോൾ നമ്മുടെ കുസൃത് ചോദ്യം ഇതായിരുന്നു.
1: ഞാൻ പറയട്ടെ,
0: ഇതായിരുന്നു.
1: കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നാണല്ലോ പഴഞ്ചൊല്ല്, പക്ഷെ ചില പട്ടി കുരയ്ക്കും കുരയ്ക്കുന്നതിനോടൊപ്പം കടിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ആ ഒരു കുസൃത് ചോദ്യം ആദ്യം ചോദിച്ചത്.
0: അതെ അതെ അതെ. അപ്പോ എന്തായാലും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്മുടെ എന്താ ചേച്ചി, നമ്മുടെ ആശ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ. ആശ ജർമ്മനി, ആശ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതേപോലെ സനോജ് പറയാണ്, കുസൃത ചോദ്യത്തിനൊപ്പം ജനറൽ നോളജ് ചോദ്യങ്ങളും കൂടിയായാൽ നന്നായിരിക്കും എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടീച്ചർ ഇത് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നോ നിന്നും പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷമം.
0: അതെ, അപ്പൊ നമ്മൾ ഇനി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ള തന്നെ
1: തല പുകഞ്ഞ ആലോചിക്കുക അല്ലേ. നമ്മളിനി അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കവിത ചേച്ചി പറയാണ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ആതിര, പുതിയ പല അറിവുകളും പ്രോഗ്രാമിലൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. പത്രത്തിലൂടെ കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കേൾക്കാൻ സാധിക്കുന്നു. അതേപോലെ പാട്ട് പാടിയ കുഞ്ഞുമോൾക്കും ആതിര ശ്രീകുട്ടി ചായപ്പാട്ട് മനോഹരം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ചേച്ചി ഞങ്ങളിങ്ങനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പാടാനൊക്കെ ആയിട്ട്. അപ്പൊ ചില ലൈവുകളിലൊക്കെ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. ആ കുസൃത ചോദ്യം ഇതായിരുന്നു, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണ് പഴഞ്ചൊല്ല്, പക്ഷെ ചില പട്ടികൾ കുരയ്ക്കും, കുരയ്ക്കുന്നതിനോടൊപ്പം തന്നെ കടിക്കുകയും ചെയ്യും. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നാണ്. നമ്മുടെ സമയം ഇപ്പൊ 11:23 ആയിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ.
0: അതെ, അപ്പൊ നമ്മളൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാർട്ടൂൺ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ശ്രീലക്ഷ്മി. ഏറ്റവും ഫേവറേറ്റ് ഏതായിരുന്നു ശ്രീലക്ഷ്മിയുടെ? അത് നമുക്ക് എല്ലാവർക്കും ടോം ആൻഡ് ജെറിയാണ് ഇഷ്ടം. പക്ഷെ എങ്കിലും ചില സീരീസുകളിൽ ചില സിനിമകളുണ്ടല്ലോ,

0: അതിൽ ഏറ്റവും നമുക്ക് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ ഏതൊക്കെയായിരിക്കും?
1: ഡോറ വിജി.
0: അതെ, അപ്പൊ ജംഗിൾ ബുക്ക് ഇഷ്ടമാണ്, അതുപോലെ സിൻഡ്രല്ല അതൊക്കെ ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഏകദേശം ഇതിന്റെയൊക്കെ എത്ര നാളായത്, എത്ര വർഷങ്ങളാണ് ഇത് കടന്നുപോയെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ദി ജംഗിൾ ബുക്ക് എന്ന സിനിമ റിലീസായിട്ട് 58 വർഷങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, നമ്മള് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഇന്നും യൂട്യൂബിലെടുത്ത് നോക്കുമ്പോൾ മൗഗ്ലിയും ബാലും ആ കരടിയൊക്കെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഇങ്ങനെ ആ നമ്മുടെ ആ ഒരു ബാല്യകാലത്തിന്റെ ഒരു ഒരു മനോഹാരിതയാണ് അതെല്ലാം അല്ലെ.
1: മൗഗ്ലിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പല വള്ളിയിലൊക്കെ ഇങ്ങനെ തൂങ്ങിയാണ്.
0: അത് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരവരുണ്ട്, അതൊരു ശബ്ദമൊക്കെ ഉണ്ട് അതിൻ്റെ അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ശബ്ദത്തിൽ, അതെ, നമ്മളും അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ചിരിച്ചുകൊണ്ടായിരിക്കും, അതെ ഞാനും അങ്ങനെ ആയിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങളുണ്ട്. ഇപ്പൊ സിൻഡ്രല്ല എന്ന ചിത്രമാണെങ്കിൽ തന്നെയും 78 വർഷമാണ് ആയിരിക്കുന്നത്. 1967 ഈ ഒരു ചിത്രം ദ ജംഗിൾ ബുക്ക് എന്ന സീരീസ്. അതുമാത്രമല്ല, ലോക പ്രശസ്തമായിട്ടുള്ള വോൾ ഡിസ്നി ജീവിച്ചിരുന്നപ്പോൾ നേരിട്ട് മേൽനോട്ടത്തിൽ ചെയ്തിട്ടുള്ള അവസാനത്തെ ആനിമേഷൻ ഫിലിം കൂടിയാണ് ദി ജംഗിൾ ബുക്ക് എന്ന ചിത്രം കൂടി. അപ്പൊ അതിലെ മൗഗ്ലി ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും കാട്ടിലെ ആ ഒരു യാത്രയാണെങ്കിലും
1: പലപ്പോഴും,
0: അതെ, ബാലു, ബുദ്ധിമാനായ ബഗീര, അങ്ങനെ ഒരുപാട് വില്ലൻ കടുവ, അപ്പൊ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഇന്നും ഇപ്പൊ ബഗീരയൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ മൗഗ്ലിയെ ഉപദ്രവിക്കുകയും കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമാണ്. അതിനിപ്പോ നമ്മൾ ഇന്ന് കുറെ പ്രായമുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ വെട്ടടാവനെ അങ്ങനെ ചെയ്യുന്ന, നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ആ ലൈഫിൽ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രങ്ങളാണ് ഇതൊക്കെ. അപ്പൊ മൗഗ്ലിയൊക്കെ ഇന്നും ഈ മൗഗ്ലിക്കട്ട് എന്നുള്ള ഹെയർ സ്റ്റൈൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ഇന്ന്. ഇന്ന് 58 വർഷങ്ങളാണ് ആ ഒരു സിനിമ റിലീസായിട്ട് ഇങ്ങനെ ആവുന്നത്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെ ഓസ്കാർ തിളക്കം കൂടിയുണ്ട്. ഇതിലെ ബെയർ നെസസിറ്റി എന്ന സൂപ്പർ ഹിറ്റ് സോങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓസ്കാർ അവാർഡിന് നോമിനേഷൻ ചെയ്യപ്പെട്ട് വിജയിച്ചിട്ടുള്ളൊരു ചിത്രം കൂടിയാണ് ദ ജംഗിൾ ബുക്ക് എന്ന ചിത്രം. അപ്പോൾ ഈ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിൽ 20 കോടിയിലധികം ഡോളറാണ് ഈ ഒരു ചിത്രം നേടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു വിസ്മയ ചിത്രം തന്നെയായിരുന്നു ദ ജംഗിൾ ബുക്ക് എന്ന നമ്മുടെ മൗഗ്ലി കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്രം.
1: ഇതിന്റെ ചിത്രീകരണം മാത്രമല്ല, നമ്മൾ ഇത് നമ്മൾ വായിക്കുകയും കൂടി ചെയ്യാറുണ്ടല്ലേ. അപ്പം നമ്മളുടെ ബാലരമയിലൊക്കെ ഇങ്ങനെ സ്ഥിരം വരുന്ന ഒരു ഇത്, നമ്മളിത് ഫസ്റ്റ് കിട്ടുമ്പോഴേ നമ്മൾ നോക്കും എന്താണ് ജംഗിൾ ബുക്കിൽ പറയുന്നത്, ആ ഒരു കഥ അടുത്ത ലക്കത്തിൽ എന്താ തുടരും.
0: തീർച്ചയായും നമ്മൾ പിന്നെ നമുക്കൊരു ഒരു കൗതുകമാണ് എന്തായിരിക്കും ആ കഥയുടെ ബാക്കി എന്തായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളത്തെ നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഇരുന്ന് കാണുമ്പോൾ ഈ ഡോറ ബുജിയുടെ ഒക്കെ കഥ പറയുമ്പോൾ അതെല്ലാം ഒരുപോലെയാണ്. ആ മലമുകളിൽ എന്താണ്, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 3 സെഗ്മെന്റുകളാണ്.
1: പക്ഷെ അതെന്ന് പറയുമ്പോൾ ഒരു പോർഷൻ അത് ആ ഒരു മൊത്തം അത് മൊത്തം കഴിയും, ആ ഒരു എപ്പിസോഡ് കൊണ്ട് അത് കഴിയും.
0: അതെ,
1: പക്ഷെ നമ്മൾ ജംഗിൾ ബുക്കൊക്കെ അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിട്ട് തുടരും.
0: അപ്പോൾ തലമുറകളെ സ്വാധീനിച്ചിട്ടുള്ളൊരു ഒരു ഒരു വികാരം തന്നെയായിരുന്നു ദ ജംഗിൾ ബുക്ക് എന്ന ചിത്രം. അപ്പോൾ ആ സിനിമയുടെ 58 വർഷത്തിലേക്ക് കടന്നു നിൽക്കുമ്പോൾ അതിനൊരു കുട്ടി റിവ്യൂ നിങ്ങൾക്ക് തന്നതാണ്. അപ്പം നിങ്ങളെ ഞങ്ങൾ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക്, അന്നത്തെ കാലഘട്ടം 58 വർഷം മുൻപ്, അല്ലെങ്കിൽ ആ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ആണെങ്കിലും നമ്മുടെ ഒരു ഗൃഹാതുരതയൊക്കെ ഉണർത്തുന്ന ഒരു കാർട്ടൂൺ ഫിലിം കൂടിയാണ് അത്. അപ്പം അത് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ്. അപ്പോൾ നമ്മുടെ സമയം 11:26 ആയിരിക്കുന്നു. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോയാലോ. കറക്റ്റ് ആൻസർ ആരാണ് അയച്ചിരിക്കുന്നത്? ചോദ്യം എന്തായിരുന്നു? കുരയ്ക്കും പട്ടി കടിക്കാറില്ല എന്ന് നമ്മൾ കേൾക്കാറുള്ള ഒരു പഴഞ്ചൊല്ലാണ്. പക്ഷേ ചില പട്ടികൾ കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും, എന്തുകൊണ്ടാണ്?
1: അത് നമ്മുടെ ആസ്റ്റിച്ച് കറക്റ്റ് അറിയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിന് മനുഷ്യർക്ക് മാത്രമല്ലേ പഴഞ്ചൊല്ല അറിയൂ, പട്ടിക്ക് അത് അറിയില്ല. അതുകൊണ്ടാണ്
0: പട്ടിക്ക് ആ പഴഞ്ചൊല്ല അറിയില്ല എന്നുള്ളതാണ് ആ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ ആശി ചേച്ചിയാണ് ആൻസർ അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചി അവിടെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ടിട്ടാണ് ആ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. കറക്റ്റ് നമുക്ക് അപ്ഡേഷൻസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതെ, അതേപോലെ തന്നെ നമ്മുടെ ആ പേര് പറയാത്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു നായ ആയിരിക്കും അറിയില്ല, അതാ പക്ഷെ നമ്മുടെ സനോജും ഏകദേശം കറക്റ്റ് അതിനോടനുബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ഷിക്ക് ഇതൊന്നും ബാധകമല്ല എന്നാണ് സനോജ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആ ആൻസർ വന്നിട്ടുള്ളത് നമ്മുടെ ആശിച്ചേച്ചിയാണ്. ബാക്കിയൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഏകദേശം അടുത്തിങ്ങനെ വന്നു. ആ കക്ഷിക്ക് അതൊന്നും ബാധകമല്ല, നമുക്ക് പരിഗണിക്കാം അല്ലേ.
0: അതെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആശിച്ചേച്ചിയാണ് പറഞ്ഞിരിക്കുന്നത്.
1: അതെ,
0: ആ ഒരു പട്ടിക്ക് ആ ഒരു പഴഞ്ചൊല്ല അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കടിക്കുന്ന പട്ടികളാണെങ്കിൽ ആ പഴഞ്ചൊല്ല അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കുസൃതി ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇങ്ങനെ ഹായും എന്താ പാട്ടുകളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളൊക്കെ.

0: കേൾക്കുന്നുണ്ട് എന്നറിയുന്നതില്
1: നമുക്ക് ആ പേര് പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും ആ ഒരു പേര് എപ്പോഴെങ്കിലും ഒന്ന് പറയും കൂടി നമ്മൾ വിശ്വസിക്കുകയാണ്. അതേപോലെ നമ്മുടെ സുജചേച്ചി ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞപ്പോ കുറെ ലവ് ലവ് ഒക്കെ ഹാർട്ട് ഒക്കെ നമുക്ക് അയച്ചു
0: നെക്സ്റ്റിലേക്ക് പോയിരിക്കുകയാണ്.
1: അതെ അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈവ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കുസൃതി ചോദ്യവും അതേപോലെ തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നാളത്തെ ലൈവിന്റെ കാര്യം ആരും മറക്കണ്ട. നാളെ 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം ഗാനങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നാളെയും രാവിലെയും 10 മണി തൊട്ട് 11 വരെ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും മെസ്സേജുകളൊക്കെ അയയ്ക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8855857 ആണ്. നമ്മളുടെ സനോജ് പറയാണ് അന്ധഭയം എന്ന് പറഞ്ഞൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
0: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. I'm a rajana.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ ഒരു വാഹനം എടുത്തന്നിരിക്കട്ടെ സാർ, അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി മേടിച്ചു, അപ്പൊ അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻഷുറൻസ് പോളിസി മാറ്റണം എന്ന് വല്ല നിർബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. പലർക്കും പറ്റുന്ന വെച്ചാൽ ഇൻഷുറൻസ് പോളിസി മാറ്റൂല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ആരാണ് ഇൻഷുറർ എന്ന് ചോദിച്ചല്ലോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ അദ്ദേഹത്തിനാണ് ഇൻഷുർ. അപ്പൊ ഈ പോളിസിയിലെ കോൺട്രാക്റ്റിലെ പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറർ ഇൻഷുറൻസ് കമ്പനി ഓണറുമാണ്. അപ്പൊ വാഹനത്തിനെ സംബന്ധിച്ചുള്ള വാഹനത്തിന്റെ ഓണറാണ് ഇൻഷുർഡ്. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്കാണ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഈ വാഹനം നമ്മൾ വിറ്റു വാങ്ങി മാറിക്കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന ആൾ ഈ പോളിസിയും അദ്ദേഹത്തിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റും. അല്ലെങ്കിൽ കാരണം വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ പക്ഷെ പോളിസി അദ്ദേഹത്തിന്റെ പേരിലാവുന്നില്ല. സപ്പോസ് എയുടെ വാഹനം ബിക്ക് വിറ്റാൽ അത് എന്നാണോ ആർ സി ബുക്കും പ്രകാരം ബിയുടെ പേരിലോട്ട് മാറ്റുന്നത് അന്ന് മുതൽ 15 ദിവസത്തിനകം ബി അപ്ലൈ ചെയ്യണം. ഈ വാഹനത്തിന്റെ പോളിസി എന്റെ പേരിലോട്ട് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് നിസ്സാരമായ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി മാറ്റിക്കൊടുക്കും. മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയാം പോളിസി ഉണ്ട്, ഞങ്ങൾ എയ്ക്കാണ് കൊടുത്തത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ബി ആണ് ഓണർ, ബി ഞങ്ങളോട് യാതൊരു ബന്ധമില്ല, നോ പ്രിവിറ്റി കോൺടാക്ട് എന്ന് പറയും. അപ്പം ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായാലും ഗുണമില്ലാതായി, കാരണം പോളിസി ബിയുടെ പേരിലോട്ട് മാറ്റിയില്ല. അപ്പം നിയമം പറയുന്നത് വിത്തിൻ 14 days ഓഫ് ദി ട്രാൻസ്ഫർ വെഹിക്കിൾ ട്രാൻസ്ഫറി ഷാൽ അപ്ലൈ എന്ന് വെച്ചാൽ ആരാണോ വാങ്ങിച്ച ട്രാൻസ്ഫറി വാങ്ങിച്ച ആള് ഈ പോളിസിയും കൂടെ കൊണ്ടുകൊടുത്ത് എന്റെ പേരിലോട്ട് ആർ സി ബുക്ക് മാറ്റി ഞാനാണ് ഓണർ, അതുകൊണ്ട് എന്റെ പേരിലേക്ക് പോളിസിയും മാറ്റിത്തരണമെന്ന് 15 രൂപ. ഇപ്പം ചിലപ്പോൾ വ്യത്യാസം വന്നാണ്, 15 രൂപ അടിച്ച് പോളിസി അദ്ദേഹത്തിന്റെ പേരിൽ മാറ്റുന്നതാണ് ശരിയായ നടപടി, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകുന്ന.
0: സാർ ഇപ്പോൾ പറഞ്ഞു സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷമാണ് അത് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ഗ്രേസ് പീരീഡും ഒക്കെ ഉണ്ടോ?
1: യാതൊരു ഗ്രേസ് പീരീഡും പോളിസി പുതുക്കുന്നതിനില്ല. പോളിസി ഇന്നലെ എക്സ്പയർ ആയെങ്കിൽ ഇന്ന് മുതൽ പുതുക്കിയിരിക്കണം. എല്ലാ പോളിസിയും എൻഡ് ചെയ്യുന്നത് മിഡ്നൈറ്റിലാണ്. 25-ാം തീയതി മിഡ്നൈറ്റിൽ പോളിസി എക്സ്പയർ ചെയ്യും. 25-ാം തീയതി ഒരു പോളിസിൻ്റെ അർത്ഥം 25-ാം തീയതി മിഡ്നൈറ്റ് പോളിസിയും. 26-ാം തീയതി 12 മിഡ്നൈറ്റ് 12 1 പോളിസി ഇല്ല. അപ്പോൾ ഗ്രേസ് പീരീഡ് ഇല്ല. പലരുടെയും തന്നെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്നാണ്. മെഡി ക്ലെയിം പോളിസീസിൽ മാത്രം ഗ്രേസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് വിജിലൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി എക്സ്പയർ ആകാൻ നേരത്തെ അറിഞ്ഞിരിക്കണം. നേരത്തെ അറിഞ്ഞ് എക്സ്പയർ ആവുന്നതിന് 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പോ നമുക്ക് പോളിസി പ്രീമിയം റിന്യൂ ചെയ്യാനായിട്ട് പൈസ അടയ്ക്കാം. അപ്പോൾ നമുക്കൊരു സംശയം, നേരത്തെ അടച്ചാൽ പൈസ അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുമ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നേരത്തെ പ്രീമിയം അടച്ചാലും എന്നാണോ എക്സ്പയർ ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം പോലെ പോളിസി റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഗ്രേസ് പീരീഡേ ഇല്ല, 1 മിനിറ്റ് 1 ദിവസവും ഇല്ല, 1 മണിക്കൂറും ഇല്ല, 1 മിനിറ്റും ഇല്ല. സോ ദാറ്റ് എല്ലാ പോളിസി ഹോൾഡേഴ്സും എല്ലാ ഉടമസ്ഥരും പോളിസി നമ്മുടെ എക്സ്പയർ ആകുന്ന തീയതി വളരെ നേരത്തെ മുമ്പേ നമ്മൾ കലണ്ടറിൽ കുറിച്ചിടുകയും നമ്മൾ അറിഞ്ഞു വെക്കുകയും

0: ചെയ്യുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയും അത് നേരത്തെ തന്നെ പോളിസി റിന്യൂ ചെയ്തിട്ടിരിക്കണം. There is no grace period even for a single day.
1: സർ, നമ്മൾ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വിധിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ ഈടാക്കുന്നത് ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ വിധിക്കുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണലിൽ പാസ്സാക്കുന്ന ജഡ്ജ്മെന്റിൽ പറയാറുണ്ട് 45 ദിവസത്തിനകം അല്ലെങ്കിൽ 30 ദിവസത്തിനകം ഈ കോമ്പൻസേഷൻ കൊടുക്കണം. മിക്കവാറും കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, ഇൻഷുറൻസ് ഉള്ള കേസിൽ. ഇല്ലാത്ത കേസുകളിൽ ഓണർ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടാണ് വിധി വരുന്നതെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ പൈസ കെട്ടിവെച്ച് കോടതിയിൽ കെട്ടിവെക്കും. ഇപ്പോൾ കോടതി നേരിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഇല്ലെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല, അവർ കെട്ടിവെക്കും. ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ ഓണർക്കെതിരായിട്ട് കോമ്പൻസേഷൻ വരും. ഓണർ തടി തപ്പാൻ ശ്രമിക്കും, ഓണർ മനഃപൂർവ്വം അല്ലാതെയും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേയോ, അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഏത് കോടതി വിധി വന്നാലും വിധി നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനേക്കാണ് എക്സിക്യൂഷൻ എന്ന് പറയും. ഒരു വിധി വന്നാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന അടുത്ത പ്രൊസീഡിങ്സ് ആണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ കോടതിയിൽ മോട്ടോറൈസിംഗ് കോമ്പൻസേഷൻ വിധിച്ചൊരു വിധി വന്ന് പൈസ ഈ പറയുന്ന 30 ദിവസമോ 45 ദിവസമോ കിട്ടിയില്ലെങ്കിൽ അതിലെ ആർക്കാണോ കിട്ടേണ്ടത്, വിക്റ്റിമോ, ഐ മീൻ ഇഞ്ചുറി കേസിലെ വിക്റ്റിം അല്ലെങ്കിൽ അതായത് ലീഗലേസ്, എക്സിക്യൂഷൻ പെറ്റിഷൻ കൊടുക്കാം. എക്സിക്യൂഷൻ പെറ്റിഷൻ കൊടുത്തിട്ട് പറയാം, ഈ ബഹുമാനപ്പെട്ട കോടതി 300,000 രൂപ എനിക്ക് വിധിച്ചു, ഞങ്ങൾക്ക് വിധിച്ചു, നാളെ ഇതുവരെ പൈസ തന്നില്ല. അതിന് എക്സിക്യൂഷൻ പെറ്റിഷൻ കൊടുക്കുമ്പോൾ കോടതി ഒന്നിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറയും, ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞ് കോടതി നോട്ടീസ് കൊടുക്കുകയും ആ അറ്റാച്ച്മെൻ്റ് ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കും. അത് റവന്യൂ റിക്കവറി അരിയേഴ്സ് ആയിട്ട് കണക്കാക്കി ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് വില്ലേജ് ഓഫീസർ അയച്ചു കൊടുക്കും. വില്ലേജ് ഓഫീസർ ഈ കൊടുക്കേണ്ട ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റിനും കൊടുക്കാം, കാരണം പൈസ അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം തരാതിരിക്കുകയാണ്. അദ്ദേഹം കോടതിയുടെ അതിർത്തി നിന്ന് വിട്ടുപോയി അബ്സ്കോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വാറണ്ടി ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വിധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, അത് അറ്റാച്ച്മെൻറ്റിലൂടെയോ അറസ്റ്റിലൂടെയോ ഈടാക്കിയെടുക്കാം. ഒരു കേസുകളിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ സ്റ്റേ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഒരു അപ്പീൽ പോയി അല്ലെങ്കിൽ ഓണർ ഒരു അപ്പീൽ പോയി, അപ്പീൽ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം കോമ്പൻസേഷൻ കൊടുക്കേണ്ട. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ കോടതിയും ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീലും പകുതി പൈസ എങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ എടുക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു ആക്സിഡൻറ്റ് കേസിൽ കോമ്പൻസേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനൊരു പരിഹാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ല. തീർച്ചയായിട്ടും നിയമ നടപടിയുണ്ട്. എക്സിക്യൂഷൻ പെറ്റിഷനിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം. അറ്റാച്ച്മെൻറ്റിലൂടെ, അറസ്റ്റിലൂടെ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മറ്റ് മാർഗങ്ങളിലൂടെ പൈസ ഈടാക്കിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
1: ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയാണെങ്കിൽ ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുമോ?
0: ഒരിക്കലുമില്ല. വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഡ്രൈവറെ ശിക്ഷിക്കുന്നതായിട്ട് ബന്ധമില്ല. കാരണം ഡ്രൈവറെ പീനൽ കോഡ് അനുസരിച്ചിട്ട്, ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പോലീസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അയാൾ അശ്രദ്ധമായി കുറ്റകരമായി വണ്ടി ഓടിച്ചെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ തടവോ പിഴയോ വിധിക്കാം. അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്, അയാളുടെ എന്താ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. അങ്ങനെ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് വെറുതെ വിടുന്നുമുണ്ട്. വെറുതെ വിട്ടാൽ പോലും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടണം. കാരണം വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടേണ്ടതായിട്ട് ലീഗൽ റൈറ്റാണ്. ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ സാക്ഷികൾ കോറി മാറിയതുകൊണ്ടായിരിക്കാം, അല്ലെ പോലീസ് ചാർജ് ചെയ്ത കേസിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും എന്തുകൊണ്ടായാലും പ്രതിയെ വെറുതെ വിട്ടാലും ഇപ്പുറത്ത് മോട്ടോറൈസിംഗ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ കോമ്പൻസേഷൻ കൊടുത്ത കിട്ടാൻ അർഹതപ്പെട്ട വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അതിനും ഈ പ്രതി ശിക്ഷിക്കുന്നത് വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു ബന്ധമില്ല. പലരുടെയും സംശയമാണ് ശിക്ഷിച്ചാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടണമെന്നില്ല, ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കോടതി മോട്ടോറൈസിംഗ് ക്ലെയിംസ് ട്രൈബ്യൂണൽ നോക്കുന്ന ഒരു FIR ഉണ്ടോ, ഇയാളെ കുറ്റക്കാരനാണെന്ന് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് രണ്ടും മതി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ

ആർത്രൈറ്റിസ്, സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസ്

0: പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്.

കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേരളത്തിലെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. ജനവിധിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായും സുതാര്യമായ സർക്കാരാണ് ഇതെന്നും ഗവർണർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ഗ്യാരണ്ടികൾ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 16th നിയമസഭയിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് എത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ടുനിന്നതായിരുന്നു ഗവർണറുടെ പ്രസംഗം. നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച June 2 മുതൽ നടക്കും.
0: അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാനാണ് ധവളപത്രം ഇറക്കുന്നതെന്നും എല്ലാ മേഖലയുടെയും ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്.
2: കർഷകർ കനത്ത വെല്ലുവിളി നേരിടുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷവും ഗുരുതരമായി തുടരുന്നുണ്ട്. കർഷകരുടെ നില മെച്ചപ്പെടുത്താൻ കൃത്യമായ പ്രവർത്തനം ഉറപ്പാക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കും.
3: മൈ ഗവൺമെന്റ് എൻവിഷൻസ് ദ ക്രിയേഷൻ ഓഫ് പുത്തുയുഗ കേരളം, എ ന്യൂ ഏജ് കേരള ദാറ്റ് കംബൈൻസ് ഇക്കണോമിക് ഗ്രോത്ത് with social justice, modern infrastructure, with environmental responsibility, technological progress with human compassion, and opportunity with equality. Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people.
2: യുവാക്കൾക്ക് 500,000 രൂപ പലിശരഹിത വായ്പ അനുവദിക്കും. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തനത് കലകളെ സംരക്ഷിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. എല്ലാ ജില്ലകളിലെയും +2 സീറ്റ് വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരികയും

0: ചെയ്യും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരവും കൊണ്ടുവരും. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് പദ്ധതികൾ നടപ്പാക്കും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. മെഡിക്കൽ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കും. നെഹ്റു ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഐ ടി പാർക്കുകൾ വികസിപ്പിക്കും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക പോർട്ടൽ കൊണ്ടുവരും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തും. ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കും. പട്ടയ വിതരണം കാര്യക്ഷമമാക്കും. വഖഫ് ബോർഡ് നവീകരിക്കും. ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തും. AI സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം നൽകും. ലഹരി ഉപയോഗവും വ്യാപനവും തടയാൻ ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കും. നാലുവരി പാതകളുടെ എണ്ണം കൂട്ടുകയും റോഡുകൾ നവീകരിക്കുകയും ചെയ്യും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തും. പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം മെൻസ്ട്രൽ അവധി പരിഗണനയിൽ ഉണ്ടെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പുകൾ സംബന്ധിച്ചും പ്രധാന പദ്ധതികൾ സംബന്ധിച്ചും നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചില്ലെന്നും ശ്രീ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. കർണാടകയിലെ ബംഗളൂരുവിൽ എത്തിയ ഉപരാഷ്ട്രപതി ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്തു. ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശബരിമല സന്നിധാനത്തും പമ്പയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നടക്കും. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളെ തുടർന്നാണ് നടപടി. ഭീകരാക്രമണം നേരിടേണ്ട രീതിയാണ് മോക് ഡ്രില്ലിലൂടെ ആവിഷ്കരിക്കുക. കൊൽക്കത്തയിൽ നിന്നുള്ള 60 NSG കമാൻഡോകളാണ് മോക് ഡ്രിൽ നടത്തുക. ആവശ്യമായ സുരക്ഷാ സഹായങ്ങൾ ഒരുക്കാൻ പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക പോലീസ് സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽ കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മഴക്കുറവ് കാരണം ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും കുഴൽ കിണറുകളെയാണ് ജലസേചനത്തിന് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുഴൽ കിണർ നിർമ്മാണം ഗുണനിലവാരത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുവരെ 41 അപേക്ഷകളാണ് ഭൂജല വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ട്രയൽ റണ്ണും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പുതുതായി അനുവദിച്ച ഡ്രില്ലിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800

0: 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 94 പോയിന്റ് വർദ്ധിച്ച് 75961-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 പോയിന്റ് ഉയർന്ന് 23936-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില വർദ്ധിച്ചു. ഗ്രാമിന് 145 രൂപ ഉയർന്ന് 14450 രൂപയും പവന് 1160 രൂപ വർദ്ധിച്ച് 1,17,600 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നടന്നു. അഴിമതി മുക്തഭരണം ഉറപ്പാക്കുമെന്നും എല്ലാ മേഖലയിലും കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതലയോഗം ചേരും. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16th കേരള നിയമസഭ നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പി നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
1: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
0: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
0: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
4: 2026 മൺസൂൺ ഋതു ജൂൺ സെ സെപ്റ്റംബർ ദൗരാൻ പൂരെ ദേശ് മേ സാമാന്യ സെ കം ബാരിഷ് ഹോനെ കാ സബ്സെ ജ്യാദാ സംഭാവന ഹെ. ദക്ഷിണ പശ്ചിമ മൺസൂൺ ഋതു ജൂൺ സെ സെപ്റ്റംബർ 2026 മേ ഉത്തർ പൂർവ ഭാരത് മേ സാമാന്യ വർഷാ ഹോനെ കാ സംഭാവന ഹെ. യെ സാമാന്യ കാ അർത്ഥ ഹെ കി ലോങ് പീരിയഡ് എവറേജ് കാ 94-106%.
0: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800 1100

0: 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31-നാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ് കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3-ഓടെ കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോളോ വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

പല പല വർഷം അമ്മ പിടിച്ചത് അമ്മ കുടിച്ചത് ഇന്ന് മുടിച്ചത് താഴെ അമ്മ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. സത്യത്തിൽ നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത്. 1961 ജൂണിൽ ആദ്യം ഹെൽസിങ്കിയിലും പിന്നീട് വിയന്നയിലുമായി ലോക നാടകവേദിയുടെ 9th കൺവെൻഷൻ നടക്കുന്നു. അന്ന് നാടകവേദിയുടെ പ്രസിഡന്റായ RV കിവിമയുടെ നിർദ്ദേശമാണ് ലോക നാടക ദിനം എന്ന ആശയമായി മാറിയത്. അങ്ങനെ എല്ലാ വർഷവും March 27 ലോക നാടക ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ നാടക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകുന്ന കൊല്ലം കലാഗ്രാമം അച്ചാണി രവി സ്മാരക അമേച്ചൂർ നാടക മത്സരം എന്ന പേരിൽ നാടക മത്സരം നടത്തിയിരുന്നു. നാടകത്തിനും നാടക കലാകാരന്മാർക്കുമായി ലോകോത്തര നിലവാരത്തിൽ അച്ചാണി രവി എന്നറിയപ്പെടുന്ന ശ്രീ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന്, പ്രത്യേകിച്ച് കൊല്ലത്തിന് നൽകിയ സോപാനത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. വവ്വാക്കായ് യവന ഡ്രാമ വിഷന്റെ പൊട്ടൻ എന്ന നാടകം, കുട്ടനാട് മാനസ വുമൺ തിയേറ്ററിന്റെ സഖറിയായുടെ മരണം, പാമ്പുവ തിരുവരങ്ങിന്റെ മേവാനി, കിഴക്കനേല കേളിയുടെ ചിരത ചിലതൊക്കെ മറന്നുപോയി തുടങ്ങിയ നാടകങ്ങളാണ് മത്സരിക്കാനായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവങ്ങളാണ് കലാഗ്രാമം ഒരുക്കാറുള്ളത്. നാടക ചർച്ചകൾ, സിംബോസിയങ്ങൾ, സംവാദങ്ങൾ, മുതിർന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും ആദരിക്കൽ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കലാഗ്രാമം നടത്താറുള്ളത്. കലാഗ്രാമം പ്രസിഡന്റായ ശ്രീ രവിവർമ്മ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബ്രഷ്നേവ്, മറ്റ് നാടക പ്രവർത്തകരെല്ലാം നാടകത്തെക്കുറിച്ചും കലാഗ്രാമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നു. സാറൊന്ന് പരിചയപ്പെടുത്താമോ?
5: എൻ്റെ പേര് അയാൾ ഹരികുമാർ. ഞാൻ ഈ ഇവിടെ സോപാനത്തിൽ കളിക്കുന്ന കൊല്ലം നാടക ഗ്രാമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അച്ചാണി രവി നാടക മത്സരത്തിൻ്റെ പങ്കെടുക്കുന്ന നാടകത്തിൻ്റെ സംവിധായകനാണ്. ഞങ്ങളുടെ നാടകം എഴുതിയിരിക്കുന്നത്, ഈ മയക്കുന്ന നാടകം എഴുതിയിരിക്കുന്നത് സുരേഷ് ബാബു ശ്രീസ്ഥയാണ്. ഒരു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കളറിയുന്ന ഒരു നാടകമാണ് ഈ മയക്ക്. ഇന്ന് സമകാലീന പ്രശ്നങ്ങളുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു അവതരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
4: ഇതുവരെ എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്?
5: ഞാനൊരു എംപ്ലോയി ആണ്, റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഏതാണ്ടൊരു കോളേജ് കാലം മുതലേ ഈ ചെറിയ അമച്ചർ നാടകങ്ങളിൽ കൂടെയാണ്. അന്നത്തെ ഒരു അമച്ചർ നാടകമൊന്നും ഇപ്പം ഇല്ല, അറിയാമല്ലോ. പല വേദികളും നഷ്ടപ്പെട്ടു. പണ്ട് ഗ്രന്ഥശാല വാർഷികങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള പല പല ഫൈനാൻസ് സൊസൈറ്റികൾ, പിന്നെ ഈ ഞാൻ ട്രോണ്ടത്താണ് താമസിക്കുന്നത്. അപ്പം അവിടെ ഈ ISRO സ്പാർക്ക്, അവിടെ തന്നെ 4 സംഘടനകൾ, സ്പാർക്ക്, സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട്, സെക്രട്ടേറിയറിയറുകൾ, സരസ്, രചന, ഇവരെല്ലാം എല്ലാ വർഷവും ഡ്രാമ കോമ്പറ്റീഷൻ, ബാങ്കിൻ്റെ ഭീമ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇപ്പോൾ അതൊന്നൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ പോലും ഈ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു മത്സരത്തിലൊരു വേദിയാണ് നമുക്കും

0: പ്രശ്നം. അതാണ്, അതില്ല. അപ്പോൾ ഇതുപോലുള്ള മേഖലകൾ കിട്ടുമ്പോൾ അതിൽ മറ്റ് സാമ്പത്തിക ലാഭമൊന്നും നോക്കുന്നില്ല. നമുക്ക് അതെന്ത് സഹിച്ചും നഷ്ടപ്പെടുത്തി ഇവിടെ ഒന്ന് അവതരിപ്പിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വന്നാണ് ഞങ്ങൾ ഇവിടെ.
1: ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥ അത് ഏതാണ്?
0: ഞാൻ ഡോക്ടർ എം രാജീവ് കുമാറിന്റെ ഗാന്ധിജി മരിക്കുന്നത് എങ്ങനെയെന്നൊരു നാടകം, ഡോക്ടർ എം രാജീവ്കുമാറിന്റെ. അത് ഇവിടെ സംഗീതനാടക അക്കാദമിയുടെ മേഖലാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതേ സോവാൻ ഓഡിറ്റോറിയത്തില്. അപ്പോൾ അതിൽ ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഒരു എന്താ പറയണ്ടേ, ഒരു നാടകത്തിൻ്റെ ഒരു അച്ചുമ്മാവൻ എന്ന് പറയും. അച്ചുമ്മാവൻ, അച്ചുമ്മാവൻ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു നന്മയുടെ പ്രതീകമാണ്. അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത് അതോടൊപ്പം തന്നെ ഈ വാൻഗോഗിൻ്റെ തീൻമേശ എന്ന് പറഞ്ഞിട്ട് വേറൊരു നാടകം അക്കാദമിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു വാൻഗോഗിൻ്റെ വേഷം ചെയ്യുന്ന ഒരു ചിത്രകാരൻ, ഒരു എക്സംട്രിക്കാണ് അയാൾ. എപ്പോഴും ഒരുതരം വട്ടത്തനമായിട്ടൊക്കെ കഥാപാത്രം വായിച്ചിട്ടൊക്കെ മനസ്സിലാവും. അയാളെ ഫോക്കസ് ചെയ്ത, അതായത് വാൻഗോഗിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ നാടകത്തിലും എനിക്ക് അയാളെ ഇഷ്ടമാണ്. പിന്നെ ഈ നാടകത്തിൽ പ്രത്യേകിച്ച് പറയാം, പുതിയ നാടകമുണ്ട്. ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ ഏറ്റവും, എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ് എങ്കിലും അതിരുമാനും ഗൗരിയും രണ്ട് മതസ്ഥരി തമ്മിലുള്ള അവരുടെ സൗഹാർദ്ദവും സ്നേഹബന്ധവും അത് വളരെയേറെ നമ്മൾ ഈ നാടകം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത് അത്രയധികം അത് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് സുരേഷ് ബാബു സീസൺ തന്നത്. അദ്ദേഹത്തോട് ഞാനിപ്പോൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്.
1: ഒരു കഥ തയ്യാറായി, അത് സ്ക്രിപ്റ്റ് ആക്കുന്നു, പിന്നെ അതിൻ്റെ കാസ്റ്റിംഗ് ചെയ്യുന്നു. ഈ നാടകം എന്ന ഒരു പ്രോസസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, നാടകം സത്യത്തിൽ പഴയ കുറേ കാലം ബാക്കിലോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയൊന്നുമല്ല ഇപ്പോഴും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നാടകത്തിന് ആളെ കിട്ടാൻ തന്നെ പ്രയാസം. അമ്മച്ചോറ് വേദിയിലില്ല. പണ്ട് ചില സംഘങ്ങളായിരുന്നു, ബിജി ശങ്കരപ്പുഴ സാറുണ്ട്, അല്ലെ കാവല സാറുണ്ട്, അല്ലെ വയലാവാസമുള്ള സാറ്, ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളാണ്. അവർ കുറച്ച് നാടകയോളം അങ്ങനെ മറ്റേ അഭിനയം അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ. അപ്പോൾ അവർ പോലും മറ്റു നാടകങ്ങളൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാടകം നല്ല രീതിയിൽ ചെയ്യുന്നു വെച്ചാൽ ആളെ കിട്ടാൻ പിടിച്ചുകൂടാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഈ സീരിയലിൻ്റെയും അതേപോലെ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പുറകിലാണ്. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കിട്ടാൻ താമസിക്കണം. അവരൊക്കെ പ്രൊഫഷണൽ അടിച്ചാണ്. അവരെ വെച്ചിട്ട് നമുക്ക് അധികം നാടകങ്ങൾ കളിച്ചു പോകാൻ പറ്റില്ല. അമച്ചർവേദിയിൽ നിന്ന് ആർട്ടിസ്റ്റുകളുടെ ദാരിദ്ര്യമാണ്. പലരും ഒരു ഒരു വേഷം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അർഹതയില്ലാത്ത പൈസ നമ്മൾ അതിശയിച്ചു പോകും. ഒരു നാടകത്തിന് ഒരു അമച്ചർ നാടകത്തിന് വരുമ്പോൾ ഈ അമച്ചർ നാടകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘാടകർ 5 പൈസ തരാതെ നമുക്കൊരു നമ്മുടെ ഒരു മാനസികമായ ഒരു സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പൈസ മുടക്കി വരുന്ന അവിടെ അവർ ചോദിക്കുന്ന വിലപേശലാണ്. ആ ആ തരത്തിലേക്ക് വന്നു. ഉദാഹരണം, നമ്മളൊരു 6 മണിക്ക് ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ രാത്രി 2 മണിക്ക് വന്നിരിക്കും. നമുക്കറിയാം 5 മണിയോടെ ഇരുന്നിട്ട് പോകും. പക്ഷെ നാടകത്തോട് അവർക്ക് ഈ ഒരു അടുപ്പും സ്നേഹവും ഇപ്പം ഈ കാലത്ത് ഉണ്ടാകുന്നൊരു സത്യമാണ്. ഈ നമ്മുടെ നാടത്തിൽ ഒരു കഥാപാത്രം പറഞ്ഞ അതേ ഡയലോഗാണ് വേഗത കൂടിയ കാലം. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും ഒന്നിനു താല്പര്യം. നമ്മുടെ നാടകം കളിക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്ന കാശ് കൊടുക്കണം. അവൻ എന്ത് ചെയ്യുന്നു, അല്ലെ അവൻ്റെ സ്വയം പരിശ്രമത്തോടെ ഞാൻ എനിക്ക് ഇത്ര കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പൈസ ചോദിക്കാവും, അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഇത് അധ്വാനിച്ചിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെറും മടയന്മാരാക്കുന്ന രീതിയിലാണ് ആർട്ടിസ്റ്റ് ഇപ്പോഴത്തെ വരുന്ന ചെറുപ്പക്കാർ എല്ലാവരും ഫീമെയിൽ ഉൾപ്പെടെ. അതാണ് വലിയ പ്രയാസമാണ് ശരിക്കും പറഞ്ഞാൽ അമച്ചർ നാടകം സംഘടിപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്താൽ പോലും അവിടെ വന്ന് ആത്മാർത്ഥതയോടെ കൂടി വന്ന് നാടകം ചെയ്യാനോ എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ പലരും ഉപജീവനം ആയിട്ട് ജീവിക്കുന്നവരാണ്. അത് അങ്ങനെയുള്ള മനസ്സിലാക്കുക, നമുക്ക് അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവർക്ക് വീട് വീട്ടുകാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ഉപരി സാമ്പത്തികമായിട്ട് സൗകര്യമുള്ളവർ പോലും ഇതുപോലെ നമുക്ക് നാളത്തെ അവലേഖ അറിയാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ പോലും അവരവിടെയും മാറുകയും ചെയ്യുക എനിക്ക് ഇത്ര രൂപയുടെ അവലേഖം. ആർട്ടിസ്റ്റിന് എന്നെ സംബന്ധിച്ച് ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് പലരും ഇതാണ് പ്രശ്നം. സാമ്പത്തികമാണ് ഇന്ന് കച്ചവടക്കണ്ണോടുകൂടി നോക്കുന്ന കലാകാരന്മാരാണ് ആർട്ടിസ്റ്റ് അമച്ചുള്ളി പായിക്കഴിഞ്ഞു. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പം അതല്ല. അപ്പോൾ ശരിക്കും എന്താ പറയണ്ട, ഈ കച്ചവടക്കണ്ണി തന്നെയാണ് സത്യത്തിൽ. നമ്മൾ അഭിനയം അല്ലെങ്കിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് നമുക്ക് അതൊരു നമ്മുടെ ഒരു ആത്മാർത്ഥ റെപ്രസെൻ്റ് ചെയ്യാന്നല്ല. അവർ വരിക അഭിനയിക്കുക, വായിക്കുക, പോവുക, പൈസ വാങ്ങിക്കുക. അത് മാത്രമല്ല, പാല വിളിച്ചാലും ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ടീയെ കൊടുക്കുക. ആ ടീയെ റേറ്റ് കുറയുക. പെട്രോൾ അടിക്കാൻ വണ്ടിയിലാണ് വരുന്നത്, ഇത്ര റേറ്റ് വെച്ചതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അമച്ചോൾ നാടകം എന്ന് ചെയ്യണമെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നടത്തുന്ന ചില സ്റ്റേജുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ആൾക്കാർ നാടകം കാണുന്നത് കൊണ്ടുള്ള സംതൃപ്തി അല്ലാതെ പിന്നെ മറ്റൊരു ഇതും സംഭവിക്കുന്നുണ്ട്.
1: നാടകത്തിനൊരു സമ്പന്നമായൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് ഈ നാടകത്തെ എത്തിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് അത്. നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടേ, അങ്ങനത്തെ ഒരു കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞുകൂടെ, മലബാറിൽ, കോഴിക്കോട്, കാസർഗോഡ്, ഇങ്ങോട്ട് വന്നാൽ തൃശ്ശൂർ, ട്രിവാൻഡ്രത്തും ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ട്രിവാൻഡ്രത്തേക്കാണ് ഏറ്റവും കൂടുതൽ മലബാർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാടകം. ഒരു ഇപ്പോൾ എൻ്റെ കൂടെ ഈ നാടകത്തിൽ സഹകരിക്കുന്നതെല്ലാം കോഴിക്കോടുകാരാണ്. കോഴിക്കോടുള്ള ടെക്നീഷ്യൻസാണ്, ലൈറ്റ് മ്യൂസിക് എല്ലാം ചെയ്യുന്നവർ.

0: അപ്പോൾ അവർ ഇതിനു വേണ്ടി ഇവിടെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരു ക്വാളിറ്റിയോട് ഒരു നാടൻ ചെയ്യണമെന്നാണ്. അപ്പോൾ അവർ അതിന് ഡെഡിക്കേറ്റഡ് ഇവിടെ ആഴ്ചകൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അത് അവരിത് ഇവരുടെ ഉപജീവനം, അവരിതിന് വേണ്ടി ജീവിക്കും. ഇവർക്ക് വേറെ ഒരു പണിയാണ് ഇവിടെ, ഇവർക്ക് അറിയാവുന്ന പണി ലൈറ്റ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് സെറ്റ് വർക്ക് ചെയ്യുക, ഇത് മാത്രമേ അവർക്ക് അറിയാവൂ. അങ്ങനെ ആൾക്കാർ ഉണ്ട് കേട്ടോ. പക്ഷെ പലരും കാലഘട്ടത്തിനനുസരിച്ച് എന്താ പറയുക, നാളത്തിൽ പറയുന്ന തന്നെ വീണ്ടും പറയാം, വേഗത കൂടി ഈ കാലത്ത് ഒന്ന് നിന്ന് നാടകം തട്ടി നിന്നൊരു നാടകം കളിക്കാൻ അങ്ങനത്തെ ഒരു വരുന്നില്ല, ഒരിക്കലും കിട്ടുന്നില്ല. അത്
1: റേഡിയോ സാന്ത്വന 90.4 ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം പറയാമോ?
0: പ്രത്യേകിച്ച് പറയാനുള്ള, നാടകം വളരണം, നാടകം കാണണം. അതിന് പ്രത്യേകിച്ച് ഒരു വേർതിരിവൊന്നും വേണ്ട. പ്രൊഫഷണലെന്നോ അമച്ചറെന്നോ അങ്ങനെയൊന്നും വേണ്ട. എല്ലാ നാടകങ്ങളും കാണണം, നമുക്കിഷ്ടപ്പെട്ട സ്വീകരിക്കാം, ഇഷ്ടപ്പെട്ടതിലേക്ക് പങ്കെടുക്കാം. അത്തരത്തിൽ നാടകം മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കത്തില്ല, മരിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കലയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടകമായിട്ട് മുന്നോട്ട് പോകണം. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നാടകങ്ങൾ കാണണം, നാടകക്കാരെ സഹായിക്കണം. ഇതുപോലെ ഞങ്ങളെ പോലെ ആരെങ്കിലും നാടകത്തിന് വിളിച്ചാലും വലിയ ഡിമാൻഡൊന്നും പറയാതെ കഴിയുന്നത്ര സഹായിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നിലനിൽക്കാൻ പറ്റും. ഒരിക്കലും ഒരു കച്ചവട കണ്ണോടുകൂടി നാടകത്തെ കാണരുത്.
1: താങ്ക് യു. ചെറിയൊരു ഇടവേള
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരിച്ചു വരാം തിരശ്ശീലയിലേക്ക്. കലാഗ്രാമം പ്രസിഡന്റ് വർമ്മ സാറിനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. സർ, ഈ നാടക ദിനമായി ബന്ധപ്പെട്ട് നാടകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: നാടക ദിനമായി പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. നാടക ദിനം എന്ന് പറയുന്നത് 1961 മാത്രം തുടങ്ങിയതാണ്. പക്ഷെ നാടകം എന്ന് പറയുന്നത് അറിയാമല്ലോ, നൂറ്റാണ്ടുകളായിട്ട് നാടകമുണ്ട്. അത് മനുഷ്യൻ്റെ ആദ്യ കാലഘട്ടം തൊട്ട് നമ്മൾ ചിന്തിച്ചാൽ കൂട്ടായ്മ എവിടെ തുടങ്ങിയോ അവിടെയൊക്കെ നാടകമുണ്ട്. നാടകത്തിലൂടെയാണ് നമ്മൾ പറയുന്ന കുലങ്ങളായാലും ഈ കമ്മ്യൂണലായാലും അവരെ നമ്മൾ കൂട്ടായിട്ട് എവിടെയൊക്കെ മനുഷ്യൻ തങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ അവരവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി കണ്ടെത്തിയ കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ നാടകം. അന്നങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാനോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പുരാണത്തിലൊരു വസ്തുത പറയുന്നുണ്ട്. പുരാണത്തിൽ ഈ പാലാഴി മദനം കടഞ്ഞ സമയത്ത് അസുരന്മാരും ദേവന്മാരിൽ സംഘട്ടനം ഉണ്ടായ സാഹചര്യത്തിൽ ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയൊരു മാർഗമായിരുന്നു ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞൊരു രൂപത്തെക്കുറിച്ച് നമുക്കൊരു കലാപരിപാടി വേണമെന്ന് പറയാം. അങ്ങനെ ആദ്യത്തെ നാടകത്തിൻ്റെ ആചാര്യനായിട്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരതമുനിയാണ് അഭിനേതാവ്. ആദ്യത്തെ അഭിനേതാവ് എന്ന് പറയുന്നത് ശിവനാണ്. നടരാജനെയാണ് അവർ പ്രധാന നടനായി സങ്കല്പിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും പറയുന്നത് നാടകം ക്ഷേത്രകലയല്ല എന്നാണ്. പക്ഷേ ഈ നാടകം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പുരാണത്തിലൂടെയാണ് യഥാർത്ഥ നാടകം ഉണ്ടാകുന്നത്. പിന്നെ അതാണ് നമ്മൾ പറയുന്ന കൂടിയേട്ടതായാലും കഥകളിയായാലും ഈ വസ്തുതകളെല്ലാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യയെ സംസാരം നമ്മളെ സംസ്കാരത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു നാടകം എന്ന് പറയുമ്പോൾ. അപ്പം അന്ന് തുടങ്ങിയതാണ് നാടകം. പക്ഷെ നാടകോത്സവം അല്ല, നമ്മളെ നാടക ദിനം എന്ന് പറയുന്നത് 1961 സ്റ്റാർട്ട് ചെയ്തതാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നന്മയുണ്ടാകാൻ വേണ്ടി, രാജ്യത്തെ ലോകമെമ്പാടും നടക്കുന്ന തിന്മകൾക്കെതിരെ ഒരുതണം, അതിനുവേണ്ടി എല്ലാവരും ഒന്നിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ലോക നാടക ദിനം ആരംഭിച്ചത് 1961. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 61 വിചാരിച്ച് തുടങ്ങിയ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ലോകത്തെ തിന്മകളാണ് ഇപ്പം മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനെ എതിർക്കുക, അതിനെതിരായി പോരാടുക എന്നുള്ളതാണ് എല്ലാ പിന്നെ കലാപ്രവർത്തകരുടെയും ഉദ്ദേശം. ആ ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പം ഈ ലോക നാടക ദിനം നമ്മൾ കഴിഞ്ഞ 2014 മുതൽ നമ്മൾ കലാഗ്രാമം ഉണ്ടായ കാലഘട്ടം തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വർഷം നമ്മളത് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രത്യേക ഉദ്ദേശത്തിലൂടെയാണ്. കാരണം വെച്ചാൽ അമ്പച്ചറ നാടക മത്സരം, പണ്ട് നമ്മുടെ മേഖലയിൽ നാടകങ്ങൾ, നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ അമ്പച്ചർ മേഖലകളിൽ നിന്നായിരുന്നു. നമ്മുടെ ഓണാഘോഷങ്ങളിലെല്ലാം എല്ലാം വായനശാല നാടകങ്ങൾ അതൊക്കെ ഇപ്പോൾ കുറേയേറെ നിന്നിരിക്കുകയാണ്. അതിനുള്ള എഴുത്തുകാരില്ല, നാടക സാഹിത്യങ്ങളില്ല. മറ്റേന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുണ്ടായിരുന്നു, നാടക പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സി എൽ ജോസ് സാറിൻ്റെ ആയാലും ഏരൂർ ജോർജ് സാറിൻ്റെ ആയാലും കടവൂർ ചന്ദ്രമ്പള സാറിൻ്റെതായാലും തുടങ്ങി ഒട്ടേറെ എഴുത്തുകാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ നാടകങ്ങൾ പ്രിൻ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു നാടകം വായിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പബ്ലിഷേഴ്സ് ഇത് ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ ഒരു ഇതും കൂടെ സംഭവിച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ പറയുന്ന എഴുത്ത് വായനാശീലം പൊതുവേ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ കൈകളിലെല്ലാം ഉണ്ട്. ഒരു പുസ്തകം പിന്നെ മേടിച്ച് വായിക്കണമെന്നോ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നോ ഇല്ല. അപ്പം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നാടക പാരായണങ്ങൾ പലയിടത്ത് തുടങ്ങി. ഇതുപോലെ അമ്പച്ചർ നാടകങ്ങൾ വീണ്ടും നമ്മൾ സജീവം

0: ആക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വിഷലിപ്തമായി കിടക്കുന്ന കുറേ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലും നമുക്ക് കയറി അങ്ങോട്ട് കൈവയ്ക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോക നാടക ദിനമായാലും ഞങ്ങളിവിടെ വർഷം വേണ്ട ഒരു 10-30 നാടകങ്ങൾ കരങ്ങൊരുക്കുന്നുണ്ട്. ഇവിടെ ഒരു നാടകമേളയായി അല്ലാതെയായി. പിന്നെ കൊല്ലത്തിപ്പം നമ്മൾ പറയുന്ന മാസ് എന്ന് പറയുന്ന ആർട്ട് സൊസൈറ്റിക്കാരുണ്ട്, കലയുണ്ട്, ഫാസുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ സോമാന ഓഡിറ്റോറിയത്തിൽ ഒരു വർഷം കുറഞ്ഞതൊരു 50 പ്രൊഫഷണൽ നാടകവും ഒരു 10-15 അമർച്ചർ നാടകങ്ങളുണ്ട്. കാരണം അതിനുള്ളൊരു വേദിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സോപാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നാടകക്കാർക്ക് ഒരു തരത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഘടകമല്ല. അതിനാൽ നമ്മൾ ഇന്ത്യയിലാകെ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും കേരള സ്കൂൾ ഓഫ് ഡ്രാമയാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്തത്. പക്ഷേ 1995 തേമലാളി ഇവിടെ ഒരു പെർഫോമിംഗ് ആർട്സ് സെൻ്റർ തുടങ്ങി. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഡിറ്റോറിയമാണ്. എക്കോ ഇല്ലാത്തൊരു ഓഡിറ്റോറിയം. നാടകം കളിക്കാൻ നമുക്ക് ബാക്കി ചെല്ലുന്ന എവിടെ ചെന്നാലും എക്കോ ഉണ്ട്. നമ്മൾ പറയുന്നതിൻ്റെ അത് തിരിച്ച് പ്രതിഫലിച്ച് വരും. പക്ഷേ ഈ കൺസ്ട്രക്ഷനകത്തോട്ട് പറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ എക്കോ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. രണ്ട് മൂർത്തി സാർ സംവിധാനം ചെയ്ത ലൈറ്റിംഗ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് വേണ്ട വിധത്തിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് വീണ്ടും കൊണ്ടുവരാനാണ് ഇപ്പോൾ പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ വീണ്ടും അത് തുടങ്ങാൻ ആഗ്രഹം. നല്ല കാര്യമാണ്. കാര്യം കൊല്ലത്ത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കി, ഈ ഒരു ഓഡിറ്റോറിയം ഇല്ലെങ്കിൽ കൊല്ലത്ത് നാടകം ഇല്ല. 58 കോടി രൂപയ്ക്കൊരു സമുച്ചയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നാളെ പാവം പിടിച്ച നാടകക്കാരിൽ ചെല്ലാവൂല. 4 മണിക്കൂർ ഒരു ഹാള്, 300 രൂപയിരിക്കുന്ന ആൾ വേണേൽ 40,000 രൂപ കൊടുക്കണം. ഇത് കൂടെ ആരാണ് അവിടെ നാടകം മുമ്പ് അവിടെ കളിക്കാൻ വേണം? 58 കോടിക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു? ആർക്ക് പ്രയോജനപ്പെടുന്നു? രണ്ടപ്പോൾ ടൗൺ ഹാളുണ്ട്, അതും AC ചെയ്തു. കല്യാണത്തിന് വേണ്ടിയാണ് മുതൽക്കെ ഉദ്ദേശം. അപ്പോൾ കല്യാണക്കാരനെ അത് മേടിക്കുന്നതൊക്കെ ഇപ്പോൾ കലയ്ക്ക് തരുന്നത് ഒരു കൺസെഷൻ 25,000 രൂപ. 25,000 രൂപ കൊടുത്തൊക്കെ നമുക്കൊരു 4 മണിക്കൂർ അവിടെ എടുക്കാം. അവരുടെ പ്രോഗ്രാം തന്നെ ഇവിടെ കൊണ്ടുവച്ച് നടത്തി. അതാണ് നമുക്ക് മനസ്സിലാകാതെ. കൊല്ലം കോർപ്പറേഷൻ നടത്തുന്ന നൃത്തോത്സവം നടത്തിയത് ഇവിടെയാണ്. സ്വന്തമായ ഓഡിറ്റോറിയം ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് അവർക്കും താങ്ങാൻ പറ്റുന്നില്ല. PWD ഫിക്സ് ചെയ്യുന്ന റേറ്റാണ്. PMLA എണ്ണമുണ്ട്, നീലാംബരിയുണ്ട്. 7,500 രൂപ കൊടുക്കണം അവിടെ ആഡിറ്റോറിയത്തിന്. പിന്നെ കസേര നമ്മൾ ഉണ്ടാക്കണം, വേറെ പലതും ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ കൊല്ലത്ത് നാടകമില്ല.
1: നാടകത്തെ കൂടുതൽ യുവതലമുറയിലേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
0: നമ്മളിപ്പോൾ യുവതലമുറയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നാടകം പാഠ്യവിഷയമാക്കണം സ്കൂൾ തലങ്ങളിൽ. സ്കൂളിൽ നമ്മൾ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് പാഠ്യവിഷയമാക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. 30 മാർക്കിനുള്ള സിലബസ് എല്ലാ സ്കൂളുകളിലും നാടകത്തിനുണ്ടായിരുന്നു. പക്ഷെ അതിൽ സംഭവിച്ചെന്ന് പറയാൻ, നാടകം കൃത്യമായി പഠിപ്പിക്കാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാതെ വന്നപ്പോൾ ഇത് കുറഞ്ഞു. ഇപ്പം എല്ലാ സ്കൂളിലും ഇപ്പം നാടകം അറിയാവുന്ന അധ്യാപകരുണ്ടാകണമെന്നില്ല. അപ്പോൾ നാടകം പഠിപ്പിക്കാൻ ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അവർ കോൺട്രാക്ട് ബേസിൽ കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയ തലമുറയിലേക്കൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറ എന്ന് പറയുന്ന സ്കൂൾ തലങ്ങളിലെ ഇവരെ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ അതോടൊപ്പം തന്നെ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നാടകങ്ങൾ ചെയ്യണം. ഇത് നമ്മളെ പലപ്പോഴും സ്കൂൾ നാടകങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില എഴുത്തുകാരുടെയും സംവിധായകരുടെയും അമിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത കുറേ നാടകങ്ങളാണ് ഈ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മത്സരങ്ങളിൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അഭിനയിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഈ രീതി മാറി ലളിതമായി ജനത്തിന് മനസ്സിലാകുന്ന, കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കുള്ള നാടകങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ കൊണ്ടുവരണം. ഇതിപ്പോൾ അവരെല്ലാം ഗ്രേഡ് കിട്ടാനും പിന്നെ ട്രോഫിക്കും വേണ്ടിയിട്ടാണ് അവർ നാടകം ചെയ്യുന്നത്. അതിന് സ്കൂളുകൾ 5-6 ലക്ഷം രൂപ മുടക്കുന്നുണ്ട്. അത് ഈ ഗ്രേഡിന് വേണ്ടി, മാർക്കിന് വേണ്ടി മാത്രം. പക്ഷെ നമ്മൾ ഇതുകൊണ്ട് മാത്രം കുട്ടികൾ പുതിയ വരുമെന്നുള്ളതിനെന്നില്ല. രണ്ട്, അവരുടെ സിലബസ് വളരെ വലുതല്ലേ പഠിക്കാൻ. അതിനിടയ്ക്ക് നാടകത്തിന് വേണ്ടിയിട്ട് അവർക്ക് സമയം കണ്ടെത്താൻ കഴിയില്ല പുതിയ തലമുറയ്ക്ക്. അപ്പം നമ്മളത് പലതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന, ഒറ്റയടിക്കൊന്നും അവരിങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. അവരുടെ പുതിയ സിലബസുകൾ, പുതിയ പഠന രീതികൾ, അപ്പം അതൊക്കെ കിടക്കുന്നതുകൊണ്ട് അവർക്കുള്ള സമയം ഇതിനകത്തോട്ട് വിനിയോഗിക്കാൻ കിട്ടുന്നില്ല. പിന്നെ പുതിയ തലമുറയിൽ നമ്മളിത് കൊണ്ടുവരണമെങ്കിൽ ഏക മാർഗം ഇതാണ്, സ്കൂൾ ഓഫ് നമ്മൾ സ്കൂളുകളിൽ നാടകം പാഠ്യ വിഷയമാക്കി കുറച്ച് പേരെയെങ്കിലും, അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ നമുക്ക് ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരും. ഇപ്പം നമ്മൾ കാണാത്തൊരു കഴിഞ്ഞ ഞങ്ങളുടെ മേളയ്ക്ക് ഇവിടെ കണ്ട് കുറേ ചെറുപ്പക്കാർ നാടകം കാണാൻ വരുന്നുണ്ടായിരുന്നു. സാധാരണ ഇവിടെ നമുക്കൊരു 10-45 വയസ്സൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു പ്രേക്ഷകർ. പക്ഷേ ഈ കഴിഞ്ഞ നാടകമേളയ്ക്ക് ഒത്തിരി ചെറുപ്പക്കാർ വന്ന് നാടകം കാണാൻ വേണ്ടി വന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഗ്രാജുവലായി കൊണ്ടുവരാനേ പറ്റും. അത് ഒറ്റയടിക്കൊന്നും നമുക്ക് ഇവരെ ഇങ്ങോട്ടൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവർ കടന്നു വരണമെന്നില്ല.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായിട്ട് എന്തെങ്കിലും സന്ദേശം?
0: അല്ല, ഇത്തരം മാധ്യമങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മേഖല ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്ന കേൾക്കാൻ ആളുണ്ടാവണ്ടേ? അതുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കൾ ഏത് ഫംഗ്ഷൻ, ഏത് പ്രോഗ്രാം ഇതിൽ വന്നാലും കാണുക എന്നുള്ളത് അല്ല, കേൾക്കുക എന്നുള്ളതാണ്. കാണുകയല്ലോ, അത് കേൾക്കാൻ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജനത്തിന് സമയം കൊടുക്കണം. ഇപ്പോൾ ആളുകൾക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിലേക്കൊക്കെ ആളുകൾ

0: ഇവിടുന്ന് വരാൻ താമസിക്കുന്നത്. അത് തീർച്ചയായും ഇത് നാളെ ഒരു അനിവാര്യ ഘടകമായി മാറും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കളെല്ലാം തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, അവരോട് കൂടെ നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക, ഇതാണ് പറയാനുള്ളത്.
1: വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നാടകവും നാടക വിശേഷങ്ങളും ഒക്കെയായി തിരശീലയിലൂടെ വീണ്ടും ഞാനെത്തും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഭംഗിയെ. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645

0: 7969168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
3: അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസ്സുണ്ടാകും എന്ന മോഹം, അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവരലിലെ രണ്ടോ മൂന്നോ നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്.
2: മലയാളികളുടെ പ്രിയങ്കരനായ ലാലേട്ടൻ, നടന വിസ്മയം മോഹൻലാൽ 66 വയസ്സ് പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. മലയാള ചലച്ചിത്ര കലാചരിത്രത്തിലെ നായക നടന്മാരിൽ ആകാരത്തിലുള്ള വൈവിധ്യ വിശേഷം മോഹൻലാലിനോളം മറ്റൊരാളിലും സുസ്പഷ്ടമല്ല. വലത്തോട്ടല്പം ചെരിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ നിൽപ്പും നടപ്പും ഓട്ടവും ചാട്ടവും എത്രയെത്ര ഗാനരംഗങ്ങളിൽ എത്രയെത്ര നായികമാർക്കൊപ്പം നമ്മൾ കണ്ടു. ഋതുഭേദങ്ങളുടെ നിസ്തുല ചാരുത പശ്ചാത്തലമായി നിറഞ്ഞു നിന്ന ദൃശ്യഖണ്ഡങ്ങൾ ലാലിനെ നിരന്തരം ആശ്ലേഷിക്കുന്നതും നമുക്ക് കാണാനായി. ചലച്ചിത്ര നായകനെ പ്രതിനായകനെ ചൂഴുന്ന സാമ്പ്രദായിക സങ്കല്പങ്ങളിൽ വരുന്നതല്ല ലാലിൻ്റെ പ്രത്യക്ഷം. എന്നിട്ടും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി അവതരിച്ച മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധയിൽ നിറഞ്ഞു. അവർക്ക് അന്നുവരെ പരിചയമുണ്ടായിരുന്ന വില്ലന്മാരിൽ നിന്ന് വേറിട്ടു നിന്നൊരു വില്ലൻ എന്ന ഖ്യാതി ലാലിന് സ്വന്തമായി. ആ കണ്ണുകളിലും ചിരിയിലും പ്രകൃതിയാകിനിയുന്ന കുസൃതിയിൽ നിന്ന് കുടിലതയിലേക്കും ക്രൗര്യത്തിലേക്കുമുള്ള കൂടുമാറ്റത്തിലെ വശ്യതയാർന്ന വൈരുദ്ധ്യമാവണം അക്കാലത്തെ കാണികളെ പിടിച്ചിരുത്തിയത്. പ്രതിനായകനിൽ നിന്ന് നായകനിലേക്കുള്ള പ്രയാണം മലയാള സിനിമയിൽ തീരെ എളുപ്പമല്ല. കാണികളുടെ ഉള്ളിൽ ഒരിക്കൽ പതിഞ്ഞുപോയ പ്രതീതി മാറ്റിയെടുക്കുക ദുഷ്കരം. മോഹൻലാൽ അതും സാധ്യമാക്കി. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ ലാലിന്റെ ഗ്രഹനില തന്നെ മാറ്റിയെഴുതി. മോഹൻലാൽ വിൻസെന്റ് ഗോമസ് എന്ന നായകനെ സഹൃദയ മനസ്സിൽ ആഘോഷപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഒന്നിനു പുറകെ ഒന്നായി പ്രകാശിതമായ ചലച്ചിത്രങ്ങളിൽ ലാൽ നായകനായതോടെ പ്രേക്ഷകർ ആ പഴയ വില്ലനെ മറന്നു. പുതിയ നായകന്റെ രൂപവും ചേഷ്ടയും പെരുമാറ്റവും ശബ്ദവും സംസാരവും അവർക്ക് കാണാപ്പാഠമായി. രമ്യവും ഹൃദ്യവുമായി ആകാരം കൊണ്ടും അഭിനയമഹിമ കൊണ്ടും സ്വരഗാംഭീര്യം കൊണ്ടും ശ്രദ്ധേയനായാൽ പോലും കാണികളുടെ ആശീർവാദവും ആദരവും അംഗീകാരവും മമതയും ലഭിക്കാനുള്ള യോഗം അഥവാ സൗഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കലാകാരനും ഉന്നത ശീർഷനാവും. മോഹൻലാലിന് നാളിതുവരെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾക്ക് നിദാനം നാട്യസിദ്ധിയും പ്രയത്നഗരിമയും സ്ഥിരോത്സാഹവും മാത്രമല്ല, അവിരാമമായ ഈശ്വരാനുഗ്രഹം കൂടിയാണ്. കഥയ്ക്കും സംഭാഷണത്തിനും ഉറക്കമുണ്ടെങ്കിൽ, അവയെ കൈകാര്യം ചെയ്യുന്നത് നല്ല കൈയടക്കമുള്ള സംവിധായകനാണെങ്കിൽ ശരാശരി നടന് പോലും വെള്ളിത്തിരയിൽ തിളങ്ങാനാവും. മോഹൻലാലിനെ പോലെ സഹജമായ നാട്യവാസനയും പ്രതിബദ്ധതയുമുള്ള താരമായാലോ പറയാനുമില്ല. സി വി ശ്രീരാമന്റെ വാസ്തുഹാര എന്ന ഉജ്ജ്വലമായ കഥ ജി അരവിന്ദൻ സിനിമയാക്കിയപ്പോൾ അതൊരു ദൃശ്യ കാവ്യമായി മാറി. എം ടിയുടെ സർഗാത്മക സൃഷ്ടിയായ അമൃതം ഗമയ അതിന്റെ സമഗ്ര സൗന്ദര്യത്തോടെ ചലച്ചിത്രമായി പുനഃസൃഷ്ടിക്കാൻ സംവിധായകനായ ഹരിഹരന് കഴിഞ്ഞതിൽ ഒരു കാരണം അതിലെ നായക കഥാപാത്രമായി ആദ്യന്തം വിളങ്ങുന്ന മോഹൻലാലിന്റെ ഭാവ സാന്നിധ്യമാണ്. പാപബോധവും പശ്ചാത്താപവും കൊണ്ട് വെന്തു നീറുന്ന ഡോക്ടർ ഹരിദാസിന്റെ അവസ്ഥാഭേദങ്ങൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ നടനിൽ പ്രതിഫലിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ കാലപ്പകർച്ചകൾ ജീവസുറ്റതാക്കുമ്പോൾ മോഹൻലാൽ തീരെ ചെറുപ്പമായിരുന്നു. എം ടിയുടെ തന്നെ കഥയ്ക്ക് ഭരതൻ ചലച്ചിത്ര ഭാഷ്യം കൊടുത്ത് പ്രൗഢഗംഭീരമാക്കിയ താഴ്വാരത്തിലെ ബാലനും മോഹൻലാലിന്റെ എണ്ണം പറഞ്ഞ നായകരിൽ ഒരാളാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മോഹൻലാൽ ഒരു നല്ല ഗായകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുള്ള ഈ പ്രത്യേക കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ മോഹൻലാൽ പാടിയിട്ടുള്ള 3 ഗാനങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ

ആദ്യത്തെ ഗാനം 1999 പുറത്തിറങ്ങിയ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലേതാണ്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചത് ടി കെ രാജീവ് കുമാറാണ്. മഞ്ജു വാര്യർ, വിനീത്, ബിജുമേനോൻ, തിലകൻ, അബ്ബാസ്, കലാഭവൻ മണി, രവി വള്ളത്തോൾ എന്നിവരാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ, ആലപിച്ചിരിക്കുന്നത് മോഹൻലാലും KS ചിത്രയും ചേർന്ന്.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും.

0: നാല് വാക്ക് അല്ലേ ഗോവിന്ദൻകുട്ടി? ശംഭോ മഹാദേവ പിള്ളെ ഒഴിക്കു പിള്ളേ.
1: ലോഹിതദാസ് സിബി മലയിൽ ടീമിന്റെ ഹിസ് ഹൈനസ് അബ്ദുള്ള, കിരീടം, ചെങ്കോൽ, കമലദളം, ഭരതം എന്നീ സിനിമകളിലാണ് മോഹൻലാലിന്റെ ഭാവാഭിനയം സാന്ദ്രമായി മാറിയത്. കിരീടത്തിലും ചെങ്കോലിലും തിലകനോടൊപ്പമുള്ള ഷൂട്ടുകളിൽ ലാൽ വൈകാരികതയുടെ അസുലഭമായ ചില തലങ്ങളിലേക്ക് കരച്ചിലിന് സന്നദ്ധരായ തന്റെ ഒട്ടേറെ പ്രേക്ഷകരെ നയിച്ചു. ഇടത്തരം മലയാളിയുടെ നിത്യജീവിത വൃത്തികളുമായി, മനസ്സംഘർഷങ്ങളുമായി, പ്രസാദ നിമിഷങ്ങളുമായി, നർമ്മസല്ലാപങ്ങളുമായി എല്ലാം അങ്ങേ ം ചേർന്നു നിൽക്കാൻ ബദ്ധശ്രദ്ധരായ തിലകനും ലാലുമായുള്ള നാട്യരസതന്ത്രം നിരുപമമായിരുന്നു. മോഹൻലാലുമൊത്തുള്ള അഭിനയ മുഹൂർത്തങ്ങളിലാണ് താൻ അധികമധികം തെളിയുന്നതെന്ന് തിലകൻ പല അഭിമുഖ സംഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇതേ ജനസിൽപ്പെടുന്നതാണ് ഷാജിയൻ കരുണിന്റെ സംവിധാനത്തിൽ രാജ്യാന്തര പ്രശസ്തി നേടിയ വാനപ്രസ്ഥവും. പ്രിയദർശന്റെയും സത്യൻ അന്തിക്കാടിന്റെയും സംവിധാനത്തിൽ സംജാതമായ ജനപ്രിയ ചിത്രങ്ങളിലാണ് ലാലിന്റെ രസനീയമായ ഭാവ പകർച്ചകൾ. ശ്രീനിവാസനോടൊപ്പമുള്ള ഏത് ചിത്രത്തിലും ലാൽ പൂത്തുലഞ്ഞു. ഫലിതത്തിന്റെ മന്ദഹാസമായും ഹാസ്യത്തിന്റെ ചിരിയായും അവരിരുവരും സമസ്ത രംഗങ്ങളെയും ഉല്ലാസഭരിതമാക്കി. നാം ഇന്ന് കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ ഗാനം റൺ ബേബി റൺ എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയ ആറ്റുമണൽ പായയിൽ എന്നതാണ്. 2023 റൺ ബേബി റൺ പുറത്തിറങ്ങിയത്. ഇതിന്റെ സംവിധാനം നിർവഹിച്ചത് ജോഷിയായിരുന്നു. മോഹൻലാലിനോടൊപ്പം അമല പോൾ, ബിജു മേനോൻ, സായികുമാർ, കൃഷ്ണകുമാർ, മിഥുൻ രമേശ്, അനിൽ മുരളി എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് റഫീഖ് അഹമ്മദ്, സംഗീതം നിർവഹിച്ചത് രതീഷ് വേഗ, ആലാപനം മോഹൻലാൽ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ എത്താം കിഞ്ചന വർത്തമാനത്തിലേക്ക്. ഇവിടെയുണ്ട് ഡോക്ടർ റിജി ജി നായർ.
2: നീ എങ്ങോട്ടാ?
3: രാധയെ അയാൾ അവളുടെ ജോലി പിരിച്ചുവിട്ടു.
2: എന്തിന്?
3: അത് അയാളോട് അന്വേഷിക്കാൻ പോവാ.
2: അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിന് നിനക്ക് ഒരു വിഷമവും
3: ഇല്ല.
2: തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. ഞാനിവിടെ ജോലിയില്ലാതെ തണ്ടിക്കോട്ടെന്നോ?
3: അതെ.
2: നീ എല്ലാവരും മനസാക്ഷി ഇല്ലാത്തവനാണ്. ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു.
3: ആയിരുന്നു
2: എന്ന് വെച്ചാ ഇപ്പോഴല്ലേ?
3: അല്ല. Bad workers blame their tools.
2: എന്താ
3: എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്.
2: അതുകൊണ്ട്
3: സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക, കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക, മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക, ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത്? എന്നിട്ട് എന്തായി?
2: യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ. എനിക്ക് മടുത്തട, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക.
3: അതിലെ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഇല്ല.
1: നടൻ ഗായകനാവേണ്ടതില്ല, എങ്കിലും മനസ്സിൽ സംഗീതമുണ്ടെങ്കിൽ അയാളുടെ ഓരോ അനക്കത്തിലും അംഗവിക്ഷേപങ്ങളിലും ശ്രുതിയും ലയവും സന്നിഹിതമാകും. മോഹൻലാലിന് സംഗീതത്തിലും താളത്തിലും സാമാന്യമായ അഭിരുചി ഉണ്ടെന്ന് തെളിയിക്കുന്ന രംഗങ്ങൾ ഒട്ടേറെയുണ്ട് അദ്ദേഹം നായകനായ ഒട്ടുമിക്ക സിനിമകളിലും. ചില ഗാനങ്ങളുടെ വരികളും അവയുടെ സംഗീതവും ലാലിന്റെ ശരീരഭാഷയ്ക്കും ചലനങ്ങൾക്കും തീർത്തും അനുപമമായി ഭവിക്കുന്നു. ശങ്കരാഭരണം, സാഗര സംഗമം തുടങ്ങിയ ചിത്രങ്ങൾ ചുവട് പിടിച്ചാവാം. 1990 ലോഹിതദാസും സിബി മലയിലും മോഹൻലാലും ചേർന്ന് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സംഗീതം അടക്കം ചെയ്ത ത്രില്ലർ തിയേറ്ററിലെത്തിച്ച് സാമാന്യ ജനത്തെ കയ്യിലെടുക്കുന്നത്. അതിന്റെ വിജയാഹ്ലാദ ലഹരിയിൽ തൊട്ടടുത്ത വർഷം അവരുടെ തന്നെ ഭരതം അരങ്ങേറി. കൈതപ്രവും രവീന്ദ്രനും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ അതിന്റെ റീച്ച് ക്രമാതീതമായി കൂട്ടി. യേശുദാസിന്റെ രാഗസുധാരസത്തിൽ മോഹൻലാലിന്റെ ജൈത്രയാത്ര എന്നും ഈ ചിത്രങ്ങളെ സംക്ഷിപ്തമായി പറയാം. ഭരതത്തിലെ പാട്ടുകളിലും മോഹൻലാൽ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. സ്ഥൂലവും സൂക്ഷ്മവുമായ ഒട്ടേറെ മനോഭാവങ്ങളിൽ, ഈണങ്ങളിൽ, ലയതരംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ എന്തുതരം തയ്യാറെടുപ്പാണ് മോഹൻലാൽ നടത്തുന്നതെന്ന് ആർക്കും ഇതേവരെ മനസ്സിലായിട്ടില്ല. സ്വീകരണക്ഷമതയിൽ മോഹൻലാലിനോളം പോകുന്ന താരങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ചലച്ചിത്ര താരമെന്ന നിലയിൽ അഭൂതപൂർവമായ അംഗീകാരം നേടിയതിനു ശേഷവും കാവാലം നാരായണപ്പണിക്കർ സംവിധാനം ചെയ്ത ഭാസ മഹാകവിയുടെ കർണഭാരം നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു. സംസ്കൃത ഭാഷയിൽ സംസാരിക്കാനും മിനക്കെട്ടു. ക്ഷമയും ശ്രദ്ധയും സിദ്ധിയും പ്രയത്നവും ഉത്കർഷേച്ഛയും നിശ്ചയദാർഢ്യവും പ്രസാദവും സമന്വയിപ്പിച്ച ഈ നാട്യകലാ വല്ലഭൻ മലയാള ചലച്ചിത്ര നഭസിലെ ധ്രുവ നക്ഷത്രം തന്നെയാണ്. മോഹൻലാലിന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മലയാളികളോടൊപ്പം റേഡിയോ സാന്ത്വനവും ജന്മദിനാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനവും മോഹൻലാൽ തന്നെ ആലപിച്ചതാണ്. കറുകറി കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ് എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 2003 പുറത്തിറങ്ങിയ ബാലേട്ടൻ എന്ന ചിത്രത്തിലാണ് ഈ ഗാനമുള്ളത്. VM വിനുവാണ് ബാലേട്ടന്റെ സംവിധാനം നിർവഹിച്ചത്. മോഹൻലാലിനോടൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിച്ചത് റിയാസ് ഖാൻ, നെടുമുടി വേണു, ജഗതി, ദേവയാനി, നിത്യദാസ്, സുധീഷ് തുടങ്ങിയവരാണ്. നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം നിർവഹിച്ചത് M. ജയചന്ദ്രൻ, ആലാപനം മോഹൻലാൽ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ ലക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

തിന്നുച്ചേ ഒരു പച്ച കണകിട്ടി ഏകാക്കി ചിന്തി തോരൊക്കാലും കെട്ടി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ശരീരത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ജ്ഞാനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം.

अद्यदिनमपि द्वितीया विभक्ति स्त्रीलिंगे एकवचने वाक्यानि पश्यामः। इन्नत्ते दिवसवुम द्वितीया विभक्तिले स्त्रीलिंग एकवचन वाक्यंगले काणाम। रामः उत्पीडिकां उन्नयति। रामन मेशये पोक्की एडुत्तु। रामः उत्पीडिकां उन्नयति। രാമൻ മേശയെ പൊക്കിയെടുത്തു। രാമൻ മേശയെ പൊക്കിയെടുത്തു। രാമ ഉത്പീഡികാം ഉന്നയതി। കാര്യകർത്താ സ്ഥാലികാം സ്വീകരോതി। കാര്യകർത്താവ് താലത്തെ സ്വീകരിച്ചു। കാര്യകർത്താ സ്ഥാലികാം സ്വീകരോതി। കാര്യകർത്താവ് താലത്തെ സ്വീകരിച്ചു। കാര്യകർത്താവ് താലത്തെ സ്വീകരിച്ചു। കാര്യകർത്താ സ്ഥാലികാം സ്വീകരോതി। മഹിള ശാടികാം ധരതി। സ്ത്രീ സാരിയെ ധരിക്കുന്നു। മഹിള ശാടികാം ധരതി। സ്ത്രീ സാരിയെ ധരിക്കുന്നു। സ്ത്രീ സാരിയെ ധരിക്കുന്നു। മഹിള ശാടികാം ധരതി। രാജീവ സുഗന്ധവർത്തികാം ജ്വാലയതി। രാജീവൻ സുഗന്ധദ്രവ്യത്തെ കത്തിക്കുന്നു। രാജീവ സുഗന്ധവർത്തികാം ജ്വാലയതി। രാജീവൻ സുഗന്ധദ്രവ്യത്തെ കത്തിക്കുന്നു। രാജീവ സുഗന്ധവർത്തികാം ജ്വാലയതി। രാജീവൻ സുഗന്ധദ്രവ്യത്തെ കത്തിക്കുന്നു। അരുണ പാഠശാലാം ഗച്ഛതി। അരുൺ പാഠശാലയിലേക്ക് പോകുന്നു। അരുണ പാഠശാലാം ഗച്ഛതി। അരുൺ പാഠശാലയിലേക്ക് പോകുന്നു। അരുൺ പാഠശാലയിലേക്ക് പോകുന്നു। അരുണ പാഠശാലാം ഗച്ഛതി। ഭഗിനി പാകശാലാം ശുദ്ധീകരോതി। സോദരി പാചകശാലയെ ശുചിയാക്കുന്നു। ഭഗിനി പാകശാലാം ശുദ്ധീകരോതി। സോദരി പാചകശാലയെ ശുചിയാക്കുന്നു। സോദരി പാചകശാലയെ ശുചിയാക്കുന്നു। ഭഗിനി പാകശാലാം ശുദ്ധീകരോതി। സാ മാം താടയതി। അവൾ എന്നെ അടിക്കുന്നു। സാ മാം താടയതി। അവൾ എന്നെ അടിക്കുന്നു। അവൾ എന്നെ അടിക്കുന്നു। സാ മാം താടയതി। ഭവതി കർത്തരീം ദദാതു കൃപയാ। താങ്കൾ കത്രിക ദയവായി തന്നാലും। ഭവതി കർത്തരീം ദദാതു കൃപയാ। താങ്കൾ കത്രിക ദയവായി തന്നാലും। താങ്കൾ കത്രിക ദയവായി തന്നാലും। ഭവതി കർത്തരീം ദദാതു കൃപയാ। അഹം ലേഖനീം ക്രീണാമി। ഞാൻ പേനയെ വാങ്ങുകയാണ് അല്ലെങ്കിൽ വാങ്ങുന്നു। അഹം ലേഖനീം ക്രീണാമി। ഞാൻ പേനയെ വാങ്ങുന്നു। ഞാൻ പേനയെ വാങ്ങുന്നു। അഹം ലേഖനീം ക്രീണാമി। സുജാത ഭഗിനീം ഇച്ഛതി। സുജാത സഹോദരിയെ ഇഷ്ടപ്പെടുന്നു। സുജാത സഹോദരിയെ ഇഷ്ടപ്പെടുന്നു। സുജാത ഭഗിനീം ഇച്ഛതി। വിദ്യാർത്ഥി സരസ്വതീം നമതി। വിദ്യാർത്ഥി സരസ്വതിയെ വണങ്ങുന്നു। വിദ്യാർത്ഥി സരസ്വതീം നമതി। വിദ്യാർത്ഥി സരസ്വതിയെ വണങ്ങുന്നു। വിദ്യാർത്ഥി സരസ്വതിയെ വണങ്ങുന്നു। വിദ്യാർത്ഥി സരസ്വതീം നമതി। ചിത്രകാര നദീം ചിത്രയതി। ചിത്രകാരൻ നദിയെ വരയ്ക്കുന്നു। ചിത്രകാര നദീം ചിത്രയതി। ചിത്രകാരൻ നദിയെ വരയ്ക്കുന്നു। ചിത്രകാരൻ നദിയെ വരയ്ക്കുന്നു। ചിത്രകാര നദീം ചിത്രയതി। രക്ഷക വാടികാം പരിരക്ഷതി। കാവൽക്കാരൻ പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നു। രക്ഷക വാടികാം പരിരക്ഷതി। കാവൽക്കാരൻ പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നു। കാവൽക്കാരൻ പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നു। രക്ഷക വാടികാം പരിരക്ഷതി। സമാജസേവക ദേശസേവാം കരോതി। സമാജ

0: സമാജസേവകൻ ദേശസേവയെ ചെയ്യുന്നു, അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ. സമാജസേവക ദേശസേവാം കരോതി, പൊതുപ്രവർത്തകൻ ദേശസേവയെ ചെയ്യുന്നു. പൊതുപ്രവർത്തകൻ ദേശസേവയെ ചെയ്യുന്നു. സമാജസേവക ദേശസേവാം കരോതി. മാതാ പ്രതിദിനം പൂജാം കരോതി, അമ്മ ദിനവും പൂജയെ ചെയ്യുന്നു. മാതാ പ്രതിദിനം പൂജാം കരോതി, അമ്മ ദിനവും പൂജയെ ചെയ്യുന്നു. അമ്മ ദിനവും പൂജയെ ചെയ്യുന്നു. മാതാ പ്രതിദിനം പൂജാം കരോതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
5: ചരിത്രത്തിൽ ഇന്ന് May 29. വിസ്കോൺസിൻ 30th US സംസ്ഥാനമായതും സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയതും കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയതുമൊക്കെ ഒരു May 29. May 29 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 29. സുൽത്താൻ മുഹമ്മദ് 2 ഫത്തിഹിന്റെ നേതൃത്വത്തിലുള്ള ഒട്ടോമാൻ പട കോൺസ്റ്റന്റിനോപ്പിൾ പിടിച്ചടക്കിയത് May 29. ഇതോടെ ബൈസാന്റിൻ സാമ്രാജ്യത്തിന് അവസാനമായി. വിസ്കോൺസിൽ 30th US സംസ്ഥാനമായത് 1848 May 29. May 29 ടെൻസിൻ നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. സഹോദരൻ അയ്യപ്പൻ എറണാകുളം ചിറായിലെ സഹോദരപുത്രന്റെ വീട്ടിൽ മിശ്രഭോജനം നടത്തിയത് 1917 May 29. കേരള നവോത്ഥാനത്തിന്റെ നാഴികക്കല്ലായി ഈ സംഭവം അറിയപ്പെടുന്നു.

കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കിയത് 1970 മെയ് 1 ദിവസമായിരുന്നു. ശ്രീ മത്തായി ചാക്കോ എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ വെച്ച് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത് 2006 May 29 ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭയ്ക്ക് പുറത്തുവെച്ച് ഒരംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കിഷൻഗഞ്ചിലെ ഫിഷറീസ് കോളേജിന് ബീഹാർ മന്ത്രിസഭ അംഗീകാരം നൽകിയത് 2018 May 29 അസർബൈജാൻ യൂറോപ്യൻ ഗ്യാസ് പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് 2018 May 29

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീത

ഗഗനസദൃശം തത്വമസ്യാദി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ.

നമ ഹരി ഓം. ഉറക്കത്തെ കുറച്ചുകൂടി ദീർഘമായി മനസ്സിലാക്കാമെങ്കിൽ, ഈ ശരീരമൊക്കെ രൂപപ്പെട്ടതല്ലേ, അങ്ങനെ അസ്ഥി ജായതെ പ്രസവിക്കപ്പെട്ടു, അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ശരീരം പ്രസവിക്കപ്പെട്ടു. വർദ്ധതെ, പിന്നെ ആഹാരമൊക്കെ കഴിച്ചിങ്ങനെ പെരുകി പെരുകി. വിപരിണമതെ, പല മാറ്റങ്ങളും അതിനുണ്ടായി, ലിംഗഭേദമനുസരിച്ച് പല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപക്ഷീയതെ, പിന്നെ കുറേശ്ശെ അങ്ങോട്ട് തളരാൻ തുടങ്ങി. ഒടുവിൽ വിനശ്ശേരി. അത് പഞ്ചത്വംഗത എന്നൊരു പ്രയോഗമുണ്ട്. പഞ്ചത്വംഗത എന്താ അർത്ഥം? അഞ്ചിലേക്ക് പോയി. എന്താ കാരണം? അഞ്ചുകൊണ്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് അത് അഞ്ചിലേക്ക് തിരിച്ചു പോയി. പക്ഷേ ഇതിൽ താതാത്മ്യ ബുദ്ധി പുലർത്തി ഞാൻ എന്ന് അഭിമാനിച്ച തത്വം അതെവിടെയും പോകുന്നില്ല. കേട്ടില്ലേ? ആ ഒരു വ്യക്തിഭാവത്തിൽ ഇനി അവൈലബിൾ ആയിരിക്കില്ല. അത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ബൾബിലൂടെ പ്രകാശിക്കുന്ന ഇലക്ട്രിസിറ്റിയെ കുറിച്ച് ആലോചിക്കൂ. ബൾബിന് കോട്ടം തട്ടാം, പക്ഷെ ഇലക്ട്രിസിറ്റി അവിടെ തന്നെ. മറ്റൊരു ഉദാഹരണമാണ് തിരമാലയുടെ. തിരമാല ഉയർന്നു വന്നു എന്ന് പറയുന്നതാണ്, ജനിച്ചു വളർന്നു, ഒടുവിൽ അത് വിലയിച്ചു മരിച്ചു. പക്ഷെ ആ തിരമാലയെ തിരമാലയാക്കി നിർത്തിയ സമുദ്രത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഓഷ്യൻ റിമെയിൻസ് ആസ് ദി സെയിം. ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. അപ്പൊ ഇവിടെ സദാ ഈശ്വര ധ്യാനം എന്ന നിർദ്ദേശത്തിലേക്ക് ഭഗവാൻ നമ്മെ നയിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പറഞ്ഞു തന്നു? പുറത്ത് അധിഭൂതൻ. അധിഭൂതം എന്ന് പറഞ്ഞാൽ ദൃശ്യ ജഡാത്മക പ്രപഞ്ചം, മെറ്റീരിയൽ ആസ്പെക്ട്സ്, ഒബ്ജക്റ്റീവ് വേൾഡ്. പുറത്ത് അധിഭൂതൻ, പിന്നെ ആ അധിഭൂതത്തിന്റെ വിവിധ ഉരുത്തിരിയലുകളൊക്കെ ചേർത്ത് കർമ്മം, വിസർഗ കർമ്മസജ്ഞിത. അങ്ങനെ ബാഹ്യപ്രപഞ്ചത്തിൽ താതാത്മ്യപ്പെട്ട് അഹങ്കരിക്കുന്ന അഭിമാനിക്കുന്ന തത്വം അധിദൈവം. അത് അക്ഷരതത്വം തന്നെയാണ്. അകത്ത് അധ്യാത്മം, അക്ഷരതത്വത്തിന്റെ തന്നെ സ്വഭാവമാണ് അധ്യാത്മം. പിന്നെയോ സമഷ്ടി വ്യാപാരങ്ങളൊക്കെ അധിദൈവന്റെ വിക്രിയകളാണ്. ഇതുപോലെ വ്യഷ്ടിതലത്തിൽ പല വ്യാപാരങ്ങളും നടക്കുമ്പോൾ സാക്ഷിയായി നിൽക്കുന്ന ചൈതന്യത്തിന് അധിയജ്ഞൻ എന്നും പേര്. ഇത്രയും സാങ്കേതിക പദങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ സാങ്കേതിക പദങ്ങളിൽ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് സംഗ്രഹിച്ച് മനസ്സിലാക്കാം. ഏഴാം അധ്യായത്തിൽ ചെയ്തത് തന്നെ, പക്ഷെ കുറച്ചുകൂടി ധ്യാന സഹായകമായ രീതിയിൽ എട്ടാം അധ്യായത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നു. മനുഷ്യന് അവൻ്റെതായിട്ടുള്ള കൊച്ചു ലോകമുണ്ട്. ഗീതാജ്ഞാനത്തിനൊക്കെ വരൂട്ടോ, അല്ല വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പിന്നെ എന്ത് പറ്റി വന്നൂടെ, അല്ല വീട്ടിലൊരു നായയുണ്ടേ, ഒരു നായയ്ക്ക് വേണ്ടി ഗീതാജ്ഞാന യജ്ഞം വേണ്ടാന്ന് വെക്കണു തുടങ്ങിയ നായയ്ക്ക് ഡോഗ്, DOG. ഇവിടെ ഗീതാജ്ഞാന യജ്ഞത്തിന്റെ വിഷയം എന്താണ്? GOD. ഇപ്പൊ ഡോഗിന്റെ അക്കൗണ്ടിൽ God is denied. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ. കൊച്ചുകുട്ടി പ്രാരബ്ധം എന്നൊക്കെ പറയും, വീട്, കുടുംബം, കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ, അതൊക്കെ നിവർത്തിക്കുക. ഇതൊക്കെ നിർവഹിക്കുന്നതിന് മാത്രമുള്ള ഒരു ഉപാധി അല്ല നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നത്. അത് മനസ്സിലാക്കണം എന്ന് പറയാ. കേട്ടില്ലേ? 5G ഫോണുമായിട്ട് ഒരു മുത്തശ്ശിയോ മുത്തശ്ശനോ കളിക്കുന്നത് പോലെയാണ് നമ്മളിപ്പോ കിട്ടിയിട്ടുള്ള ഈ ഒരു എക്യുപ്മെന്റ്, ഈ ശരീരം കൊണ്ട് കളിക്കുന്നത്. ഇതിന്റെ ഒരു സാധ്യത അനന്തമാണ്. ലോകം എത്ര പുരോഗമിച്ചിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത്. ഇവിടെയൊക്കെ മനുഷ്യന്റെ സാധ്യതയെയും അന്വേഷണ ഔത്സുക്യത്തെയും ഗവേഷണ ശേഷിയെയും ഒക്കെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് കാര്യം. മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാവട്ടെ എന്ന സേവന സന്നദ്ധത പുലർത്തി എന്നുള്ളതാണ് കാര്യം. ഇന്ദ്രിയങ്ങളുടെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ അടിയറവച്ചില്ല എന്നുള്ളതാണ് കാര്യം. വിശ്വവിശാലമായ ഒരു ഉത്സാഹം പുലർത്തി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചു കണ്ടെത്തി അത് ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. കേട്ടില്ലേ? ഇതിനൊന്നും ഉത്സാഹിക്കാതെ കേവലമൊരു കുടുംബ പരിസരത്തിലേക്കോ ഇന്ദ്രിയ താല്പര്യങ്ങളുടേതായ കൊച്ചു ലോകത്തിലേക്കോ
ചുരുങ്ങി പോകുന്നത് വലിയ സങ്കടമാണ്. വിവേകാനന്ദ സ്വാമികളുടെ ഒരു പ്രയോഗമുണ്ട്, വികാസമാണ് ജീവിതം, സങ്കോചം മരണമത്രേ. ഇപ്പൊ നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടില്ലേ, സങ്കോചിച്ച് സങ്കോചിച്ച് സങ്കോചിച്ച് വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്ത് മരിക്കുകയാണ് എന്ന് പറയാ നമ്മള്. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഓൾ ഇൻക്ലൂസീവ് വിഷൻ, വേർ യു എംബ്രേസ് ദി ഹോൾ യൂണിവേഴ്സ്. ഓൾ ഇൻക്ലൂസീവ് വിഷൻ, സർവസമാശ്രേഷിയായ ദർശനം, കാഴ്ചപ്പാട്. ഈ പ്രയോഗം മനസ്സിലാവുന്നില്ലേ? So we have to expand and embrace the whole universe. അതിനു വേണ്ടി പദങ്ങൾ പറഞ്ഞിരിക്കുന്നു, പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ പദങ്ങളുടേതായ വാഹനങ്ങളിൽ കയറി നമുക്ക് സഞ്ചരിക്കാം. അപ്പൊ ചിന്താഗതിക്ക് യോഗ്യമായ വാഹനങ്ങളെ പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നു. ഈ ഉപമ വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഏതെങ്കിലും വാക്കുകളുടെ ചിറകിലേറിയാവും നമ്മൾ പറക്കുന്നത്, അഥവാ വാചകങ്ങളുടെ ചിറകിലേറിയാവും നമ്മൾ പറക്കുന്നത്, ചിന്തിക്കുന്നത്. ചിന്താഗതിയെ തീരുമാനിക്കുന്നത് വാക്കുകളും അർത്ഥങ്ങളും ഒക്കെയാണ്. പക്ഷെ അത് പലതും നമ്മളെ കൊണ്ട് എത്തിക്കുന്നതൊക്കെ അപകടം പിടിച്ച ഭൂമികകളിലാണ്. ഇവിടെ ആകട്ടെ സുശോഭനമായ പ്രപഞ്ച സമാശ്ലേഷിയായ ആശയങ്ങളിലേക്ക് പറന്നുയരാൻ ഒരു കൂട്ടം വാക്കുകൾ. ഇതിന്റെ പ്രസക്തി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ ദിവസവും കുറച്ചു നേരമൊക്കെ ഈ പദങ്ങളൊക്കെ ആലോചിച്ചിരിക്കാൻ നമുക്ക് കഴിയണം, കുറച്ചു നേരമൊക്കെ. ചിലര് അടുത്ത് വന്നിട്ട് പറയും, ഏത് നേരവും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പോവുകയാണ്, ഒരു കൺട്രോളും കിട്ടുന്നില്ല മനസ്സിന്റെ ചിന്താഗതിക്കേ, എന്നാ വേണ്ടതൊട്ട് ആലോചിക്കാനും പറ്റുന്നില്ല, അതിനൊന്നും നേരം കിട്ടുന്നില്ല. സ്വാമി അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൊരു വിദ്യയുണ്ട്. എന്താ വിദ്യ? ദിവസവും ഇപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കേണ്ടെന്നൊന്നും വെക്കണ്ട, പക്ഷെ അത് ആലോചിക്കുന്നതിന് നിങ്ങൾക്ക് എത്ര സമയം ദിവസവും കൊടുക്കാം എന്ന് നിശ്ചയിക്കൂ. എന്നിട്ട് സ്വാമി അവരോട് തന്നെ ചോദിക്കും, എത്ര സമയം ഒരു ദിവസം നിങ്ങൾക്ക് ഇതിനു വേണ്ടി നീക്കി വെക്കണം? ഇത് വളരെ എഫക്റ്റീവ് ആണെന്നാണ് കേട്ടോ പലരും പറയുന്നത്, തിരിച്ചു വന്നിട്ട് പരീക്ഷിച്ചിട്ട്. ഇപ്പൊ പലതും ആലോചിച്ച് വ്യാകുലപ്പെടുക എന്നുള്ളത് ഒരു ശീലമായിപ്പോയി. അത് തെറ്റു എന്നൊന്നും പറയണ്ട, ഇറ്റ്സ് ഓക്കേ എന്ന് പറയൂ. അങ്ങനെ ഓരോ കാര്യത്തോടും ഇറ്റ് ഇസ് ഓക്കേ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ഊർജം തരും. ഇറ്റ്സ് ഓക്കേ, ചിന്തകളുടെ ലോകത്തിൽ നഷ്ടപ്പെട്ട് അലയുന്നത് ഇറ്റ്സ് ഓക്കേ. പക്ഷേ യു മസ്റ്റ് ഫിക്സ് എ ടൈം സ്ലോട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി സെയിം. ഇങ്ങനെ ചിന്തിച്ചലയാൻ മാത്രം ഒരു സമയപ്പ

0: പരിധി നിശ്ചയിച്ചോളണം. മനസ്സിലാവുന്നുണ്ടോ? വേണ്ടവരൊക്കെ എടുത്ത് പ്രയോഗിക്കൂ. അതിപ്പോ രാത്രി ഒരു 8:30 to 9 വട്ട് എവർ തോട്ട്സ് കം, ഐ വിൽ ജസ്റ്റ് എൻകറേജ് ഇറ്റ്, ഐ വിൽ വാച്ച് ഇറ്റ്. കേട്ടില്ലേ? മറ്റു സമയത്ത് ചിന്ത കയറി വരുമ്പോഴോ, നോ നോ നോ നോ, നിങ്ങൾക്കൊക്കെ സമയം അനുവദിച്ചിട്ടുണ്ട്, അപ്പൊ മതി. കേട്ടില്ലേ? അത് ആ സമയത്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇത് സ്വാമി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഗീത പഠിക്കാൻ ഔത്സുഖ്യത്തോട് കൂടിയിട്ട് എത്തിയിട്ടുള്ള നിങ്ങളോട് പറയുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്തോളൂ. അതോടൊപ്പം എക്സ്ക്ലൂസീവായിട്ട് ഈ 6 പദങ്ങൾ വിചാരം ചെയ്യാനും നിങ്ങൾ ദിവസവും സമയം നീക്കി വെക്കണം. വ്യക്തമായല്ലോ അല്ലേ? ഇപ്പൊ പരിഭ്രമിക്കാനും ഭയപ്പെടാനും ആശങ്കപ്പെടാനും ഒക്കെ കുറെ വാക്കുകൾ അല്ല, കുറെ കാര്യങ്ങളുണ്ട്, അതിന് സമയം അനുവദിച്ചോളൂ. ഒപ്പം തന്നെ ജന്മസാഫല്യത്തിന് വേണ്ടിയുള്ള ചിന്തകളിൽ മുഴുകാനും സഞ്ചരിക്കാനും കുറെ പദങ്ങൾ ഇവിടെ ഉണ്ട്. ആ പദങ്ങളെയൊക്കെ വാഹനം എന്ന് പറഞ്ഞോളൂ. അതിൽ കയറി ഒരു റൈഡ് നടത്തിയിട്ട് വരാം എന്ന് പറയാം, ഡ്രൈവ് നടത്തിയിട്ട് വരാം. ക്ലിയർ? അപ്പൊ എന്താ ഈ വിശേഷം? എത്രയെത്ര മനോയാതി തത്ര തത്ര സർവേശ്വര ദർശന സ്മരണ അഭ്യാസം സാധിക്കും. എവിടെ എവിടെ തെന്നിപ്പോകുന്നുവോ അവിടെയൊക്കെ സർവേശ്വര സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇവിടെ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കുന്നു? അന്ധകാലത്തിലും ഭഗവത് സ്മരണം. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? പുനർജന്മം ഇല്ലാതാവുന്നു. പുനർജന്മം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ പുതിയ താദാത്മ്യങ്ങളും പുതിയ അഭിമാനങ്ങളും പുതിയ രാഗദ്വേഷങ്ങളും പുതിയ കർമ്മങ്ങളും പുതിയ ഫലപ്രാപ്തിയും പുതിയ വാസനകളും, ഇതാണ് പുനർജന്മം. വീട്ടില് അതൊന്നുമില്ല. അന്ധകാലേ ച മരണകാലേ മാമേവ പരമേശ്വരം വിഷ്ണു. മരണകാലത്തിൽ വിഷ്ണുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, കർമ്മം, അധ്യാത്മം, അധിദൈവം, അധിയജ്ഞം, ഇതൊക്കെ ചിന്തിക്കാൻ അർത്ഥം. ഓക്കെ, ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
0: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വിദ്യ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന്

0: ഓറഞ്ച് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
0: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൗനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A കൗശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസം

0: മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി എൻ ഷംസുദ്ദീൻ പുറത്തിറക്കി.
1: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രിലിൽ 160 NSC കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ്, സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രിലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134 പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന് പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16 നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന നയങ്ങളുമായി വി ഡി സതീശൻ സർക്കാരിന്റെ 1 നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16 സമ്മേളനത്തിന് സ്വന്തം.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

മാഡ്രിഡ് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത സുഗതൻ. ടുഡേയ്സ് എപ്പിസോഡ് ഇസ് എ വെരി സ്പെഷ്യൽ വൺ ബിക്കോസ് This is the final episode of our April-May holiday series. During these weeks, we traveled together through the beautiful world of books and authors. I introduced you to many wonderful authors and memorable stories, hoping that each episode would

0: റീഡിംഗ് റൂം ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
2: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിത ശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2nd മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കി

0: ാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
1: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है और री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
0: സിബിഎസ്ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്ത മാസം 21-നാണ് പരീക്ഷ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനം എടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും, അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തിൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ യുഎസ് മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. എൽപിജി ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനുശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
4: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक एलपीजी सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने

0: दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
1: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുശ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിലെ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 പോയിന്റ് ഇടിഞ്ഞ് 74,776-ലും നിഫ്റ്റി 359 പോയിന്റ് നഷ്ടത്തിൽ 23,548-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിര. ഒരു ചെറിയ വെല്ലുവിളിയായിട്ടാണ് ഞാൻ ഇന്നത്തെ താരത്തിനൊപ്പം ഇങ്ങനെ ഒരു കുറച്ച് മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ ആരുമല്ല ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ഒരു ഗേളാണ്, ദ യങ് ഒറൈറ്റർ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ആ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന കുട്ടി താരത്തിന് നാം സ്വാഗതം ചെയ്യുന്നു, നേഹ. നേഹ, നമസ്കാരം.
3: നമസ്കാരം.
2: ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് എനിക്ക്. ഒരു സത്യം പറഞ്ഞാൽ എല്ലാ അധ്യായത്തിലും എനിക്കൊരു സന്തോഷമാണ് കുട്ടികളുടെ കൂടെ വിശേഷങ്ങൾ കേൾക്കാനാണെങ്കിലും അവരുടെ ഒരു കലാവൈഭവം

0: ങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡ് കൂടെയാണ് അല്ലേ. അപ്പൊ ഈ ഒരു പബ്ലിക് സ്പീക്കർ എന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു സ്പീക്കിംഗ് സ്കില്ല് കൂടുതലുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത് നേഹയുടെ?
1: എൽ പിയിൽ പഠിച്ചപ്പോൾ, അതായത് 1, 2, 3 ആളെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴത്തേക്കൊന്നും ഫസ്റ്റ് ഞാൻ കഥാപ്രസംഗത്തിനാണ് പോകുന്നത്. അന്നൊരു ഷീജ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നതായിരുന്നു എൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഈ അന്ന് കഥാപ്രസംഗം എന്ന് പറഞ്ഞത് വാനമ്പാടി എന്ന് പറഞ്ഞൊരു കഥയിലാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. അപ്പം കാണാതെ പഠിച്ച് വോയിസ് മോഡുലേഷൻ നടത്തി അന്ന് ജില്ല വരെ പോയിരുന്നു എൽ പിയിൽ. പിന്നെ കൊറോണയൊക്കെ ആയി, പ്രളയമൊക്കെ ആയി, സ്കൂളൊക്കെ അടച്ചു. സ്കൂൾ അടയ്ക്കുമ്പോഴിപ്പോൾ ഓരോ ദിവസത്തെ പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമല്ലോ, ഈ June 5 പരിസ്ഥിതി ദിനം അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊന്നും ഈ ഗ്രൂപ്പിൽ, നമുക്ക് ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ക്ലാസ് ഗ്രൂപ്പിൽ ഓരോന്നും, ക്ലാസ് ഗ്രൂപ്പിൽ ഓരോ ദിവസത്തെ പ്രത്യേകത വെച്ചിട്ട് ഓരോ പരിപാടി നമ്മൾ ചെയ്തിട്ടണം. അപ്പോൾ അന്ന് വീഡിയോ ഒക്കെ നമ്മളിടും ഇങ്ങനെ ആ ദിവസത്തെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്താണ്, സ്കൂളിലേക്ക്, 6ാം ക്ലാസ്സിലാണ് സ്കൂൾ തുറന്ന് നമ്മൾ വരുന്നത്. അപ്പോൾ കലോത്സവം എല്ലാം ആരംഭിച്ചു. കലോത്സവം ആരംഭിച്ചപ്പോൾ പ്രസംഗത്തിന് ഒരാളെ വേണം. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഈ സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങളുടെ സോഷ്യൽ ടീച്ചറായിട്ടുള്ള റോസ്മഞ്ച് മിസ്സാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ റോസ്മഞ്ച് മിസ്സ് വിളിച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. അതായത് കാണാപ്പാടം പഠിച്ചിട്ട് പോകുന്നൊരു പോക്കാണ്, പക്ഷെ പ്രസംഗത്തിന് അങ്ങനെയല്ല. അപ്പം അവിടെ ഒരു ടോപ്പിക് വരും, അപ്പം നമ്മൾ പറയണം അങ്ങനെ ഒരിതാണ്, അപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഓരോ വിഷയവും എനിക്കിങ്ങനെ ഇട്ട് തരും. അത് ആദ്യമൊക്കെ കാണാപ്പാടം പഠിക്കാൻ പറയും, പിന്നെ അത് പഠിച്ച് പഠിച്ച് പഠിച്ച് ഒരു ഫ്ലോ എങ്ങായി. അങ്ങനെ കലോത്സവത്തിൽ ആദ്യത്തെ മത്സരത്തിന് പ്രസംഗത്തിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലാണ്. പോയപ്പോഴത്തേക്കൊന്നും ആ വിഷയം കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു. ഗാന്ധിജീനെ പറ്റിയായിരുന്നു പറയാൻ പറഞ്ഞത്, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി, പറയാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് പ്രസൻറ്റ് ചെയ്തു, ഫസ്റ്റ് കിട്ടി. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അതായിരുന്നു ഇത് പ്രസംഗത്തിലേക്കുള്ള എൻ്റെ തുടക്കം.
0: തുടക്കമല്ല, അപ്പോൾ ഇത് 6ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. അതിന് മുൻപ് വീട്ടിലൊക്കെ എങ്ങനെയാണ് നന്നായിട്ട് സംസാരിക്കുന്നത്? ഇപ്പം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ചെറിയ വായിൽ വലിയ വർത്തമാനമൊക്കെ പറയുന്നത്? അപ്പം അങ്ങനെയൊക്കെ വീട്ടുകാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ അങ്ങനെ?
1: അതെ അതെ അതെ, ഞാനങ്ങ് സംസാരിച്ചങ്ങ് കുളവാക്കും, അങ്ങനെ ഒരു കൂട്ടത്തിലാണ്. എന്ത് വിഷയം കിട്ടിയാലും, എന്ത് കാര്യങ്ങളായാലും, ഫാമിലി മാറ്റേഴ്സ് ആയാലും അല്ലാതെയാണെങ്കിലും സംസാരിക്കും അങ്ങ്. ഒരു എന്താണ്, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണത്.
0: അതെ, അപ്പം എന്തായാലും സംസാരിക്കാൻ ഇഷ്ടമുള്ള നേഹയ്ക്ക് ഇതൊരു ഒരു പാഷനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു പ്ലസ് വൺ സ്റ്റുഡൻ്റ് ആണ് നേഹ അല്ലേ. അപ്പം ഇനി തുടർന്നും ഇതൊരു പ്രൊഫഷൻ ആക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടോ?
1: പ്രൊഫഷൻ സൈഡിൽ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്, കൊണ്ടുപോകും.
0: അതെ, അപ്പോൾ എന്തായാലും നേഹ, അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പബ്ലിക് സ്പീക്കർ എന്ന രീതിയിലാണെങ്കിൽ ഒരുപാട് വേദികളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് സബ്ജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് നേഹ. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് നേഹയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛനമ്മ ആരൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് നമ്മുടെ ലിസണേഴ്സിന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അതൊക്കെ?
1: വീട്ടിൽ അമ്മയുണ്ട്, ഞാൻ ഒറ്റ മകളാണ്, പിന്നെ അച്ഛനുണ്ട്, പിന്നെ അമ്മാമ്മ, പിന്നെ അപ്പൂപ്പൻ, ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. പിന്നെ അമ്മ ഇപ്പോൾ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, അച്ഛൻ ഇവിടെ ഒരു പ്രസ്സിൽ വർക്ക് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ അമ്മയാണ്, എല്ലാത്തിനും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ്. പിന്നെ ടീച്ചേഴ്സും ഉണ്ട്, ഒരു കാര്യം എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഫുൾ സപ്പോർട്ടാണ്, തിരിച്ചൊരു ബാക്കിലോട്ടെന്നുള്ളൊരു സ്റ്റെപ്പ് ഇല്ല, മുന്നോട്ട് തന്നെയാണ്. അപ്പം അമ്മയാണ് ഏറ്റവും ഗ്രേറ്റ് സപ്പോർട്ടർ.
0: അതെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ എന്തായാലും നേഹ ഒരു താരമായിരിക്കും, കാര്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന കുട്ടികളോട് ടീച്ചേഴ്സിനോടൊക്കെ ഒരു ചെറിയൊരു സ്നേഹം കൂടുതലാണ്. ഇപ്പം നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കാനാണെങ്കിലും ഒക്കെ ആദ്യം നേഹ എന്ന് തന്നെയായിരിക്കും വിളിക്കുന്നത്, അങ്ങനെയാണോ?
1: അതെ അതെ, തന്നെയാണ് വിളിക്കുന്നത്.
0: അതെ, അപ്പം അതൊരു സന്തോഷം തന്നെയാണ്, നമ്മളവിടുത്തെ ഒരു സ്റ്റാർ ആണ് എന്നുള്ളത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു സിംഗർ എന്ന രീതിയിലാണെങ്കിലും ഡാൻസേഴ്സ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു റോളാണ് ഒരു സ്പീക്കർ. ഈ സ്പീക്കിംഗ് സ്കില്ല് കൂടുതലുള്ള കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചധികം കോൺഫിഡൻസ് കൂടുതലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ?
1: ആദ്യം കോൺഫിഡൻസ് ഇല്ലായിരുന്നു, പക്ഷെ പിന്നെ പതിയെ പതിയെ അങ്ങ് വന്നു, ഇപ്പൊ നല്ല കോൺഫിഡന്റ് ആണ്.
0: അതെ അല്ലേ. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ്, അതായത് സ്പീക്കിംഗ് സ്കില്ലിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നേഹയുടെ ഭാഗത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: ഞാൻ എന്താണ്, ഓൺലൈൻ മീഡിയാസ് എല്ലാം ഞാൻ നോക്കാറുണ്ട് ഓരോരോ വാർത്തകൾ. എൻ്റെ ഒപ്പീനിയൻസ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, മറ്റുള്ളവർ പറയുന്നതും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ തന്നെ സംസാരിക്കാറുണ്ട് ഇതിനെപ്പറ്റി. ഫാമിലിയിലാണെങ്കിലും ഒരു വിഷയം തന്നാൽ, ഒരു വിഷയം പറഞ്ഞാൽ അതിനെപ്പറ്റി എൻ്റെ ഒപ്പീനിയൻസ് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ബുക്സൊക്കെ ഞാൻ വായിക്കാറുണ്ട്, നോവൽസ് വായിക്കാറുണ്ട്, പിന്നെ പ്രസംഗത്തിൻ്റെ ബുക്കുകളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.

0: കാരണം അതിനകത്ത് ഓരോ ടോപ്പിക്കിനെ പറ്റിയും വിശാലമായിട്ടത് പറയുന്നുണ്ട്. അപ്പം അത് കൂടുതൽ അറിയാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്.
1: അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്പീക്കർ ആരാണ്? ഒരു പബ്ലിക് സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിലും അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്ലോർ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഒരുപാട് പബ്ലിക് സ്പീക്കേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നേഹയ്ക്ക് ഇൻസ്പയർ ആവുന്നത് ആരാണ്?
0: ജോസഫ് മുണ്ടശ്ശേരി ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് 7-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു വേർഡ്സും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ജോസഫ് മുണ്ടശ്ശേരി സാറിന് എനിക്കിഷ്ടമാണ്.
1: ഇഷ്ടമാണ്. അപ്പോൾ നെഹയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു ജേർണിയിൽ നെഹ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വേദികളൊക്കെ ഇങ്ങനെ കീഴടക്കി പോകുമ്പോൾ ഈ വേദികൾ നേഹയ്ക്ക് എന്തൊരു ലെസൺ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്? നല്ലൊരു പാഠം എന്താണ് തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്പീക്കിംഗ് സ്കില്ലിൻ്റെ ജേർണിയിൽ?
0: എന്ത് വന്നാലും സംസാരിക്കുക, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, ആ ഒരു സംഭവമാണ് എനിക്ക് തരുന്നത്. ഇപ്പോൾ വേദിയിൽ നിൽക്കുമ്പോൾ പേടിച്ച്, അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ പേടിച്ച് നിൽക്കാതെ മുന്നോട്ട് ധൈര്യത്തോടെ പോവുക, അതാണ് ഏറ്റവും വലിയത്.
1: അതെ. അപ്പം എന്തായാലും ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലേ. നല്ലൊരു കോൺഫിഡൻറ്റ് ലെവല് നേഹയുടെ ലൈഫിലും വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് തോന്നുകയാണ്. അപ്പം നേഹ, ഇതുവരെ 10th വരെ പഠിച്ചത് ഏത് സ്കൂളിലാണ്?
0: GHSS അഞ്ചാലുമൂട്.
1: അഞ്ചാലുമൂടിൽ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു 10th റിസൾട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു?
0: ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു.
1: ആണല്ലേ. അപ്പം ഇടുക്കി കൺഗ്രാചുലേഷൻസ്. അപ്പം എന്തായാലും പ്ലസ് വണ്ണിലേക്ക് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നേഹ. അപ്പം ഇനിയും ഈ ഒരു പഠിത്തത്തിനോടൊപ്പം തന്നെ ഈ ഒരു സ്പീക്കിംഗ് സ്കിൽ, ആ ഒരു ജേർണിയും നേഹ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നേരത്തെ ഒരു ഡിസ്കഷനിൽ നേഹ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു അറിവാണിത്. അതായത് സ്പോണ്ടേനിയസ് ആയിട്ടൊരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് പെർഫോം ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു, പുതിയൊരു അറിവാണ്. അപ്പോൾ അതിനെപ്പറ്റി, ആ ഒരു മത്സരത്തെ പറ്റിയൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന, അറിയാത്ത ഒരുപാട് ലിസണേഴ്സ് കാണും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മത്സരം എങ്ങനെയാണ്, അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാവോ?
0: സ്പീച്ച് എന്ന് പറയുന്നത് 5 മിനിറ്റ്സിന് മുമ്പ്, അതായത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ്സിന് മുമ്പ് ഓരോരുത്തർക്കും ഓരോ രജിസ്റ്റർ നമ്പർ നൽകും. അപ്പം ആ ഒരു കോഡ് അനുസരിച്ച് ഓരോരുത്തരെ ഓരോരുത്തരായി പുറത്തേക്ക് വിളിക്കും. അപ്പോൾ ആദ്യം ആ ഒരാൾക്ക് ചിന്തിക്കാനുള്ള ടൈം 5 മിനിറ്റ് ആണ്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഒരാളടുത്ത് പറഞ്ഞ് മറ്റൊരാൾക്ക് അറിയില്ല എന്താണെന്ന്, പുറത്തേക്ക് വിളിക്കുന്ന ആൾക്ക് മാത്രമേ അറിയൂ എന്താണെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു ഗാന്ധിജിനെ പറ്റിയോ അത് ഏത് ടോപ്പിക്കോ ആയിക്കോട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് നമ്മൾ ടൈമർ ഓൺ ആക്കും. ആള് മനസ്സിലാക്കി മൊത്തത്തിൽ ആ കോണ്ടന്റിനെ കുറിച്ച് അറിയാനും പിന്നെ ഡെപ്ത് ആയിട്ട് ചിന്തിക്കാനും ഉള്ള ഒരു ടൈമാണ്. അപ്പം ചില കുട്ടികൾ എഴുതും, ചില കുട്ടികൾ അല്ലാതെ മനസ്സിൽ തന്നെ വിചാരിച്ച് മനസ്സിലാക്കും. അങ്ങനെ ആ 5 മിനിറ്റ്സ് വിചാരിച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം ഡയറക്റ്റ്. ബാക്കി കുട്ടികൾക്ക് ആർക്കും ഇത് കാണാൻ പറ്റത്തില്ല, അതായത് ബാക്കി പങ്കെടുക്കുന്ന കുട്ടികൾക്കാർക്കും കാണാൻ സാധിക്കില്ല, ജഡ്ജസിനും ഓഡിയൻസിനും മാത്രമേ കാണിക്കാൻ പറ്റൂ. പ്രസന്റേഷൻ ടൈമും 5 മിനിറ്റ്സ് തന്നെയാണ്. 5 മിനിറ്റ്സിൽ കവിയരുതെന്നുണ്ട്. അപ്പം 5 മിനിറ്റ്സിൽ അത് ഡെപ്ത് ആയിട്ട് നല്ല രീതിയിൽ പറയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആളെ വിളിക്കും. അങ്ങനെ അങ്ങനെ.
1: അതെ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നേഹയ്ക്ക് ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതൊക്കെ എങ്ങനെയാണ്, റെഫറൻസ് ഒക്കെ എങ്ങനെയാണ്, ബുക്സ് ഏതൊക്കെ ബുക്സ് ആയിരിക്കും കൂടുതലും നേഹ വായിക്കുന്നതൊക്കെ?
0: പ്രസംഗത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ഒരു 101 പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എനിക്ക് എൻ്റെ ഒരു സോഷ്യൽ ടീച്ചർ തന്നെയാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ ഓരോ ടോപ്പിക്കും വിശാലമായിട്ട് പറയുന്നുണ്ട്. അപ്പം എല്ലാം ഒന്നും വായിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ എങ്കിലും നമുക്കൊരു ഈ ഇന്നത്തെ ഒരു സമകാലിക പ്രസക്തി വെച്ചിട്ട് നമുക്ക് ഓരോന്ന് പറയാൻ സാധിക്കുമല്ലോ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അങ്ങനെ ഓരോന്ന് വായിക്കും. പിന്നെ എൻ്റെതായിട്ടുള്ള വാർത്തകളിൽ കാണുന്ന ഓരോ വാർത്തയും വെച്ചിട്ട് എൻ്റെ ഒപ്പീനിയൻസ് പറയും. അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്.
1: അതെ. അപ്പോൾ നേഹ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ കൂടുതലും ഒരു ഗെയിമിങ്ങിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകാൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു സന്തോഷമാണ്. അപ്പം നേഹ, ഇനി ഒത്തൊരു ചോദ്യം നമുക്കൊരു ചെറിയ ഫണ്ണായിട്ട് ചോദിക്കാം. കാര്യം നമ്മൾ സ്റ്റേജുകൾ ഒരുപാട്, എത്ര സ്റ്റേജുകൾ നമ്മൾ കയറി എന്ന് പറഞ്ഞാലും നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. എന്തായാലും നമ്മൾ കയറുന്ന ടൈമിൽ മൈക്ക് ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായിട്ട് മാറും. പക്ഷേ എങ്കിലും ഒരു ചെറിയൊരു പേടി, എവിടെയെങ്കിലും തെറ്റോ എന്നൊക്കെയുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ആ ഒരു ടൈമിൽ ഒരു സബ്ജക്റ്റ് കിട്ടുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയിട്ട് പോവുകയാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ ഒരു ടൈമിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്?
0: അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് ഒരുപാടൊന്നും അറിയില്ലായിരിക്കും, കോണ്ടന്റ് കുറച്ച് എനിക്ക് അറിയുള്ളായിരിക്കും. പക്ഷെ ആ 5 മിനിറ്റ് നമ്മൾക്ക്, 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് മൊത്തം നമ്മൾ പറഞ്ഞ് തീർക്കണം. ടൈം കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എനിക്കറിയാവുന്നത് വെച്ച് നല്ല ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കും 5 മിനിറ്റ്. അത് കാണികളെ നമ്മൾ ബോറടിപ്പിക്കാനും പാടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അങ്ങനെ സംസാരിക്കും. കൂടുതൽ അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. പക്ഷെ അറിയാവുന്ന കാര്യം കുറച്ചെങ്കിലും ഒരു ടോപ്പിക് തന്നെ നമുക്ക് കുറച്ചെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. അപ്പൊ അത് അങ്ങനെ അങ്ങ് പറയും.
1: അതെ, അപ്പൊ ചെറിയ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് അനുസരിച്ച് അത് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഒരു ഐ കോൺടാക്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ആ പ്രസന്റേഷൻ നിൽക്കുന്ന ഒരു ഒരു സ്റ്റാൻഡിലായിരിക്കും അല്ലെ. അപ്പൊ ഇനി വരുന്ന എനിക്കിപ്പോ ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ കയറി നിൽക്കുന്ന ടൈമിൽ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി വലിയ രീതിയിലുള്ള ഒരു അറിവില്ലെങ്കിലും ഒരു ഐ കോൺടാക്റ്റിലൂടെ ആണെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ വളരെ വലിയൊരു കാര്യമുണ്ട് അല്ലെ. അപ്പൊ അതിലെങ്ങനെയാണ് നേഹ, കൂടുതൽ എങ്ങനെയാണ് ഒരു ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിൽ? ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുക, ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നല്ലൊരു നോളജ് കാണും, പക്ഷെ അവർ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ ചിലപ്പോൾ ഒന്ന് സ്റ്റഡി ആയിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കൊന്ന് ചെറിയൊരു ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലെ തോന്നും. അപ്പൊ എങ്ങനെയാണ് നേഹ, എങ്ങനെയാണ് ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ബോഡി ലാംഗ്വേജിലും ഐ കോൺടാക്റ്റിലും ഒക്കെ കൊണ്ടുവരുന്നത്?
0: ആ ഒരു ടോപ്പിക് അറിയില്ലെങ്കിലും അറിയുന്നുണ്ടെങ്കിലും നല്ല ചില്ലായിട്ട് സംസാരിക്കുക എന്നതാണ്. അതായത് നമ്മൾ പേടിച്ച് നിൽക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നരുത്, നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് അതിനെ പറ്റി അങ്ങ് സംസാരിക്കുക. അപ്പോൾ എന്താണ്, ആ കണ്ടു നിൽക്കുന്നവർക്കും അത് ആസ്വദിക്കാനുള്ളൊരു സംഭവം കിട്ടും. അത് നമ്മുടെ വേർഡ്സ് കേട്ടിരിക്കാനുള്ള, ബോറടിപ്പിക്കരുത് അവരെ. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ വലിയൊരു അത്യാവശ്യമാണ്. അതായത് ഐ കോൺടാക്ട്, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ അത് പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. കാരണം പേടിക്കാതെ സംസാരിക്കുക അങ്ങനെ. അപ്പോൾ സ്റ്റേജിൽ അങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബോഡി ലാംഗ്വേജ് വേർഡ്സിനേക്കാളും കൂടുതൽ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണം. പറഞ്ഞില്ലേ, നമ്മൾ വിഷയം കൂടുതൽ അറിയില്ലെങ്കിലും നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് നിൽക്കുന്നോ അതായിരിക്കും നമ്മൾ ഓഡിയൻസിനെ ഹാപ്പി ആക്കുന്നത്.
1: അതെ അല്ലെ. അപ്പോൾ എന്തായാലും കുറേ ടിപ്സുകൾ ഞാനും ഇങ്ങനെ നേഹയുടെ ഭാഗത്തു നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. അതിനുശേഷം നേഹ പറയുണ്ടായി 5 മിനിറ്റ്സിനൊക്കെ ഉള്ളിൽ ഒരുപാട് സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ അമ്മാനമാടിയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ദ യങ് ഒറേറ്റർ ആയിട്ടുള്ള ഏറ്റവും ഒരുപാട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു മിടുക്കി കുട്ടിയാണ് എന്നോടൊപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് കയ്യടി നേടുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് വേദികളിൽ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന നേഹയാണ് നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേഹ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ്സിനൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 5 മിനിറ്റിനുള്ളിലൊക്കെ പ്രസന്റേഷൻ ചെയ്ത് സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് അല്ലേ. അപ്പോൾ ഞാനൊരു സബ്ജക്റ്റ് ഇപ്പോൾ തരുകയാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് തരുന്ന ടൈമിൽ ഒന്ന് ആലോചിച്ചിട്ട് നേഹയ്ക്ക് എങ്ങനെയായിരിക്കും അത് വേദിയിൽ പ്രസന്റ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ശ്രോതാക്കൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നേഹ എങ്ങനെയായിരിക്കും സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആൻറ്റി ഡ്രഗിനെ പറ്റി നേഹ എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ ഈ ഒരു സബ്ജക്റ്റ് കിട്ടുമ്പോൾ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അപ്പൊ അത് അതേ ടൈപ്പിൽ തന്നെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
2: ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നെനിക്ക് ഈ വേദിയിൽ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ആന്റി ഡ്രഗ്. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. മദ്യലഹരിയിലും മയക്കുമരുന്നിലും അഴിഞ്ഞാടുന്ന ഒരു യുവതലമുറയാണ് നാം ഇന്ന് കാണുന്നത്. മാത്രവുമല്ല, ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം യുവതലമുറയിൽ വർദ്ധിച്ചു വരികയാണ്. അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു വലിയ കാര്യവുമാണ്. എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് ഓരോരുത്തരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. ആദ്യമായി പറയേണ്ടത്, ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്നവരാണ് കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ, അതായത് ആ ചിത്രശലഭങ്ങളുടെ ആ ചിറകറക്കുന്ന ഒരു വലിയ മാരക ആയുധമാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. കുട്ടികൾ ആർത്തുല്ലസിച്ച് പാറേണ്ട ആ പൂന്തോട്ടം, അതായത് ജീവിതമെന്ന ആ പൂന്തോട്ടത്തിൽ മയക്കുമരുന്ന് കടക്കുന്നത് എന്തുകൊണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ചിലർ കൂട്ടുകാരുടെ സ്വാധീനത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത്. കൂട്ടുകാരെന്ന് പറയുന്നത് നല്ല കണ്ണടകൾക്ക് ഉദാഹരണമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവിനേക്കാൾ ഏറ്റവും മികച്ചതാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു വലങ്കൈയാണ് കൂട്ടുകാരെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കൂട്ടുകാർ എന്തുകൊണ്ട് നമ്മുടെ ജീവിതം തുലയ്ക്കാൻ ഇത്തരത്തിലുള്ള വലിയ മഹാമാരിയുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അതും ഒരു ചോദ്യമാണ്. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഈ വലിയൊരു വെല്ലുവിളിയെ നാം എങ്ങനെ തടയും? ബോധവത്കരണ ക്ലാസുകളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്, എന്നാൽ ലഹരിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം അറിയുന്ന ഈ യുവതലമുറ എന്തുകൊണ്ട് പിന്നെയും ആ വഴിയിൽ സഞ്ചരിക്കുന്നു? ഇതെല്ലാം ഒരു വലിയ ചോദ്യം തന്നെയാണ്. ചിലർ മാനസിക സമ്മർദ്ദങ്ങൾ മൂലം ഉണ്ടാവുന്നുണ്ട്, ചിലർ കൗതുകം കൊണ്ട്.

കൗതുകം കൊണ്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ചെറിയ വസ്തു നമ്മുടെ വലിയ ജീവൻ തന്നെ കളയുന്ന ഒന്നാണ് നാം തിരിച്ചറിയുന്നില്ല. എന്നാൽ ഒരു ചെറിയ ഒരു തെറ്റായ തീരുമാനം പോലും ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്നൊന്നും മനസ്സിലാകുന്നില്ല. മയക്കുമരുന്ന് ഒരാളുടെ ആരോഗ്യം മാത്രമല്ല കളയുന്നത്, മറിച്ച് ഭാവിയെ കൂടിയാണ്. ഭാവി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വരുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. പഠനം, ജോലി, കുടുംബ ബന്ധങ്ങൾ, സാമ്പത്തിക സ്ഥിതി

0: വേണം. ഈ അടുത്ത് ഞാനൊരു വാർത്ത കേട്ടു. അതായത് തിരുവനന്തപുരത്ത് ഒരച്ഛൻ സ്വന്തം കുഞ്ഞു മകളെ വെട്ടിക്കൊന്നു. എന്തിനാന്നറിയില്ലേ, അച്ഛൻ മദ്യലഹരിയിലാണ് ആ കുഞ്ഞിനെ കൊന്നത്. അമ്മയുമായി വഴക്കിട്ട അമ്മ വേറൊരു വീട്ടിലാണ്. എന്താ അല്ലേ, ഇതുപോലെയുള്ള നിരന്തര വാർത്തകൾ നമ്മൾ ടിവിയിലും പത്രങ്ങളിലും എല്ലാം കാണുന്നുണ്ട്. എന്നാൽ അത് വാർത്തകളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിനെതിരെ നാം ഒരു നടപടിയും നാം സ്വീകരിക്കുന്നില്ല എന്നതാണ്. ഇതിനെ തടയാൻ കുടുംബം, അധ്യാപകർ, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവരുടെ പിന്തുണ വളരെ പ്രധാനമാണ്. എന്നാൽ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടെ കേൾക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇന്ന് നാം എത്തി നിൽക്കുന്നത്. യുവാക്കൾ ശരിയായ ബോധവൽക്കരണം നൽകുക, നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുക, കായിക പ്രവർത്തനങ്ങളും ഹോബികളും എന്നിവയിൽ നിങ്ങൾ പങ്കാളികളാവുക. നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതിൽ ഒരു മാറ്റവുമില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഞാനൊരു സന്ദേശം നൽകുന്നു. ജീവിതത്തെ തിരഞ്ഞെടുക്കാം, മയക്കുമരുന്നിനെയല്ല. നല്ല ആരോഗ്യം, നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങൾ. നന്ദി.
1: ഗ്യാസ്, അപ്പോൾ നമ്മൾ സാധാരണ ഒരു പാട്ടൊക്കെ പാടി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിശയത്തോടുകൂടി സ്റ്റേജിലേക്ക് നോക്കി നിൽക്കാറുണ്ട്. ആ ഒരു അതിശയമാണ് എനിക്കിപ്പോൾ നേഹ ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചപ്പോൾ തോന്നിയത്. തീർച്ചയായും നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന തരത്തിലുള്ളൊരു പ്രകടനം തന്നെയാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന നേഹയാണ് നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വായിച്ചിട്ടുള്ള അറിവുകൾ കൊണ്ടാണെങ്കിലും ഇപ്പോൾ ന്യൂസിൽ കേൾക്കുന്ന കുറേ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ നിർത്തിയിട്ട് ആ ഒരു സബ്ജക്റ്റിനൊരു റണ്ണാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം എന്തായാലും ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ട് ആസ്വദിക്കുക തന്നെയായിരുന്നു. അവൻ്റെ ഒരു ആ ഒരു റണ്ണ് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അപ്പം ആ ഒരു സബ്ജക്റ്റ് കൂടി നമ്മുടെ ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നേഹയുടെ ഭാഗത്ത് നിന്ന്. ഇന്ന് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അപ്പം ഇന്ന് എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എങ്കിലും ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട് പേരൻസും കുട്ടികളും തമ്മിലൊക്കെ, അല്ലേ? അപ്പം അവരുടെ ഒരു തിരക്കുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലി രീതികൾ അതനുസരിച്ച് അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സമയം കുറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നത് നമുക്കുണ്ട്, അല്ലേ? അപ്പൊ അത് അതിനെപ്പറ്റി ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളും പേരൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ പറ്റി നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് എങ്ങനെയായിരിക്കും ആ ഒരു പ്രസന്റേഷൻ നേഹ ചെയ്യുന്നത്?
0: ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നെനിക്ക് ഈ വേദിയിൽ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇന്നത്തെ തലമുറ സാങ്കേതിക വിദ്യയോടും സോഷ്യൽ മീഡിയയോടും വളരെയധികം നിൽക്കുന്നവരാണ്. ആളുകളുമായി കണക്ട് ചെയ്യാൻ പല മാർഗങ്ങൾ അവർക്ക് ഉണ്ടാവാം, പക്ഷേ ചിലപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് ലഭിക്കുന്നില്ല. അതിലൂടെ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാം, അകൽച്ച വരാം, വിഷമങ്ങൾ വരാം എന്നിവയൊക്കെ വരാം, പക്ഷേ അതവർക്ക് പുറമേ കാണിക്കുവാനുള്ള ഒരു സ്പേസ് അവർക്ക് ലഭിക്കുന്നില്ല. മാതാപിതാക്കളുമായി മാത്രമല്ല, സുഹൃത്തുക്കളുമായും അങ്ങനെ തന്നെയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സംസാരിക്കാത്ത ഒരവസ്ഥയല്ല, ഒരാളെ മറ്റൊരാൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നാം അങ്ങനെ വിളിക്കുന്നത്. മാതാപിതാക്കളും കുട്ടികൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലും ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് നാം കാണുന്നുണ്ട്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയും സപ്പോർട്ടും നൽകുന്ന വ്യക്തികളാണ്. മാതാ, പിത, ഗുരു, ദൈവം എന്നാണല്ലോ നാം കേൾക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രഥമ സ്ഥാനവും അമ്മയ്ക്കാണ്. എന്നാൽ ആ അമ്മയോട് പോലും ഇന്ന് തുറന്നു പറയാൻ മടിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ സമൂഹത്തിൽ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ തെറ്റ് മാത്രമല്ല, ഒരു നല്ല ബന്ധം നിലനിർത്താൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ട്രസ്റ്റും റെസ്പെക്റ്റും പരസ്പരം കേൾക്കാനുള്ള ഒരു മനോഭാവവും ഒക്കെ വേണം. ആരെങ്കിലും സംസാരിക്കാനുണ്ട് എന്നൊരു ചിന്ത ഒരു കുട്ടിക്ക് ഉണ്ടാവുമ്പോഴാണ്, അവർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുമ്പോഴാണ് അവരുടെ വിഷമങ്ങൾ മാറുന്നത്. ഇന്ന് നാം കാണുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചിന്തിക്കണം നാം. അതായത് അവരുടെ ഉള്ളിലെ ആ വിഷമങ്ങൾ അവർക്ക് പറയാൻ ഒരു ഇടമില്ല എന്നൊരു തോന്നൽ. മാതാപിതാക്കൾ എപ്പോഴും ഉപദേശങ്ങൾ മാത്രമാണ് കുട്ടികൾക്ക് നൽകുന്നത്. ആ ഉപദേശങ്ങളല്ല അവർക്ക് വേണ്ടത്, അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർ തെറ്റായ വഴിയെ സഞ്ചരിക്കുന്നതും ഒക്കെ. അപ്പോൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ കേൾക്കുകയും അഭിപ്രായങ്ങൾ ബഹുമാനിക്കുകയും തെറ്റിദ്ധാരണകളെല്ലാം തുറന്ന് സംസാരിച്ച് പരിഹരിക്കുകയും ഇതെല്ലാം ബന്ധങ്ങൾ ശക്തമാക്കുക എന്നതിനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിന്തുണയും വഴികാട്ടിയും മാതാപിതാക്കളാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇന്നത്തെ ജീവിത രീതി നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ, സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്താലും ഒക്കെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല. മാതാപിതാക്കളുമായി ആ ഒരു ബന്ധം അവർക്ക് പുലർത്താൻ സാധിക്കുന്നില്ല. ചില കുട്ടികൾ അവരുടെ വിഷമങ്ങൾ ആശങ്കകളും മാതാപിതാക്കളോട് തുറന്നു പറയാൻ മടിക്കുകയാണ്. എന്നാൽ ചിലർ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ചില മാതാപിതാക്കളും കുട്ടികളുടെ വികാരങ്ങളും ചിന്തകളും മനസ്സിലാക്കാതെ ഉപദേശങ്ങൾ മാത്രം നൽകാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. ഇത് തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കുമാണ് കാരണമാകുന്നത്. ഒരു നല്ല കുടുംബം എന്തെന്നാൽ ഒരു സ്വർഗത്തിന് തുല്യമാണെന്ന് നാം പറയാറുണ്ട്. ആ കുടുംബത്തിലെ ആ കുടുംബ ബന്ധം വളർത്താൻ കുട്ടികളും മാതാപിതാക്കളും പരസ്പരം കേൾക്കാൻ പഠിക്കണം. അതിനി എന്ത് പ്രശ്നമൊക്കെ തന്നെയാണെങ്കിലും നമുക്കത് പറഞ്ഞാൽ നമ്മളെ അവർ ജഡ്ജ് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്കതിന് നല്ല രീതിയിലുള്ളൊരു മറുപടി നമുക്ക് കിട്ടും എന്നുറപ്പുവരുത്തണം.

0: നമ്മളൊരു നല്ല സുഹൃത്തുക്കളായാണ് നാം മാറേണ്ടത്. വിമർശിക്കുന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രമിക്കണം, ഒരുമിച്ച് സമയം ചെലവഴിക്കണം, തുറന്ന സംഭാഷണങ്ങൾ നടത്തണം, സ്നേഹവും വിശ്വാസവും നിലനിർത്തണം. വിശ്വാസമല്ലേ എല്ലാം? ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറയ്ക്കാൻ സഹായിക്കും. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള നല്ലൊരു ആശയവിനിമയം ഒരു നല്ല കുടുംബത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അടിത്തറയാണ്. വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടാത്തൊരു സ്നേഹം സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടണമെന്ന് പ്രതീക്ഷിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീടാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. നമുക്ക് എന്തും തുറന്നു പറയാൻ സഹായിക്കുന്ന ഒരിടമാവട്ടെ എല്ലാവർക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.
1: അപ്പോ വളരെ മൂർച്ചയുള്ള വാക്കുകളോട് കൂടി അല്ലെ ആ ആശയത്തെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി പറയാണ് നേഹ. അപ്പൊ ഇത് തന്നെയാണെന്ന് തോന്നുക, നമ്മുടെ നേഹക്കുട്ടിയുടെ ഒരു കോൺഫിഡന്റ് എന്ന് പറയുന്നത് അല്ലെ. വളരെ മൂർച്ചയുള്ള വാക്കുകളാണ്, പ്രത്യേകിച്ചും ഈ ഒരു സബ്ജക്റ്റ് റിലവന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് കുഞ്ഞുങ്ങൾ ഈ നേരിടുന്ന. ഇപ്പൊ കൂടുതലും കുട്ടികൾ ആരും പറയാനില്ല, വിഷമങ്ങൾ പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഏവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരോടാണ് ചോദിക്കുന്നത് എന്തെങ്കിലും വിഷമം വരുമ്പോൾ. അപ്പൊ അത് പേരൻസ് കൂടി മനസ്സിലാക്കുക. നേഹ പറഞ്ഞതിനോട് വളരെ 100% ഞാൻ യോജിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാല് പേരൻസ് കുറച്ച് സമയമെങ്കിലും അവർക്ക് വേണ്ടി കേൾക്കാനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കേൾക്കാതെ വരുമ്പോഴാണ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും കുട്ടികൾക്ക് മറ്റാരെങ്കിലും ആശ്രയിക്കേണ്ട ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് നല്ലൊരാശയമാണ് നേഹ പറഞ്ഞത്. അപ്പൊ എന്തായാലും അതിൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കുകയാണ്, അതിങ്ങനെ വളരെ ശക്തമായിട്ട് ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നേഹ, അപ്പൊ ഈ ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ എന്തായാലും ഒരുപാട് ഫാൻസ് നേഹയ്ക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇത്രയും ഞാൻ തന്നെ ഇച്ചിരി നേരം കൊണ്ടൊരു ഫാനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും കിട്ടിയിട്ടുള്ള ഒരു നല്ലൊരു കോംപ്ലിമെന്റ് ഏതായിരിക്കും നേഹ?
0: ആ കയ്യടികളാണ്. പറഞ്ഞു തീരുമ്പോ തന്നെ എല്ലാവരും കയ്യടിക്കുമല്ലോ, അത് ഏറ്റവും ഒരു കോംപ്ലിമെന്റ് തന്നെയാണ്. അതാണ് എന്നെ ഏറ്റവും പിന്നെയും പിന്നെയും അത് ചെയ്യണം എന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന്. പിന്നീട് എന്റെ വോയിസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പം അവരുടെ എല്ലാം എന്താണ് ഇഷ്ടപ്പെട്ട, അതായത് അവർക്ക് എന്തെങ്കിലും വിഷമം വന്ന് അവർക്ക് എന്നോട് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനൊരു മറുപടി പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ അത്രത്തോളം നല്ല രീതിയിൽ കാണുന്നു എന്നൊരു ചിന്ത എനിക്കുണ്ട്. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കാണുന്നത്.
1: അതെ. അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിലെ തന്നെ ഒരു 17-കാരിയാണ് അല്ലെ. അപ്പൊ ഈ ഒരു 17-കാരിയോട് ഒരു പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഒരു അനുഗ്രഹമാണ് അല്ലെ. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ജന്മസിദ്ധമായിട്ട് തന്നെ നേഹയ്ക്ക് കിട്ടിയ ഒരു കഴിവാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അതിനെ തുടർന്ന് നല്ല രീതിയിൽ മോൾഡ് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഫാൻസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരുപാട് ചിലപ്പോൾ ഫ്രണ്ട്സിനൊക്കെ നീ ഭയങ്കര സംഭവമാണ് സ്റ്റാർ ആണ് എന്നൊക്കെ പറയാറുണ്ടോ?
0: വരാറുണ്ട്.
1: സ്കൂളിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു, ഇപ്പൊ നമ്മൾ എന്തായാലും ഒരു പബ്ലിക് സ്പീക്കർ ആണ്, ഒരു യങ് ഒറേറ്റർ ആണ്. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടുമ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്?
0: ഇപ്പൊ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടെങ്കിൽ ഉടനെ എന്റെ പേരാണ് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറയുന്നത്. ഞാൻ പോലും അറിയത്തില്ല. അത് മാത്രമല്ല കൂട്ടുകാർക്ക് ഇടയിലാണെങ്കിലും എന്താണ് ഇപ്പൊ തമാശക്കാണെങ്കിലും ഇങ്ങനെ പറയും, ഓ അവള് വലുതാണ്, അവൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അതൊക്കെ തമാശക്കാണ്, പക്ഷെ എനിക്ക് ഹാപ്പിയാണ് അതൊക്കെ കേൾക്കുമ്പോ.
1: അതെ. അപ്പൊ എല്ലാരും പറയാറുണ്ടോ എന്തായാലും നേഹയെടുത്ത് പറഞ്ഞു ജയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാറുണ്ടോ?
0: ആ
1: ഉണ്ടല്ലേ. അത് വീട്ടിൽ പേരൻസും പറയാറുണ്ടോ? അപ്പൊ എന്തായാലും നേഹ, അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ നേഹ സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ആ പറയുന്ന വാക്കുകൾക്ക് എല്ലാം ഒരു ഷാർപ്നെസ് ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു കുറച്ച് ഫ്ലെക്സിബിൾ ആണല്ലോ നമ്മൾ. അപ്പൊ എങ്ങനെയാണ് നേഹ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ തന്നെയാണോ? അതോ
0: ഇടയ്ക്കൊക്കെ പക്ഷെ ആ ഒരു ടോൺ വരാറുണ്ട്, ഇങ്ങനെ
1: കളിയാക്കാറുണ്ടോ?
0: ആ തീർച്ചയായും. ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ അവര് പോലും കേൾക്കാത്ത കുറച്ച് മലയാളത്തിലുള്ള നല്ല വാക്കുകളൊക്കെ കാണുമല്ലോ, അതൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഓ അങ്ങനെ പറഞ്ഞല്ലേ എന്നായി പോകും.
1: ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് എന്താണ് ഈ പറയുന്ന നേഹ എന്ന് ചോദിക്കാറുണ്ടോ?
0: സാധാ പോലെ സംസാരിക്കുക, അങ്ങനെ സംസാരിക്കാറുണ്ട്.
1: അതെ അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ നേഹ ഇങ്ങനെ സംസാരിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈറ്റർ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ സ്റ്റഡി എന്തായാലും പഠിത്തം ഒരു പ്രധാന കാര്യം തന്നെയാണ്, അതിനോടൊപ്പം ഇതിങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തെങ്കിലും പോയി ഇതൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടോ?
0: എനിക്കൊരു മോട്ടിവേറ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, സൈഡിൽ കൂടെ അത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്.
1: അപ്പൊ ഏതായിരിക്കും ഒരു ഒരു മോട്ടിവേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു ഡ്രീം ലാൻഡ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വേദി ഒരു പബ്ലിക് സ്പീക്കർ എന്ന രീതിയിൽ?
0: സ്കൂളുകൾ തന്നെയാണ്, അവിടുത്തെ കുട്ടികളിൽ നിന്ന് എനിക്ക് തുടങ്ങണമെന്നാണ് ആഗ്രഹം.
1: ആഗ്രഹം അല്ലെ. അപ്പൊ ഒരു നല്ലൊരു മോട്ടിവേറ്റർ ആയിട്ട് ഒരു സ്കൂളുകളിൽ തന്നെ, ഇപ്പൊ സത്യം പറഞ്ഞാൽ സ്കൂളുകൾ തന്നെ പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഭാവി തലമുറയെ വാർത്തെടുക്കുകയാണ് അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങളെ തന്നെ ആദ്യം പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നേഹയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ ഈ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല സ്വപ്നമാണ്. അപ്പൊ ഈ ഒരു പബ്ലിക് സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ

0: സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ വാക്കുകളിലൂടെ. അപ്പം അതിനെ എങ്ങനെയാണ് നേഹ ഈ ഒരു കഴിവിനെ, നേഹയുടെ ഈ ഒരു സ്പീക്കിംഗ് സ്കില്ല് കൊണ്ട് സമൂഹത്തിന് എന്തൊക്കെ പ്രയോജനം ചെയ്യാൻ എന്ന് നേഹ ആഗ്രഹിക്കുന്നുണ്ട്?
1: ഞാൻ പറയുന്ന കാര്യം പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറയുന്ന സന്ദേശങ്ങൾ അത് അവർക്ക് ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ആന്റി ഡ്രഗിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പം അത് ഉപയോഗിക്കുന്നവർക്ക് അത് വേണ്ട, അങ്ങനെ ചെയ്യരുത് എന്നൊരു തോന്നൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ കൂട്ടുകാർക്കിടയിലാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അതായത് അവരിപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ അവർക്കത് ആ വിഷമം അകറ്റാൻ വേണ്ടി എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എല്ലാവരുടെ ലൈഫിലും എൻ്റെ വേർഡ്സിന് ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
0: അതെ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ എന്തായാലും നേഹയുടെ ഒരു ഫാൻ ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ലിസണേഴ്സ് ഇങ്ങനെ ഈ ചെറിയ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്, നമുക്ക് ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം അല്ലേ? ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, Students Guest of the Day.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളോടൊപ്പം ശബ്ദം കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു കുട്ടി കലാകാരിയാണ് നേഹ. യങ് റൈറ്റർ ആണ്. അപ്പൊ നേഹ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളിലൂടെ ഒരുപാട് സബ്ജക്റ്റുകളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നേഹയോട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് കൂടിയാണ്, എനിക്കും കൂടെ പഠിക്കാം അല്ലേ. അപ്പോ നമ്മൾ സാധാരണ സ്റ്റേജിലൊക്കെ കയറി ഇന്ന് പെർഫോം ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. എത്രയൊക്കെ കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി പാടുള്ള കാര്യമാണ് സ്റ്റേജിന് ഫ്രണ്ടിൽ കയറി നിന്ന് മൈക്കിനൊക്കെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് ഒരു സബ്ജക്റ്റിനെ പറ്റി ഇങ്ങനെ അനായാസമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ നേഹ ചേച്ചി എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നേഹയുടെ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് ഈ ഒരു സ്പീക്കിംഗ് സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാവോ?
2: ഒന്നാമത്തെ കാര്യം സെൽഫ് കോൺഫിഡൻസ് ആണ്. അതായത് നമുക്ക് കഴിയും എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അതായത് ആരെന്ത് പറഞ്ഞാലും അങ്ങനെയല്ല, നമുക്കത് പറ്റും എന്ന് നമ്മൾ തന്നെ ഉറച്ച് റിപ്പീറ്റ് ചെയ്ത് മൈൻഡിൽ കൊണ്ടുവരിക. പിന്നെ എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അത് വ്യക്തതയോടെ സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ എന്ത് തന്നെ ആയാലും അത് വ്യക്തതയോടെ നമ്മൾ സംസാരിക്കുക. നമ്മൾ പറയുന്ന പോയിന്റ്സ് വേഗത്തിൽ അങ്ങനെ പറയണം അങ്ങനെയല്ല. എന്ത് തന്നെയാലും പകുതി പതുക്കെ വളരെ ക്ലിയർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുക എന്നതാണ്. പിന്നീട് പറയാനുള്ളത് ബോഡി ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓ അവർക്ക് പേടിയാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ല, അവർക്ക് ഭയങ്കര പേടിയാണ്, അങ്ങനെ വിചാരിക്കരുത്. എന്ത് വന്നാലും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോസിറ്റീവ് എക്സ്പ്രഷൻസ് ഇട്ട് സംസാരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ, കണ്ണാടിയുടെ മുന്നിലൊക്കെ ചെന്ന് ഇങ്ങനെ സംസാരിക്കുക. അതിപ്പോൾ ഏത് വിഷയത്തിലെ ഫാമിലി മാറ്ററോ ഏത് വിഷയത്തിലായാലും നമ്മളങ്ങ് സംസാരിക്കുക. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് നമ്മളെ തന്നെയാണ്. ഏറ്റവും വലിയ ഒരു ലിസണർ എന്ന് പറഞ്ഞാലും നമ്മളാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു പേടിയുള്ള ഒരു അവസ്ഥയല്ല, മറിച്ച് നമ്മുടെ മുന്നിൽ ഏതെങ്കിലും സാഹചര്യം വന്നാൽ അത് കടക്കാനുള്ള ഒരു ധൈര്യമുള്ള ഒന്നാണ് കോൺഫിഡൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം കോൺഫിഡൻസ് ആണ് ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഒന്ന് കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതിന് പാടുള്ളതായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ കോൺഫിഡൻസോടെ നമുക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസും ഡെവലപ്പായി.
1: അതെ, അപ്പൊ നേഹ പറയുന്നത് നല്ല കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുക. ഇപ്പോ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല അല്ലെ. നമ്മൾ ഓക്കെ ആണെങ്കിൽ അത് സംസാരിച്ച് തുടങ്ങുക, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ സ്റ്റേജിൽ ഒരുപാട് വേദികള് നേഹ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എങ്കിലും എത്ര വേദികൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തായിട്ടൊരു വേദി വരുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ചിലപ്പോൾ നല്ലൊരു റിയാക്ഷൻ ആയിരിക്കത്തില്ല തരുന്നത്. പക്ഷെ എങ്കിലും നേഹ അവിടെ കോൺഫിഡൻ്റ് ആണ്, അതൊന്നും എനിക്ക് ബോധേർഡ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറേ നല്ല ടിപ്സാണ് നമ്മുടെ നേഹ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് നല്ലൊരു നേഹയെ പോലെ, അല്ലെങ്കിൽ നേഹയെക്കാൾ നല്ലൊരു പബ്ലിക് സ്പീക്കർ, അല്ലെങ്കിൽ നല്ലൊരു റൈറ്റർ ആവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ മിററിൻ്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ നോക്കി സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ മിററിന്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വീട്ടിൽ കളിയാക്കാറുണ്ടോ?
2: തീർച്ചയായും ഉണ്ട്, അങ്ങനെ തന്നെയാണ്. എനിക്കെന്താ വട്ടാണോ എന്ന് ചോദിക്കും ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അതായത് ചിലപ്പോൾ ടോപ്പിക്കിനെ പറ്റിയൊന്നും ആയിരിക്കത്തില്ല, വെറുതെ എന്നെ പറ്റി തന്നെ നമ്മൾ നോക്കി അത് കൊള്ളാം ഇത് കൊള്ളാം അങ്ങനെയാണ് ഓ ഇനി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പൊ അത് തീർച്ചയായും വീട്ടിലെല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഈ എപ്പോഴും അങ്ങ് കണ്ണാടിയുടെ മുന്നിലാണല്ലോ, കണ്ണാടിയുടെ മുന്നിലാണോ, അങ്ങനെയാണ് ചോദിക്കുന്നത്.
1: അപ്പൊ അതൊക്കെ നെവർ മൈൻഡ് ആണ്.
2: അപ്പൊ
1: നേഹ ഇങ്ങനെ അത് മോൾഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എനിക്കൊരു ചെറിയൊരു കഴിവുണ്ട്, അപ്പൊ അതിന് ഞാൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ആവശ്യമാണ് അല്ലെ. അപ്പൊ മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് പറയാന്നുള്ളതാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഒരു രീതി അല്ലെ. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ടിപ്പാണ് അത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചത് മനസ്സിലാക്കുക, മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു പെർഫോമൻസ് നല്ല രീതിയിലാക്കാൻ സാധിക്കുമെന്നാണ് നേഹക്കുട്ടി നമുക്ക് വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു ചെറിയ വെല്ലുവിളിയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ് നേഹയുടെ ഈ ഒരു പെർഫോമൻസ് ആണെങ്കിലും സംസാരം ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാനത് എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ കൂടി ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഒരു ആർജി ആയിട്ട് നേഹ എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നതെന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നേരത്തെ നേഹ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് അമാനം ആടാൻ നേഹയ്ക്ക് ഒരു കഴിവുണ്ട്. അതുപോലെ നല്ലൊരു ശബ്ദമുണ്ട്, ഒരു ഷാർപ്പ് വോയിസ് ആണ് നേഹയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആർജ പെർഫോമൻസ് എങ്ങനെയായിരിക്കും ഒന്നും കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് കേൾക്കാം അല്ലേ.
2: ഹലോ ഹലോ ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ നിങ്ങളുടെ സ്വന്തം ആർജെ നേഹ. അപ്പോ സ്കൂൾ ലൈഫ് കഴിഞ്ഞു വരുന്ന ഒരു റിയലൈസേഷൻ അറ്റാക്കിലാണ് ഇപ്പൊ നമ്മളിതാ വന്നു നിൽക്കുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ നമ്മൾ പറയും, ഓ ഇതൊന്ന് കഴിഞ്ഞ് കോളേജിൽ എത്തിയ ലൈഫ് സെറ്റ്.

0: തെറ്റ്. പക്ഷെ ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് നല്ലൊരു കാലമായിരുന്നു നമ്മൾ കളഞ്ഞുപിടിച്ചേ അല്ലേ. പക്ഷെ സ്കൂൾ ലൈഫ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലായത്, അന്ന് കിട്ടിയ ഫ്രീ ടൈമും ഫ്രണ്ടും ലഞ്ചും എന്ത് ലക്ഷറി ലൈഫ്. പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർ ഹോംവർക്ക് വെച്ചാൽ എന്താ പറയാ, ഓ ബുക്ക് മറന്നുപോയി ടീച്ചറേ. പക്ഷെ സത്യം എന്താ, ബുക്ക് ബാഗിലൊക്കെ കാണും, പക്ഷെ നമ്മളൊന്നും എഴുതി കാണൂല അല്ലേ. പക്ഷെ എക്സാമിന്റെ തലേന്ന് ഇനി ഞാൻ മാറും, നാളെ മുതൽ ഞാൻ പഠിക്കും, നോക്കിക്കോ എന്നൊരു ഡയലോഗ് അടിച്ച നമ്മളാണ് എക്സാം കഴിഞ്ഞ ബുക്ക് എവിടെയാ വെച്ചെന്ന് പോലും നമുക്ക് ഓർമ്മയില്ലാത്തത്. പക്ഷെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാലം അത് നമ്മളിപ്പോ ഏറ്റവും വലിയൊരു റിഗ്രറ്റ് ആയിരിക്കും അല്ലേ, അത് അങ്ങനെ ആയി പോയല്ലോ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇനി അങ്ങനെ ഒരു കാലം വരൂലല്ലോ. അങ്ങനെയൊക്കെ ലഞ്ച് ബ്രേക്ക് ആയാൽ ക്ലാസ്സിൽ നിന്ന് ഓടുന്ന സ്പീഡ് കണ്ട ഒളിമ്പിക്സിന്റെ മെഡൽ കിട്ടിയേനെ നമ്മൾ വരെ തോന്നും. പക്ഷെ ഇന്ന് പിന്നെ ഫ്രണ്ടിന്റെ ലഞ്ച് ബോക്സിൽ നോക്കി നീ എന്താ ഇന്ന് കൊണ്ടുവന്നേ എന്നുള്ള ഒരു സ്ഥിരം ചോദ്യവും സ്കൂള് കഴിഞ്ഞപ്പോ തോന്നി ഫ്രീഡം കിട്ടിയെന്ന്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അന്ന് ടീച്ചർ അറ്റൻഡൻസ് എടുത്തെങ്കിൽ ഇന്ന് ലൈഫേ അറ്റൻഡൻസ് ആണെന്ന്. പക്ഷെ ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു നല്ല കാലം നമ്മുടെ മുന്നിലേക്ക് കടന്നുപോയത്, കൂട്ടുകാരത്തുള്ള ചിരിയും എല്ലാം മെമ്മറീസ് ആണ്. അത് പക്ഷെ ലൈഫ് ലോങ് ഫുൾ അറ്റൻഡൻസിൽ തന്നെ നമ്മുടെ മൈൻഡിൽ കാണും. അപ്പോ അതുപോലൊരു കാലത്തിലേക്ക് നാം പിന്നോട്ട് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തരുന്ന സന്ദർഭങ്ങളും കാണും, സന്തോഷം തരുന്ന സന്ദർഭങ്ങളും കാണും. പക്ഷെ വിഷമങ്ങളെക്കാളും നമ്മൾ കൂടുതൽ ആലോചിച്ചിരിക്കുന്ന ഹാപ്പി മൊമെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഹാപ്പി മൊമെന്റ്സ് ഇനിയും വരട്ടെ എന്ന് ഞാൻ പറയുന്നു.
1: യെസ്, അപ്പൊ എന്തായാലും നേഹ ഈ ആർജി എന്നുള്ള രീതിയിൽ നേഹ പറഞ്ഞതിനോട് ഞാൻ കുറച്ച് വിയോജിപ്പുണ്ട്. അതിന് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല, കാര്യം എനിക്കതൊരു വെല്ലുവിളിയാണ്. എങ്കിലും നേഹ അടിപൊളിയായിട്ട് നേഹ നേരത്തെ എന്നോട് പറയുണ്ടായി, കാര്യം എനിക്കത് അറിയില്ല, ഞാൻ അതങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ നേഹ എന്ത് രസമായിട്ടാണ് അവതരിപ്പിച്ചത്, അതിനെയും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിലും നേഹയ്ക്ക് തിളങ്ങാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പീക്കിംഗ് സ്കില്ലെന്ന് പറയുന്നത് അതൊരു മാജിക് തന്നെയാണ്. ഒരു ആളെ ഇൻസ്പയർ ചെയ്യാൻ നമ്മുടെ ആ ഒരു സ്പീക്കിംഗ് ലെവൽ കൊണ്ട് കഴിയുക എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഫീലിങ്സ് ആണ്. നമുക്കൊരു നമ്മൾ പറയുന്ന കേൾക്കാൻ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ണുകളെല്ലാം നമ്മളിലേക്ക് നോക്കുകയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഒരു നല്ലൊരു ഫീലിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു കഴിവ് നേഹയ്ക്ക് കിട്ടിയതിൽ എത്രമാത്രം സന്തോഷമുണ്ട് നേഹയ്ക്ക്, ഇത് ഇങ്ങനെ ഒരു പവർ എനിക്കുണ്ട് എന്നുള്ളതിൽ.
0: വളരെയധികം ഹാപ്പിയാണ്, കാരണം എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരിതല്ല സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരു ശബ്ദം എന്ന് പറയുന്നത് എല്ലാവരിലും എന്താണ് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കണമെന്നില്ല, ഒരു സമൂഹത്തെ വലിയ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നില്ല. പക്ഷെ ഒരാളുടെ ജീവിതം അത് മാറ്റിമറിക്കാൻ സാധിക്കും. നമ്മുടെ ചില വാക്കുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഹീൽ ചെയ്യാൻ സാധിക്കും അവരുടെ വിഷമങ്ങളെ, അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളെ എന്താ ഒന്നും കൂടി ഒന്ന് എന്താ പറയാ കൂട്ടാൻ സാധിക്കും. അപ്പം നമ്മുടെ ശബ്ദം എന്ന് പറയും അപ്പം നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ട് സംസാരിക്കാനുള്ളത്. അതിങ്ങനെ നിങ്ങൾ മാറ്റി ഇങ്ങനെ മനസ്സിലിങ്ങനെ വെച്ച് വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടർ നമ്മൾ തന്നെയാണത്. അത് മനസ്സിലാക്കിയാൽ പിന്നെ സംസാരിക്കാൻ നമുക്കൊരു മടിയും കാണില്ല എവിടെയും, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക.
1: അതെ, എന്തായാലും ആ ഒരു കഴിവിനെ അത്രമാത്രം എനിക്കിപ്പോ ഇങ്ങനൊരു കേപ്പബിലിറ്റി കിട്ടി. ഇപ്പൊ നേഹയുടെ കാര്യത്തിൽ നിന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കഴിവ് നേഹയ്ക്കുണ്ട്, അതിനെ സാധാരണ രീതിയിലുള്ള ഒരു കഴിവെന്ന രീതിയിൽ മാത്രം കാണാതെ അതിനെ എങ്ങനെ മോൾഡ് ചെയ്യാം, എങ്ങനെ സൊസൈറ്റിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാമെന്ന് നേഹ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കിനി കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നേഹ നല്ലൊരു മോട്ടിവേറ്റർ ആയിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് വേദികളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു പബ്ലിക് സ്പീക്കറായിട്ട്, ഒരു ടാലന്റഡ് ഒറേറ്റർ ആയിട്ട് തന്നെ നേഹ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ നേഹയോട് എനിക്ക് ചോദിക്കണം, അപ്പോൾ ഇനി ഒരുപാട് വേദികൾ നേഹയ്ക്ക്, എന്തായാലും നേഹ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ആ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മത്സര ഇനം എന്നതിലുപരി ഇനിയുള്ള കാലഘട്ടത്തിൽ വേദികളിലൊക്കെ ഒരു സബ്ജക്റ്റ് വരുന്ന ടൈമിൽ ആ ഒരു സബ്ജക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പക്ഷേ നിവൃത്തിയില്ല, ആ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചേ മതിയാവും. അങ്ങനൊരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും നേഹ ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ?
0: ഒരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും കാണും. അപ്പോൾ എല്ലാവർക്കും ഓരോ ഒപ്പീനിയൻസ് ആയിരിക്കും, അവരുടേതായ ഒപ്പീനിയൻസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിനോട് യോജിക്കുന്നവരും കാണും, എന്നാൽ അത് യോജിക്കാത്തവരും കാണും. അത് എന്ത് തന്നെയാലും അത് അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ പറഞ്ഞത് അവർ കേട്ടു, അതുപോലെ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ കാമായിട്ട് കേൾക്കുക. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ അവരുടെ ആ ഒപ്പീനിയൻസിനെ റെസ്പെക്ട് ചെയ്യുക, ആദ്യം റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുക. പിന്നെ തെറ്റായ അഭിപ്രായങ്ങൾ, അതായത് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടേതായി ചേർന്ന് നമ്മളത് വിശദീകരിക്കാൻ ശ്രമിക്കുക, ശരി എന്താണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക. പിന്നെ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാത്ത അറിവുകളും വരും, അത് നമ്മൾ സ്വീകരിക്കുക. എന്തെന്നാലും നമ്മളിപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ചാടി കയറി അങ്ങനല്ല ഇങ്ങനല്ല, നമ്മൾ എന്താണ് ഡിസ്റെസ്പെക്ട് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല. എന്ത് തന്നെയാലും അത് കേട്ട് മനസ്സിലാക്കി കാമായിട്ട് ശരിയായ ഒരു മറുപടി കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്.

0: അതെ അല്ലേ. അപ്പൊ നല്ലൊരു നല്ലൊരു ആൻസർ ആണ്. അപ്പൊ അങ്ങനെ ഇനിയൊരു കോൺട്രവേഴ്സി ആണെങ്കിലും സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാനാണോ ആണെങ്കിലുള്ളൊരു വേദികളൊക്കെ കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഈ ഒരു ചെറിയ പ്രായത്തിൽ നേഹയ്ക്ക് അറിയാം. അപ്പൊ ഇനി കുറച്ചും കൂടെ ആവുമ്പോൾ കുറച്ചും കൂടെ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പഠിക്കുകയും ചെയ്യുന്നു തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നേഹയാണ്. ഞാൻ ഇങ്ങനെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് സംസാരിക്കുന്നവരാണല്ലേ, പക്ഷെ നമുക്ക് എതിരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ നേരത്തെ ഞാൻ ആർജയായിട്ട് വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. എനിക്ക് സന്തോഷമാണ് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഉന്നതിയിലേക്ക് തന്നെ എത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഏകദേശം നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സ്പീക്കിംഗ് സ്കിൽ നേഹയ്ക്കുണ്ട്. അപ്പൊ ഈ ഒരു സ്പീക്കിംഗ് സ്കില്ലുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു ഒരു ഒറൈറ്റർ എന്നുള്ളതിന് നേഹയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഡെഫിനിഷൻ എന്താണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും?
1: നന്നായി സംസാരിക്കാൻ കഴിയുന്ന പറഞ്ഞാല് അത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, അത് നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെയും മനസ്സിലാക്കുന്ന ഒന്നാണ്. അപ്പോൾ സംസാരിക്കാനുള്ള കഴിവ് ജന്മനാ കിട്ടുന്നതല്ലെങ്കിലും ഓരോ ശ്രമവും ഓരോ അനുഭവം ചേർന്ന് നമുക്ക് കിട്ടുന്നതാണെങ്കിലും നമ്മുടെ ആ ഒരു നല്ല വാക്കിന്, നമുക്ക് കിട്ടിയ ആ ശബ്ദം, ആ നല്ല വാക്കിന് ഒരാളുടെ ജീവിതം മാറ്റാൻ കഴിയും. ചിലപ്പോൾ ആ സംസാരം ഒരാളുടെ ദിവസം വളരെ മനോഹരമാക്കാനും കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ശബ്ദം മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അതെ, അപ്പൊ എന്തായാലും ഈ ഒരു സമൂഹത്തിന് നല്ല ശബ്ദത്തിലൂടെ, നല്ല ഉറച്ച ആശയങ്ങളിലൂടെ ഒരു ചുവടുവയ്പ് നടത്താൻ നേഹയ്ക്ക് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോ നേഹ, ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നേഹയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു, അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നേഹ ഈ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്. അപ്പൊ നേഹയ്ക്ക് അവസാനമായിട്ട് എന്താണ് റേഡിയോ സാന്ത്വനം 90.4 FM-നോട് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ വന്നിരിക്കുമ്പോൾ പറയാനുള്ളത്?
1: ഈ ഒരു അവസരം ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു അവസരമായിട്ട് തന്നെ കാണും. കാരണം ഈ സമയം എനിക്ക് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു നിമിഷം കൂടിയാണ്. സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു. കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള റേഡിയോ സ്വാന്തനം 90.4 FM-ലെ സ്റ്റേഷൻ ഡയറക്ടറായ NM പിള്ള സാറിനോടാണ് എന്നെ ഈ ഒരു അവസരത്തിൽ വിളിച്ചതിനും എല്ലാത്തിനും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. പിന്നെ കൂടാതെ എന്നോട് സംസാരം പങ്കിട്ട RJ ആതിര മാമിനോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇത്രയുള്ള എനിക്ക് പറയാൻ, നന്ദി.
0: യെസ്, അപ്പൊ ഒരിക്കൽ കൂടി നേഹ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ. ഇനിയും നേഹയുടെ ഒരു ഇന്റർവ്യൂ എനിക്ക് വലിയ രീതിയിലൊക്കെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് നേഹ. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഒരുപാട് വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു താരങ്ങളുടെ കലാവൈഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത്യാഗ്രഹിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരിടത്തൊരിടത്ത് ഒരു അത്യാഗ്രഹി പെണ്ണുണ്ടായിരുന്നു. അവളുടെ അമ്മ അവളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. അങ്ങനെയായിരുന്നു അവളുടെ സ്വഭാവം. അമ്മയും മകളും താമസിക്കുന്നിടത്ത് അതിനടുത്തായിട്ട്, അതായത് അവരുടെ വീട്ടിലെ സംഭാഷണങ്ങളൊക്കെ കേൾക്കാം, അത്രയ്ക്ക് അടുത്താണ്, ഒരു ചെന്നായയും താമസിക്കുന്നുണ്ടായിരുന്നു. ചെന്നായിക്കാണെങ്കിലോ ഒരു ചീനച്ചട്ടിയുണ്ട്. ആ ചീനച്ചട്ടിയാണെങ്കിൽ സാമാന്യം വലിപ്പമുള്ളത് തന്നെ. അമ്മയാണെങ്കിൽ ഈ പെൺകുട്ടിയെ എപ്പോഴും ഓരോരോ ആവശ്യത്തിനായിട്ട് പറഞ്ഞയച്ച് ചീനച്ചട്ടി വാങ്ങിക്കും. ആരുടെ കയ്യിൽ നിന്നാ? ഈ ചെന്നായയുടെ കയ്യിൽ നിന്നും. അല്ലെങ്കിലും നമുക്കും ഉണ്ടല്ലോ ചില ആൾക്കാർ, നമ്മുടെ ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാലേ എപ്പോഴും എപ്പോഴും വന്ന് ശല്യപ്പെടുത്തും. ആ സമയം ചിലരങ്ങനെ ചെയ്യൂല. അതേപോലെ ഈ ചീനച്ചട്ടി വാങ്ങിക്കാനായിട്ട് എപ്പോഴും അമ്മ ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ ചീനച്ചട്ടി കൊടുക്കുമ്പോൾ ചെന്നായ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതും അതിലിട്ടു കൊടുത്തയച്ചിരുന്നു. ഓ, ചെന്നായ ഭയങ്കര അലിവുള്ള, കരുണയുള്ള, അയൽ സ്നേഹമുള്ള ഒരു ചെന്നായ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളങ്ങനെ അങ്ങനെ ചെയ്യുമോ? ചീനച്ചട്ടി ചോദിച്ചാൽ ചീനച്ചട്ടി കൊടുക്കും, അല്ലാതെ അതിനകത്ത് ഓംലെറ്റൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുമോ? ഇല്ലല്ലോ. പക്ഷേ ആ പെൺകുട്ടി ആ, അതായത് ചെന്നായ കൊടുക്കുന്ന ചീനച്ചട്ടിയിലിട്ട് കൊടുക്കുന്ന വെറും ചട്ടി കൊടുക്കണ്ടല്ലോ എന്നുള്ള വിചാരത്തിലായിരിക്കും അങ്ങനെ കൊടുക്കുന്നതേ. ഇവളെന്ത് ചെയ്യുമെന്നറിയാവോ? അതങ്ങ് വഴിയിൽ വെച്ചേ തിന്നും. വീട്ടിൽ കൊണ്ടു ചെന്ന അമ്മയ്ക്കും കൂടെ കൊടുക്കത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ ഒരു കഷ്ണം പോലും കൊടുക്കത്തില്ല. ഇത്തിരിയെങ്കിലും കൊണ്ടു കൊടുക്കാവല്ലോ, അതുപോലും അവിടെ ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിലോ, അമ്മയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാവോ? ചീനച്ചട്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി അത് തിരിച്ചു കൊടുത്തയക്കും. അത് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ പെൺകുട്ടി എന്ത് ചെയ്യുമെന്നറിയാവോ? എവിടെയെങ്കിലും മാറിയൊക്കെ ഇരുന്ന് മണ്ണപ്പം ചുട്ട് കളിക്കും. അങ്ങനെ അമ്മ വൃത്തിയാക്കി കൊടുക്കുന്ന ചീനച്ചട്ടിക്കകത്ത് ചെളിയും മണ്ണും പുരണ്ട് വൃത്തികേടാക്കി ആ ചീനച്ചട്ടിയാണ് കൊണ്ടു ചെന്ന് ചെന്നായിക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചെന്നായി കുറേ ദിവസം കേട്ടതൊന്നും ഒന്നും ആരെങ്കിലും കേട്ടോ. ചെന്നായി എന്തറിയാവോ, ഒരു ദിവസം ഈ പെൺകുട്ടിയുടെ അമ്മയെ കണ്ടു, വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ ഈ ചെന്നായി പറഞ്ഞു, നിങ്ങളെന്താ ഈ ചീനച്ചട്ടി കൊണ്ടുപോയിട്ട് വൃത്തികേടാക്കി കൊണ്ടുവരുന്നത്? അതിനകത്ത് നിറയെ മണ്ണും ചെളിയും ഒക്കെയാണല്ലോ. എന്താ, നിങ്ങൾക്കൊന്ന് വൃത്തിയാക്കി തന്നയച്ചുകൂടെ? ഓ, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓരോ ഓംലെറ്റ് നിങ്ങൾക്ക് അതിനകത്തിട്ട് കൊടുത്തയക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായി. ഓംലെറ്റ് ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചീനച്ചട്ടി നല്ല വണ്ണം കഴുകി വൃത്തിയാക്കിയാണല്ലോ കൊടുത്തയക്കാറ്. ഇത് കേട്ടപ്പോൾ ചെന്നായയ്ക്ക് ഒരു കാര്യം തീർച്ചയായി, ഈ അത്യാഗ്രഹിയായ പെൺകുട്ടി ആണ് ഇതിൻ്റെ പിന്നിൽ. അവൾ ഒന്ന് നേരെ ആവുകയേ ഇല്ല. ചെന്നായ പോയി എന്ത് ചെയ്യുന്നറിയാവോ? ആ പെൺ അങ്ങനെ പിന്നെ ഒരു ദിവസം ഈ അമ്മ ചീനച്ചട്ടി വാങ്ങിച്ചുകൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, ആ ചെന്നായ ആ പെൺകുട്ടിയെ അങ്ങ് വിഴുങ്ങി. അതോടെ അവളുടെ കഥയും തീർന്നു. എങ്ങനെയാണ് അത്യാഗ്രഹിയായ പെൺകുട്ടിക്ക് പറ്റിയ അമളി? ആ പെൺകുട്ടിയുടെ കഥ തീർന്നു. അവൾ കാണിച്ചത് നന്ദികേടല്ലേ? അമ്മയ്ക്ക് കൊടുത്തതുമില്ല, എന്നാൽ വൃത്തിയാക്കി കൊടുക്കുന്ന ചീനച്ചട്ടിക്കകത്ത് അഴുക്കാക്കി തിരികെ കൊണ്ട് കൊടുക്കും. അത് നല്ല സ്വഭാവമല്ലല്ലോ, അല്ലേ? അപ്പോൾ ഇനി അവൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള വേല കാണിക്കത്തില്ലല്ലോ. ആ ചെന്നായ അവളെ അങ്ങ് വിഴുങ്ങി. അങ്ങനെ അത്യാഗ്രഹിക്കാരിയായ പെൺകുട്ടിയുടെ കഥയും ഇവിടെ ഇന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്തും വരെ ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്ക

0: അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മളിപ്പോ ഒരു വാഹനം എടുത്തന്നിരിക്കട്ടെ സാർ, അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ മാറ്റി മേടിച്ചു, അപ്പൊ അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഇൻഷുറൻസ് പോളിസി മാറ്റണം എന്ന് വല്ല നിർബന്ധമുണ്ടോ?
1: തീർച്ചയായിട്ടും നിർബന്ധമുണ്ട്. പലർക്കും പറ്റുന്ന വെച്ചാൽ ഇൻഷുറൻസ് പോളിസി മാറ്റൂല. അതായത്

0: നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ആരാണ് ഇൻഷുറർ എന്ന് ചോദിച്ചല്ലോ. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണോ ഉടമസ്ഥൻ അദ്ദേഹത്തിനാണ് ഇൻഷുർ. അപ്പൊ ഈ പോളിസിയിലെ കോൺട്രാക്ടിലെ പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറർ, ഇൻഷുറൻസ് കമ്പനി ഓണറുമാണ്. അപ്പൊ വാഹനത്തിനെ സംബന്ധിച്ചുള്ള വാഹനത്തിന്റെ ഓണറാണ് ഇൻഷുർഡ്. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്കാണ് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഈ വാഹനം നമ്മൾ വിറ്റു വാങ്ങി മാറിക്കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന ആൾ ഈ പോളിസിയും അദ്ദേഹത്തിന്റെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങി. അല്ലെങ്കിൽ കാരണം വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ, പക്ഷേ പോളിസി അദ്ദേഹത്തിന്റെ പേരിലാവുന്നില്ല. സപ്പോസ് എയുടെ വാഹനം ബിക്ക് വിറ്റാൽ അത് എന്നാണോ ആർ സി ബുക്കും പ്രകാരം ബിയുടെ പേരിലോട്ട് മാറ്റുന്നത്, അന്ന് മുതൽ 15 ദിവസത്തിനകം ബി അപ്ലൈ ചെയ്യണം, ഈ വാഹനത്തിന്റെ പോളിസി എന്റെ പേരിലോട്ട് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നിസ്സാരമായ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി മാറ്റിക്കൊടുക്കും. മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം, ആ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയാം പോളിസി ഉണ്ട്, ഞങ്ങൾ എയ്ക്കാണ് കൊടുത്തത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ബി ആണ് ഓണർ, ബി ഞങ്ങളോട് യാതൊരു ബന്ധമില്ല, നോ പ്രിവിറ്റി കോൺടാക്ട് എന്ന് പറയും. അപ്പം ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായാലും ഗുണമില്ലാതായി, കാരണം പോളിസി ബിയുടെ പേരിലോട്ട് മാറ്റിയില്ല. അപ്പം നിയമം പറയുന്നത് വിത്തിൻ 14 ഡേയ്സ് ഓഫ് ദി ട്രാൻസ്ഫർ വെഹിക്കിൾ ട്രാൻസ്ഫറി ഷാൽ അപ്ലൈ എന്ന് വെച്ചാൽ ആരാണോ വാങ്ങിച്ച ട്രാൻസ്ഫറി വാങ്ങിച്ച ആള് ഈ പോളിസിയും കൂടെ കൊണ്ടുകൊടുത്ത് എൻ്റെ പേരിലോട്ട് ആർ സി ബുക്ക് മാറ്റി, ഞാനാണ് ഓണർ, അതുകൊണ്ട് എൻ്റെ പേരിലേക്ക് പോളിസിയും മാറ്റിത്തരണമെന്ന് 15 രൂപ. ഇപ്പം ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്, 15 രൂപ അടിച്ച് പോളിസി അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റുന്നതാണ് ശരിയായ നടപടി, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ട് അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാകുന്നതാണ്.
1: സാറിപ്പോൾ പറഞ്ഞു സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷമാണ് അത് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് വല്ല ഗ്രേസ് പീരീഡും ഒക്കെ ഉണ്ടോ?
0: യാതൊരു ഗ്രേസ് പീരീഡും പോളിസി പുതുക്കുന്നതിനില്ല. പോളിസി ഇന്നലെ എക്സ്പയർ ആയെങ്കിൽ ഇന്ന് മുതൽ പുതുക്കിയിരിക്കണം. എല്ലാ പോളിസിയും എൻഡ് ചെയ്യുന്നത് മിഡ്നൈറ്റിലാണ്. 25-ാം തീയതി മിഡ്നൈറ്റിൽ പോളിസി എക്സ്പയർ ചെയ്യും. 25-ാം തീയതി ഒരു പോളിസിൻ്റെ അർത്ഥം 25-ാം തീയതി മിഡ്നൈറ്റ് പോളിസിയും. 26-ാം തീയതി 12 മിഡ്നൈറ്റ് 12 1 മുതൽ പോളിസി ഇല്ല. അപ്പൊ ഗ്രേസ് പീരീഡ് ഇല്ല. പലരുടെയും തന്നെ ഗ്രേസ് പീരീഡ് ഉണ്ടെന്നാ മെഡി ക്ലെയിം പോളിസിസ്റ്റ് മാത്രം ഗ്രേസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ടാണ് വിജിലന്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പോളിസി എക്സ്പയർ ആ നേരത്തെ അറിഞ്ഞിരിക്കണം. നേരത്തെ അറിഞ്ഞ് എക്സ്പയർ ആവുന്നതിന് 2-3 ഒരാഴ്ചയ്ക്ക് മുമ്പോ നമുക്ക് പോളിസി പ്രീമിയം റിന്യൂ ചെയ്യാനായിട്ട് പൈസ അടയ്ക്കാം. അപ്പൊ നമുക്കൊരു സംശയം, നേരത്തെ അടച്ചാൽ പൈസ, അല്ലെങ്കിൽ നേരത്തെ അടയ്ക്കുമ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം മുകളിൽ 2 ദിവസം നഷ്ടപ്പെടത്തില്ല, ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നേരത്തെ പ്രീമിയം അടച്ചാലും എന്നാണോ എക്സ്പയർ ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസം പോലെ പോളിസി റിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഗ്രേസ് പീരീഡേ ഇല്ല, 1 മിനിറ്റ് 1 ദിവസവും ഇല്ല, 1 മണിക്കൂറും ഇല്ല, 1 മിനിറ്റും ഇല്ല. സോ ദാറ്റ് എല്ലാ പോളിസി ഹോൾഡേഴ്സും എല്ലാ ഉടമസ്ഥരും പോളിസി നമ്മുടെ എക്സ്പയർ ആകുന്ന തീയതി വളരെ നേരത്തെ മുമ്പേ നമ്മൾ കലണ്ടറിൽ കുറിച്ചിടുകയും നമ്മൾ അറിഞ്ഞു വെക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുകയും അത് നേരത്തെ തന്നെ പോളിസി റിന്യൂ ചെയ്തിട്ടിരിക്കണം. ദേർ ഈസ് നോ ഗ്രേസ് പീരീഡ് ഈവൻ ഫോർ എ സിംഗിൾ ഡേ.
1: സാർ, നമ്മൾ കോടതിയിൽ നിന്ന് കോമ്പൻസേഷൻ വിധിച്ചെന്നിരിക്കട്ടെ, അപ്പൊ ആ ഒരു കോമ്പൻസേഷൻ ഈടാക്കുന്നത് ഏത് തരത്തിലാണ്, എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമ്പൻസേഷൻ വിധിക്കുന്നത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണല് പാസ്സാക്കുന്ന ജഡ്ജ്മെന്റിൽ പറയാറുണ്ട് 45 ദിവസത്തിനകം അല്ലെങ്കിൽ 30 ദിവസത്തിനകം ഈ കോമ്പൻസേഷൻ കൊടുക്കണം. മിക്കവാറും കേസുകളിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്, ഇൻഷുറൻസ് ഉള്ള കേസിൽ. ഇല്ലാത്ത കേസുകളിൽ ഓണർ കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടാണ് വിധി വരുന്നത്. ഇൻഷുറൻസ് കമ്പനി ആ പൈസ കെട്ടിവെച്ച് കോടതിയിൽ കെട്ടിവെക്കും. ഇപ്പോൾ കോടതി നേരിട്ട് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കാനാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഇല്ലെന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നോ ഒന്നും പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല, അവർ കെട്ടിവെക്കും. ബുദ്ധിമുട്ട് വരുന്ന എപ്പോഴും ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ ഓണർക്കെതിരായിട്ട് കോമ്പൻസേഷൻ വരും. ഓണർ തടി തപ്പാൻ ശ്രമിക്കും, ഓണർ മനഃപൂർവ്വം അല്ലാതെയും പൈസ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടണ്ടേയോ? അവിടെയാണ് പ്രശ്നം. തേർഡ് പാർട്ടിക്ക് ഏത് കോടതി വിധി വന്നാലും വിധി നടപ്പിലാക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്, അതിനേക്കാണ് എക്സിക്യൂഷൻ എന്ന് പറയും. ഒരു വിധി വന്നാൽ ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന അടുത്ത പ്രൊസീഡിങ്സ് ആണ് എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ്. അപ്പോൾ കോടതിയിൽ മോട്ടോറൈസിംഗ് ലൈസൻസ് ട്രൈബ്യൂണലിൽ കോമ്പൻസേഷൻ വിധിച്ചൊരു വിധി വന്ന് പൈസ ഈ പറയുന്ന 30 ദിവസമോ 45 ദിവസമോ കിട്ടിയില്ലെങ്കിൽ അതിലെ ആർക്കാണോ കിട്ടേണ്ടത്, വിക്റ്റിമോ, ഐ മീൻ ഇഞ്ചുറി കേസിലെ വിക്റ്റിം അല്ലെങ്കിൽ അദ്ദേഹം ലീഗലേസ്, എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കാം. എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പറയാം, ഈ ബഹുമാനപ്പെട്ട കോടതി 3 ലക്ഷം രൂപ എനിക്ക് വിധിച്ചു, ഞങ്ങൾക്ക് വിധിച്ചു, നാളെ ഇതുവരെ പൈസ തന്നില്ല. അതിന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി ഒന്നിയിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറയും. ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ പോലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞ് കോടതി നോട്ടീസ് കൊടുക്കുകയും ആ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അയച്ചു കൊടുക്കും. അത് റവന്യൂ റിക്കവറി അരിയേഴ്സ് ആയിട്ട് കണക്കാക്കി ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് വില്ലേജ് ഓഫീസർ അയച്ചു കൊടുക്കും. വില്ലേജ് ഓഫീസർ ഈ കൊടുക്കേണ്ട ആളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ അറസ്റ്റിനും കൊടുക്കാം, കാരണം പൈസ അദ്ദേഹത്തിന് പൈസയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുണ്ട്, എന്നിട്ട് മനഃപൂർവ്വം തരാതിരിക്കുകയാണ്. അതേ കോടതിയുടെ അതിർത്തി നിന്ന് വിട്ടുപോയി അബ്സ്കോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വാറണ്ടി ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് കോമ്പൻസേഷൻ വിധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല, അത് അറ്റാച്ച്മെൻറ്റിലൂടെയോ അറസ്റ്റിലൂടെയോ ഈടാക്കിയെടുക്കാം. ഒരു കേസുകളിൽ മാത്രമേ ഉള്ളൂ തൽക്കാലം കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ സ്റ്റേ കൊടുക്കാം. ഇൻഷുറൻസ് കമ്പനി ഒരു അപ്പീൽ പോയി അല്ലെങ്കിൽ ഓണർ അപ്പീൽ പോയി

0: ഇല്ല, സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. തൽക്കാലം സ്റ്റേ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം കോമ്പൻസേഷൻ കൊടുക്കേണ്ട. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ആ കോടതി ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പീലും പകുതി പൈസ എങ്കിലും കെട്ടിവെച്ചാൽ മാത്രമേ അപ്പീൽ എടുക്കുകയും സ്റ്റേ ചെയ്യുകയും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒരു ആക്സിഡൻറ് കേസിൽ കോമ്പൻസേഷൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ഒരിക്കലും അതിനൊരു പരിഹാരം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില്ല. തീർച്ചയായിട്ടും നിയമ നടപടിയുണ്ട്. എക്സിക്യൂഷൻ പെറ്റീഷനിലൂടെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാം. അറ്റാച്ച്മെൻറ്റിലൂടെ, അറസ്റ്റിലൂടെ, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന മറ്റു മാർഗങ്ങളിലൂടെ പൈസ ഈടാക്കിയെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
1: ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുകയാണെങ്കിൽ ഈ വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുമോ?
0: ഒരിക്കലുമില്ല. വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടുന്നത് ഡ്രൈവറെ ശിക്ഷിക്കുന്നതായിട്ട് ബന്ധമില്ല. കാരണം ഡ്രൈവറെ പീനൽ കോഡ് അനുസരിച്ചിട്ട്, ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പോലീസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ ചെയ്യുന്നത്. അയാൾ അശ്രദ്ധമായി കുറ്റകരമായി വണ്ടി ഓടിച്ചെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഭാരതീയ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കുറ്റക്കാരനാണെങ്കിൽ തടവോ പിഴയോ വിധിക്കാം. അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്, അയാളുടെ എന്താ പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയാണ്. അങ്ങനെ കേസുകൾ ശിക്ഷിക്കുന്നതുകൊണ്ട് വെറുതെ വിടുന്നുണ്ട്. വെറുതെ വിട്ടാൽ പോലും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടണം. കാരണം വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടേണ്ട ലീഗൽ റൈറ്റാണ്. ചിലപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുന്നത് കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ സാക്ഷികൾ കൂറിമാറിയതുകൊണ്ടായിരിക്കാം, അല്ലെ പോലീസ് ചാർജ് ചെയ്ത കേസിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും എന്തുകൊണ്ടായാലും പ്രതിയെ വെറുതെ വിട്ടാലും ഇപ്പുറത്ത് മോട്ടറൈസിംഗ് ലൈസൻസ് അക്കൗണ്ടിൽ കോമ്പൻസേഷൻ കൊടുത്ത കിട്ടാൻ അർഹതപ്പെട്ട വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. അതിനും ഈ പ്രതിയെ ശിക്ഷിക്കുന്നതും വെറുതെ വിടുന്നതുകൊണ്ട് യാതൊരു ബന്ധവുമില്ല. പലരുടെയും സംശയമാണ് ശിക്ഷിച്ചാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടണമെന്നില്ല. ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കോമ്പൻസേഷൻ കിട്ടും. കോടതി മോട്ടറൈസിംഗ് ലൈസൻസ് അക്കൗണ്ട് നോക്കുന്ന ഒരു FIR ഉണ്ടോ, ഇയാളെ കുറ്റക്കാരനാണെന്ന് പോലീസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് രണ്ടും മതി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഹൃദയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. സത്യത്തിൽ നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത്. 1961 ജൂണിൽ ആദ്യം ഹെൽസിങ്കിയിലും പിന്നീട് വിയന്നയിലുമായി ലോക നാടകവേദിയുടെ 9th കൺവെൻഷൻ നടക്കുന്നു. അന്ന് നാടകവേദിയുടെ പ്രസിഡന്റായ RV കിവിമയുടെ നിർദ്ദേശമാണ് ലോക നാടക ദിനം എന്ന ആശയമായി മാറിയത്. അങ്ങനെ എല്ലാ വർഷവും March 27 ലോക നാടക ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ നാടക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകുന്ന കൊല്ലം കലാഗ്രാമം അച്ചാണി രവി സ്മാരക അമേച്ചൂർ നാടക മത്സരം എന്ന പേരിൽ നാടക മത്സരം നടത്തിയിരുന്നു. നാടകത്തിനും നാടക കലാകാരന്മാർക്കുമായി ലോകോത്തര നിലവാരത്തിൽ അച്ചാണി രവി എന്നറിയപ്പെടുന്ന ശ്രീ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന്, പ്രത്യേകിച്ച് കൊല്ലത്തിന് നൽകിയ സോപാനത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. വവ്വാക്കായ് യവന ഡ്രാമാ വിഷന്റെ പൊട്ടൻ എന്ന നാടകം, കുട്ടനാട് മാനസ വുമൺ തിയേറ്ററിന്റെ സഖറിയായുടെ മരണം, പാമ്പുവ തിരുവരങ്ങിന്റെ മേവാനി, കിഴക്കനേല കേളിയുടെ ചിരത ചിലതൊക്കെ മറന്നുപോയി തുടങ്ങിയ നാടകങ്ങളാണ് മത്സരിക്കാനായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവങ്ങളാണ് കലാഗ്രാമം ഒരുക്കാറുള്ളത്. നാടക ചർച്ചകൾ, സിംബോസിയങ്ങൾ, സംവാദങ്ങൾ, മുതിർന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും ആദരിക്കൽ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കലാഗ്രാമം നടത്താറുള്ളത്. കലാഗ്രാമം പ്രസിഡന്റായ ശ്രീ രവിവർമ്മ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബ്രഷ്നേവ്, മറ്റ് നാടക പ്രവർത്തകരെല്ലാം നാടകത്തെക്കുറിച്ചും കലാഗ്രാമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നു. സാർ, ഒന്ന് പരിചയപ്പെടുത്താമോ?
3: എൻ്റെ പേര് അയാൾ ഹരികുമാർ. ഞാൻ ഈ ഇവിടെ സോപാനത്തിൽ കളിക്കുന്ന കൊല്ലം നാടക ഗ്രാമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അച്ചാണി രവി നാടക മത്സരത്തിൽ പങ്കെടുക്കുന്ന നാടകത്തിൻ്റെ സംവിധായകനാണ്. ഞങ്ങളുടെ നാടകം എഴുതിയിരിക്കുന്നത്, ഈ മയക്കുന്ന നാടകം എഴുതിയിരിക്കുന്നത് സുരേഷ് ബാബു ശ്രീസ്ഥയാണ്. ഒരു 2

0: മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും കളറിയുന്ന ഒരു നാടകമാണ് മൈക്ക്. ഇന്ന് ഇത്ര സമകാലീന പ്രശ്നങ്ങളുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു അവതരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: ഇതുവരെ എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്?
0: ഞാനൊരു എംപ്ലോയി റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഏതാണ്ട് ഒരു കോളേജ് കാലം മുതലെ ഈ ചെറിയ അമച്ചർ നാടകങ്ങളിൽ കൂടെയാണ്. അന്നത്തെ ഒരു അമച്ചർ നാടകം ഇപ്പം ഇല്ല, അറിയാമല്ലോ. പല വേദികളും നഷ്ടപ്പെട്ടു. പണ്ട് ഗ്രന്ഥശാല വാർഷികങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പല പല ഫൈനാൻസ് സൊസൈറ്റികൾ, പിന്നെ ഈ ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഐ എസ് ആറോടെ സ്പാർക്ക്, അവിടെ തന്നെ നാല് സംഘടനകൾ, സ്പാർക്ക്, സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട്, സെക്രട്ടേറിയറിയറുകൾ, സരസ്, രചന, ഇവരെല്ലാം എല്ലാ വർഷവും ഡ്രാമ കോമ്പറ്റീഷൻ, ബാങ്കിൻ്റെ ബീം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇപ്പോൾ അതൊന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പോലും ഈ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഒരു മത്സരത്തിലൊരു വേദിയാണ് നമുക്ക് പ്രശ്നം. അതാണ്, അതില്ല. അപ്പോൾ ഇതുപോലുള്ള വേദികൾ കിട്ടുമ്പോൾ അതിൽ മറ്റ് സാമ്പത്തിക ലാഭം ഒന്നും നോക്കുന്നില്ല. നമുക്ക് അതെന്ത് സഹിച്ചും നഷ്ടപ്പെടുത്തി ഇവിടെ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ വന്നാണ് ഞങ്ങളിവിടെ.
1: ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥാഥ ഏതാണ്?
0: ഞാൻ ഡോക്ടർ എം രാജീവ് കുമാറിൻ്റെ ഗാന്ധിജി മരിക്കുന്നത് എങ്ങനെയെന്നൊരു നാടകം, ഡോക്ടർ എം രാജീവ് കുമാറിൻ്റെ. അത് ഇവിടെ സംഗീത നാടക അക്കാദമിയുടെ മേഖലാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതേ സോമാൻ ആഡിറ്റോറിയത്തില്. അപ്പോൾ അതിൽ ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഒരു എന്താ പറയണ്ട, ഒരു നാടകത്തിൻ്റെ അച്ചമ്മാവൻ എന്ന് പറയും. അച്ചമ്മാവനൊരു സമൂഹത്തിൻ്റെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു നന്മയുടെ പ്രതീകമാണ്. അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത് അതോടൊപ്പം തന്നെ ഈ വാൻഗോഗിൻ്റെ തീൻമേശ എന്ന് പറഞ്ഞിട്ട് വേറൊരു നാടകം അക്കാദമിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു വാൻഗോഗിൻ്റെ വേഷം ചെയ്യുന്ന ഒരു ചിത്രകാരൻ, ഒരു എക്സെൻട്രിക്കാണ് അയാൾ. എപ്പോഴും ഒരുതരം വട്ടത്തനമായിട്ടൊക്കെ നിൽക്കുക. ആ കഥാപാത്രം വായിച്ചിട്ടൊക്കെ മനസ്സിലാവും. അയാളെ ഫോക്കസ് ചെയ്ത, അതായത് വാൻഗോഗിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള നാടകത്തിലും എനിക്ക് അയാളെ ഇഷ്ടമാണ്. പിന്നെ ഈ നാടകത്തിൽ പ്രത്യേകിച്ച് പറയാം, പുതിയ നാടകമുണ്ട്. ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ ഏറ്റവും, എല്ലാ കഥാപാത്രവും ഇഷ്ടമാണ് എങ്കിലും, അതിർവാനും ഗൗരിയും രണ്ട് മതസ്ഥര് തമ്മിലുള്ള അവരുടെ സൗഹാർദ്ദവും സ്നേഹബന്ധവും അത് വളരെയേറെ നമ്മൾ ഈ നാടകം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത് അത്രയധികം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് സുരേഷ് ബാബു സീസൺ തന്നതും അദ്ദേഹത്തോട് ഞാനിപ്പോൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്.
1: ഒരു കഥ തയ്യാറായി, അത് സ്ക്രിപ്റ്റ് ആക്കുന്നു, പിന്നെ അതിൻ്റെ കാസ്റ്റിംഗ് ചെയ്യുന്നു. ഈ നാടകം എന്ന ഒരു പ്രോസസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, നാടകം സത്യത്തിൽ പഴയ കുറേ കാലം ബാക്കിലോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയൊന്നുമല്ല ഇപ്പോഴും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നാടകത്തിന് ആളെ കിട്ടാൻ തന്നെ പ്രയാസം. പ്രത്യേകിച്ച് അമച്ചർ വേദികളില്ല. പണ്ട് ചില സംഘങ്ങളായിരുന്നു, ബിജി ശങ്കരപ്പുഴ സ്വാമിയോ അല്ലെങ്കിൽ കാവല സ്വാമിയോ അല്ലെങ്കിൽ വയലാവാസമുള്ള സ്വാമി, ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളാണ്. അവർ കുറച്ച് നാടകയോഗം അങ്ങനെ മറ്റേ അഭിനയം അങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ. അപ്പോൾ അവർ പോലും മറ്റു നാടകങ്ങളൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാടകം നല്ല രീതിയിൽ ചെയ്യുന്നു വെച്ചാൽ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഈ സീരിയലിൻ്റെയും അതേപോലെ ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ പുറകിലാണ്. ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് കിട്ടാൻ താമസിക്കണം. അവരൊക്കെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. അവരെ വെച്ചിട്ട് നമുക്ക് അധികം നാടകങ്ങൾ കളിച്ചു പോകാൻ പറ്റില്ല. അമച്ചറുവരിൽ നിന്ന് ആർട്ടിസ്റ്റുകളുടെ ദാരിദ്ര്യമാണ്. പലരും ഒരു ഒരു വേഷം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് അർഹതയില്ലാത്ത പൈസ നമ്മൾ അതിശയിച്ചു പോകും. ഒരു നാടകത്തിന് വരും, അമച്ചർ നാടകത്തിന് വരുമ്പോൾ. ഈ അമച്ചർ നാടകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘാടകർ 5 പൈസ തരാതെ നമുക്കൊരു നമ്മുടെ ഒരു മാനസികമായ ഒരു സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പൈസ മുടക്കി വരുന്ന അവിടെ അവർ ചോദിക്കുന്ന വിലപേശലാണ്. ആ തരത്തിലേക്ക് വന്നു. ഉദാഹരണം, നമ്മളൊരു 6 മണിക്ക് ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ രാത്രി 2 മണിക്ക് വന്നിരിക്കും. നമുക്കറിയാം 5 മണിയോടെ ഇരുന്നിട്ട് പോകും. പക്ഷെ നാടകത്തോട് അവർക്ക് ഈ ഒരു അടുപ്പം സ്നേഹം ഇപ്പം ഈ കാലത്ത് ഉണ്ടാകുന്നൊരു സത്യമാണ്. ഈ നമ്മുടെ നാടത്തിൽ ഒരു കഥാപാത്രം പറഞ്ഞ അതേ ഡയലോഗാണ്, വേഗത കൂടിയ കാലം. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും ഒന്നിനു താല്പര്യം, നമ്മളൊരു നാടകം കളിക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്ന കാശ് കൊടുക്കണം. അവൻ എന്ത് ചെയ്യുന്നു അല്ലെ, അവൻ്റെ സ്വയം ഒരു അവസരത്തോടെ എനിക്ക് ഇത്ര കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പൈസ ചോദിക്കാവും, അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഇത് അധ്വാനിച്ചിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെറും മടങ്ങുമാരാക്കുന്ന രീതിയിലാണ് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴത്തെ വരുന്ന ചെറുപ്പക്കാർ എല്ലാവരും ഫീമെയിൽ ഉൾപ്പെടെ. അതാണ് വലിയ പ്രയാസമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു അമച്ചർ നാടകം സംഘടിപ്പിക്കും, ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്താൽ പോലും അവിടെ വന്ന് ആത്മാർത്ഥതയോടെ കൂടി വന്ന് നാടകം ചെയ്യാനോ എടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ പലരും ഉപജീവനം ആയിട്ട് ജീവിക്കുന്നവരാണ്. അത് അങ്ങനെയുള്ളത് മനസ്സിലാക്കുക, നമുക്ക് അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവർക്ക് വീട്ടു കാര്യങ്ങൾ. പക്ഷെ ഇതൊക്കെ ഉപരി സാമ്പത്തികമായിട്ട് സൗകര്യം ഉള്ളവർ പോലും ഇതുപോലെ നമുക്ക് നടത്തി അഭിനയം അറിയാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ പോലും അവരവിടെയും മാറുകയും ചെയ്യാം, എനിക്ക് ഇത്ര രൂപയാണെങ്കിൽ അഭിനയിക്കാം. ആർട്ടിസ്റ്റിന് എന്നെ സംബന്ധിച്ച് ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് പലരും ഇതാണ് പ്രശ്നം, സാമ്പത്തികമാണ് ഇന്ന് കച്ചവടക്കണ്ണോടുകൂടി നോക്കുന്ന കലാകാരന്മാരാണ് ആർട്ടിസ്റ്റ് അമച്ചുള്ള ഇപ്പം ആയിക്കഴിഞ്ഞു. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പം അതല്ല. അപ്പോൾ ശരിക്കും എന്താ പറയണ്ട, ഈ കച്ചവടക്കണ്ണി തന്നെയാണ് സത്യത്തിൽ. നമ്മൾ അഭിനയം അല്ലെങ്കിൽ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് നമുക്കതൊരു നമ്മുടെ ഒരു ആത്മാർത്ഥ

0: പ്രസന്റ് ചെയ്യാനല്ല, അവർ വരിക അഭിനയിക്കുക വായിക്കുക പോവുക പൈസ വാങ്ങിക്കുക. അത് മാത്രമല്ല, പാര വിളിച്ചാലും ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ് ടീയെ വിടണം. ആ ടീയെ റേറ്റ് പറയാ, പെട്രോൾ അടിക്കാൻ വണ്ടിയിലാണ് വരുന്നത് ഇത്ര റേറ്റ് വെച്ച് തരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അമച്ചുകൊണ്ടാണോ എന്ന് ചെയ്യണമെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നടത്തുന്ന ചില സ്റ്റേജുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ആൾക്കാർ നാടകം കാണുന്നത് കൊണ്ടുള്ള സംതൃപ്തി, അല്ലാതെ പിന്നെ മറ്റൊരു ഇതും സംഭവിക്കുന്നുണ്ട്.
1: നാടകത്തിനൊരു സമ്പന്നമായൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് ഈ നാടകത്തെ എത്തിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് അത്. നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടേ, അങ്ങനത്തെ ഒരു കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞുകൂടെ, മലബാറിൽ, കോഴിക്കോട്, കാസർഗോഡ്, ഇങ്ങോട്ട് വന്നാൽ തൃശ്ശൂർ, ട്രിവാൻഡ്രത്തും ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ട്രിവാൻഡ്രത്തേക്കാണ് ഏറ്റവും കൂടുതൽ മലബാർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാടകം. ഒരു ഇപ്പോൾ എൻ്റെ കൂടെ ഈ നാടകത്തിൽ സഹകരിക്കുന്ന എല്ലാം കോഴിക്കോടുകാരാണ്. കോഴിക്കോടുള്ള ടെക്നീഷ്യൻസ് ആണ്, ലൈറ്റ് യൂസ് എല്ലാം ചെയ്യുന്നവർ. അപ്പോൾ അവർ ഇതിനു വേണ്ടി ഇവിടെ എനിക്ക് നിർബന്ധം ഉണ്ടായത് ഒരു ക്വാളിറ്റിയോടെ ഒരു നാടകം ചെയ്യണമെന്നാണ്. അപ്പോൾ അവർ അതിന് ഡെഡിക്കേറ്റഡ് ഇവിടെ ആഴ്ചകളോടെ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത്. അപ്പം അത് അവരിത് അവരുടെ ഉപജീവനം, അവരിതിനു വേണ്ടി ജീവിക്കും. ഇവർക്ക് വേറെ ഒരു പണി അറിഞ്ഞുകൂടാ, ഇവർക്ക് അറിയാവുന്ന പണി ലൈറ്റ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് സെറ്റ് വർക്ക് ചെയ്യുക, ഇത് മാത്രമേ അവർക്ക് അറിയാവൂ. അങ്ങനെ ആൾക്കാർ ഉണ്ട് കേട്ടോ. പക്ഷെ പലരും കാലഘട്ടത്തിനനുസരിച്ച് എന്താ പറയുക, നാടകത്തിൽ പറയുന്നതന്നെ വീണ്ടും പറയാം, വേഗത കൂടി ഈ കാലത്ത് ഒന്ന് നിന്ന് നാടകം തട്ടി നിന്നൊരു നാടകം കളിക്കാൻ അങ്ങനത്തെ ഒരു വരുന്നില്ല, ഒരിക്കലും ഒരിക്കലും കിട്ടുന്നില്ല.
1: റേഡിയോ സാന്ത്വന 90.4 ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം പറയാമോ?
0: പ്രത്യേകിച്ച് പറയാനുള്ള, നാടകം വളരണം, നാടകം കാണണം. അതിന് പ്രത്യേകിച്ച് ഒരു വേർതിരിവൊന്നും വേണ്ട. പ്രൊഫഷണലെന്നോ അമച്ചറെന്നോ അങ്ങനെയൊന്നും വേണ്ട. എല്ലാ നാടകങ്ങളും കാണണം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്വീകരിക്കാം, ഇഷ്ടപ്പെട്ടതിലേക്ക് പങ്കെടുക്കാം. അത്തരത്തിൽ നാടകം മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കത്തില്ല, മരിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ഈ കലയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടകമായിട്ട് മുന്നോട്ട് പോകണം. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നാടകങ്ങൾ നാടകക്കാരെ സഹായിക്കണം. ഇതുപോലെ ഞങ്ങളെ പോലെ ആരെങ്കിലും നാടകത്തിൽ വിളിച്ചാലും വലിയ ഡിമാൻഡൊന്നും പറയാതെ കഴിയുന്നത്ര സഹായിക്കാൻ ശ്രമിക്കണം. എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നിലനിൽക്കാൻ പറ്റും. ഒരിക്കലും ഒരു കച്ചവട കണ്ണോടുകൂടി നാടകത്തെ കാണരുത്.
1: താങ്ക് യു. ചെറിയൊരു ഇടവേള
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരിച്ചു വരാം തിരശ്ശീലയിലേക്ക്. കലാഗ്രാമം പ്രസിഡന്റ് വർമ്മ സാറിനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. സർ, ഈ നാടക ദിനവുമായി ബന്ധപ്പെട്ട് നാടകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: നാടക ദിനമായി പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. നാടക ദിനം എന്ന് പറയുന്നത് 1961 മാത്രം തുടങ്ങിയതാണ്. പക്ഷെ നാടകം എന്ന് പറയുന്ന അറിയാമല്ലോ, നൂറ്റാണ്ടുകളായിട്ട് നാടകമുണ്ട്. അത് മനുഷ്യൻ്റെ ആദ്യ കാലഘട്ടം തൊട്ട് നമ്മൾ ചിന്തിച്ചാൽ കൂട്ടായ്മ എവിടെ തുടങ്ങിയോ അവിടെയൊക്കെ നാടകമാണ്. നാടകത്തിലൂടെയാണ് നമ്മൾ പറയുന്ന കുലങ്ങളായാലും ഈ കമ്മ്യൂണലായാലും, അതായത് നമ്മൾ കൂട്ടായിട്ട് എവിടെയൊക്കെ മനുഷ്യൻ തങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ അവരവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി കണ്ടെത്തിയ കലാരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ നാടകം. അന്നങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാനോ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ പുരാണത്തിലൊരു വസ്തുത പറയുന്നുണ്ട്. അത് പുരാണത്തിൽ ഈ പാലാഴി മതനം കടഞ്ഞ സമയത്ത് അസുരന്മാരും ദേവന്മാരിൽ സംഘട്ടനം ഉണ്ടായ സാഹചര്യത്തിൽ ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയൊരു മാർഗമായിരുന്നു ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞൊരു രൂപത്തെക്കുറിച്ച് നമുക്കൊരു കലാപരിപാടി വേണമെന്ന് പറയാം. അങ്ങനെ ആദ്യത്തെ നാടകത്തിൻ്റെ ആചാര്യനായിട്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരതമുനിയാണ്. അഭിനേതാവ്, ആദ്യത്തെ അഭിനേതാവ് എന്ന് പറയുന്നത് ശിവനാണ്. നടരാജനെയാണ് അവർ പ്രധാന നടനായി സങ്കല്പിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും പറയുന്നത് നാടകം ക്ഷേത്രകലയല്ല എന്നാണ്. പക്ഷേ ഈ നാടകമെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തുള്ള ഈ പുരാണത്തിലൂടെയാണ് യഥാർത്ഥ നാടകം ഉണ്ടാകുന്നത്. പിന്നാലാണ് നമ്മൾ പറയുന്ന കൂടിയാട്ടമായാലും കഥകളിയായാലും ഈ വസ്തുതകളെല്ലാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഇന്ത്യയെ സംസ്കാരം, നമ്മളെ സംസ്കാരത്തിൻ്റെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു നാടകം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് നാടകം. പക്ഷെ നാടകോത്സവം അല്ല, നമ്മളെ നാടക ദിനം എന്ന് പറയുന്നത് 1961 സ്റ്റാർട്ട് ചെയ്തതാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് നന്മയുണ്ടാകാൻ വേണ്ടി, രാജ്യത്തെ ലോകമെമ്പാടും നടക്കുന്ന തിന്മകൾക്കെതിരെ പൊരുതണം, അതിനുവേണ്ടി എല്ലാവരും ഒന്നിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ലോക നാടക ദിനം ആരംഭിച്ചത് 1961. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 1961 വിചാരിച്ച് തുടങ്ങിയ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ തിന്മകളാണ് ഇപ്പം മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനെ എതിർക്കുക, അതിനെതിരായി പോരാടുക എന്നുള്ളതാണ് എല്ലാ പിന്നെ കലാപ്രവർത്തകരുടെയും ഉദ്ദേശം. ആ ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പം ഈ ലോക നാടക ദിനം നമ്മൾ കഴിഞ്ഞ 2014 മുതൽ നമ്മൾ കലാഗ്രാമം ഉണ്ടായ കാലഘട്ടം തൊട്ട് നമ്മൾ ചെയ്യുന്നത്.

0: ഉണ്ട്. ഈ വർഷം നമ്മളത് ചെയ്തെന്ന് പറയുന്നത് പ്രത്യേക ഉദ്ദേശത്തിലൂടെയാണ്. കാരണം ഈ അമ്പച്ചർ നാടക മത്സരം, പണ്ട് നമ്മുടെ മേഖലയിൽ നാടകങ്ങൾ, നമ്മുടെ പ്രൊഫഷണൽ നാടകങ്ങളായാലും എല്ലാം വന്നുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ അമ്പച്ചർ മേഖലകളിൽ നിന്നായിരുന്നു. നമ്മുടെ ഓണാഘോഷങ്ങളിലെല്ലാം എല്ലാ വായനശാല നാടകങ്ങൾ അതൊക്കെ ഇപ്പോൾ കുറേയേറെ നിന്നിരിക്കുകയാണ്. അതിനുള്ള എഴുത്തുകാരില്ല, നാടക സാഹിത്യങ്ങളില്ല. മറ്റേന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുണ്ടായിരുന്നു, നാടക പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സി എൽ ജോസ് സാറിൻ്റെ ആയാലും ഏരൂർ ജോർജ് സാറിൻ്റെ ആയാലും കടവൂർ ചന്ദ്രമ്പിള സാറിൻ്റെ ആയാലും തുടങ്ങി ഒട്ടേറെ എഴുത്തുകാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ നാടകങ്ങൾ പ്രിൻ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു നാടകം വായിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പബ്ലിഷേഴ്സ് ഇത് ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ ഒരു ഇതും കൂടെ സംഭവിച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ പറയണ എഴുത്ത് വായനാശീലം പൊതുവേ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ കൈകളിലെല്ലാം ഉണ്ട്. ഒരു പുസ്തകം പിന്നെ മേടിച്ച് വായിക്കണമെന്നോ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നോ ഇല്ല. അപ്പം അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ നാടക പാരായണങ്ങൾ പലയിടത്ത് തുടങ്ങി. ഇതുപോലെ അമ്പച്ചർ നാടകങ്ങൾ വീണ്ടും നമ്മൾ സജീവമാക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വിഷലിപ്തമായി കിടക്കുന്ന കുറേ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലൊന്നും നമുക്ക് കയറി അങ്ങോട്ട് കൈവയ്ക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോക നാടക ദിനമായാലും ഞങ്ങളിവിടെ വർഷം വേണ്ട ഒരു 10-30 നാടകങ്ങൾ കരങ്ങൊരുക്കുന്നുണ്ട്. ഇവിടെ ഒരു നാടകമേളയായി അല്ലാതെയായി. പിന്നെ കൊല്ലത്തിപ്പം നമ്മൾ പറഞ്ഞ മാസം എന്ന് പറയുന്ന ആർട്ട് സൊസൈറ്റിക്കാരുണ്ട്, കലയുണ്ട്, ഫാസുണ്ട്. അപ്പം തീർച്ചയായും ഈ സോപാന ഓഡിറ്റോറിയത്തിൽ ഒരു വർഷം കുറഞ്ഞതൊരു 50 പ്രൊഫഷണൽ നാടകവും ഒരു 10-15 അമർച്ചർ നാടകങ്ങളുണ്ട്. കാരണം അതിനുള്ളൊരു വേദിയാണ്. അപ്പം അതുകൊണ്ട് ഈ സോപാനം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നാടകക്കാർക്ക് ഒരു തരത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഘടകമല്ല. അതിനാൽ നമ്മൾ ഇന്ത്യയിലാകെ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും കേരള സ്കൂൾ ഓഫ് ഡ്രാമയാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്തത്. പക്ഷെ 1995 തേമലാളി ഇവിടെ ഒരു പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ തുടങ്ങി. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഡിറ്റോറിയമാണ്. എക്കോ ഇല്ലാത്തൊരു ഓഡിറ്റോറിയം. നാടകം കളിക്കാൻ നമുക്ക് ബാക്കി ചെല്ലുന്ന എവിടെ ചെന്നാലും എക്കോ ഉണ്ട്. നമ്മൾ പറയുന്നതിൻ്റെ അത് തിരിച്ച് പ്രതിഫലിച്ച് വരും. പക്ഷേ ഈ കൺസ്ട്രക്ഷനകത്തോട്ട് പറ്റിയിരിക്കുന്നത് പറഞ്ഞാൽ എക്കോ എന്ന് പറയുന്ന സംവിധാനം ഇല്ല. രണ്ട് മൂർത്തിസാര സംവിധാനം ചെയ്ത ലൈറ്റിംഗ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് വേണ്ട വിധത്തിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് വീണ്ടും കൊണ്ടുവരാനാണ് ഇപ്പോൾ പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ വീണ്ടും അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നല്ല കാര്യമാണ്. കാര്യം കൊല്ലത്ത് നമ്മളെ അടുത്ത് പരിശോധിച്ച് നോക്കി, ഈ ഒരു ഓഡിറ്റോറിയം ഇല്ലെങ്കിൽ കൊല്ലത്ത് നാടകം ഇല്ല. 58 കോടി രൂപയ്ക്ക് ഒരു സമുച്ചയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നാൾ പാവം പിടിച്ച നാടകക്കാർക്ക് ചെല്ലാക്കൂല. 4 മണിക്കൂർ ഒരു ഹാള് 300 രൂപ ഇരിക്കുന്ന ആൾ വേണേൽ 40,000 രൂപ കൊടുക്കണം. ഇത് കൊടുത്ത് ആരാണ് അവിടെ നാടകം അവിടെ കളിക്കാൻ പോകണം? 58 കോടിക്ക് എന്ത് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നു? ആർക്ക് പ്രയോജനപ്പെടുന്നു? രണ്ടപ്പോൾ ടൗൺ ഹാളുണ്ട്, അതും AC ചെയ്തു. കല്യാണത്തിന് വേണ്ടിയാണ് മുതൽക്കെ ഉദ്ദേശം. അപ്പോൾ കല്യാണക്കാരനെ അത് മേടിക്കുന്നവർക്ക് ഇപ്പോൾ കലയ്ക്ക് തരുന്നത് ഒരു കൺസെഷൻ 25,000 രൂപ. 25,000 രൂപ കൊടുത്തൊക്കെ നമുക്കൊരു 4 മണിക്കൂർ അവിടെ എടുക്കാം. അവരുടെ പ്രോഗ്രാം തന്നെ ഇവിടെ കൊണ്ടുവച്ച് നടത്തി. അതാണ് നമുക്ക് മനസ്സിലാകാതെ. കൊല്ലം കോർപ്പറേഷൻ നടത്തുന്ന നൃത്തോത്സവം നടത്തിയത് ഇവിടെയാണ്. സ്വന്തമായ ഓഡിറ്റോറിയം ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് അവർക്കും താങ്ങാൻ പറ്റുന്നില്ല. PWD ഫിക്സ് ചെയ്യുന്ന റേറ്റാണ്. PMLA എണ്ണമുണ്ട്, നീലാംബരിയുണ്ട്. 7,500 രൂപ കൊടുക്കണം അവിടെ ഓഡിറ്റോറിയത്തിൽ. പിന്നെ കസേര നമ്മൾ ഉണ്ടാക്കണം, വേറെ പലതും ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ കൊല്ലത്ത് നാടകമില്ല.
1: നാടകത്തെ കൂടുതൽ യുവതലമുറയിലേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
0: നമ്മളിപ്പോൾ യുവതലമുറയിലേക്ക് എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നാടകം പാഠ്യവിഷയമാക്കണം സ്കൂൾ തലങ്ങളിൽ. സ്കൂളിൽ നമ്മൾ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് പാഠ്യവിഷയമാക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. 30 മാർക്കിനുള്ള സിലബസ് എല്ലാ സ്കൂളുകളിലും നാടകത്തിനുണ്ടായിരുന്നു. പക്ഷെ അതിൽ സംഭവിച്ചെന്ന് പറയാൻ, നാടകം കൃത്യമായി പഠിപ്പിക്കാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാതെ വന്നപ്പോൾ ഇത് കുറഞ്ഞു. ഇപ്പോൾ എല്ലാ സ്കൂളിലും ഇപ്പോൾ നാടകം അറിയാവുന്ന അധ്യാപകരുണ്ടാകണമെന്നില്ല. അപ്പോൾ നാടകം പഠിപ്പിക്കാൻ ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇറങ്ങുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അവർ കോൺട്രാക്ട് ബേസിൽ കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയ തലമുറയിലേക്കിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറ എന്ന് പറയുന്നത് സ്കൂൾ തലങ്ങളിലെ ഇവരെ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ അതോടൊപ്പം തന്നെ അവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നാടകങ്ങൾ ചെയ്യണം. ഇത് നമ്മളെ പലപ്പോഴും സ്കൂൾ നാടകങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ചില എഴുത്തുകാരുടെയും സംവിധായകരുടെയും അമിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത കുറേ നാടകങ്ങളാണ് ഈ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മത്സരങ്ങളിൽ വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അഭിനയിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഈ രീതി മാറി ലളിതമായി ജനത്തിന് മനസ്സിലാകുന്ന, കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കുള്ള നാടകങ്ങൾ ഈ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ കൊണ്ടുവരണം. ഇതിപ്പോൾ അവരെല്ലാം ഗ്രേഡ് കിട്ടാനും പിന്നെ ട്രോഫിക്കും വേണ്ടിയിട്ടാണ് അവർ നാടകം ചെയ്യുന്നത്. അതിന് സ്കൂളുകൾ 5-6 ലക്ഷം രൂപ മുടക്കുന്നുണ്ട്. അത് ഈ മൈയുടെ ഗ്രേഡിന് വേണ്ടി, മാർക്കിന് വേണ്ടി മാത്രം. പക്ഷെ നമ്മൾ ഇതുകൊണ്ട് മാത്രം കുട്ടികൾ പുതിയ വരുമെന്നുള്ളതിനെന്നില്ല. രണ്ട്, അവരുടെ സിലബസ് വളരെ വലുതല്ലേ പഠിക്കാൻ. അതിനിടയ്ക്ക് നാടകത്തിന് വേണ്ടിയിട്ട് അവർക്ക് സമയം കണ്ടെത്താൻ കഴിയില്ല പുതിയ തലമുറയ്ക്ക്. അപ്പം നമ്മളത് പലതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന, ഒറ്റയടിക്കൊന്നും ആരും ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. അവരുടെ പുതിയ സിലബസുകൾ, പുതിയ പഠന രീതികൾ, അപ്പം അതൊക്കെ കിടക്കുന്നതുകൊണ്ട് അവർക്കുള്ള സമയം ഇതിനകത്തോട്ട് വിനിയോഗിക്കാൻ കിട്ടുന്നില്ല. പിന്നെ പുതിയ തലമുറ

0: മുറയിൽ നമ്മളിത് കൊണ്ടുവരണമെങ്കിൽ ഏകമാർഗം ഇതാണ്. സ്കൂൾ ഓഫ് നമ്മൾ സ്കൂളുകളിൽ നാടകം പാഠ്യ വിഷയമാക്കി കുറച്ചുപേരെങ്കിലും, അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ നമുക്ക് ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരും. ഇപ്പം നമ്മൾ കാണാത്തൊരു കഴിഞ്ഞ ഞങ്ങളുടെ മേളയ്ക്ക് ഇവിടെ കണ്ട് കുറേ ചെറുപ്പക്കാർ നാടകം കാണാൻ വരുന്നുണ്ടായിരുന്നു. സാധാരണ ഇവിടെ നമുക്കൊരു 10-45 വയസ്സൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു പ്രേക്ഷകർ. പക്ഷേ ഈ കഴിഞ്ഞ നാടകമേളയ്ക്ക് ഒത്തിരി ചെറുപ്പക്കാർ വന്ന് നാടകം കാണാൻ വേണ്ടി വന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഗ്രാജുവലായി കൊണ്ടുവരാനേ പറ്റും. അത് ഒറ്റയടിക്കൊന്നും നമുക്ക് ഇവരെ ഇങ്ങോട്ടൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനൊരവസ്ഥയാണ്. അപ്പോൾ അവർ കടന്നു വരണമെന്നില്ല.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായിട്ട് എന്തെങ്കിലും സന്ദേശം?
0: അല്ല, ഇത്തരം മാധ്യമങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മേഖല ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്ന കേൾക്കാൻ ആളുണ്ടാവണ്ടേ? അതുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കൾ ഏത് ഫംഗ്ഷൻ ഏത് പ്രോഗ്രാം ഇതിൽ വന്നാലും കാണുക എന്നുള്ളത് അല്ല, കേൾക്കുക എന്നുള്ളതാണ്. കാണുകയല്ലോ, അത് കേൾക്കാൻ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജനത്തിന് സമയം കൊടുക്കണം. ഇപ്പം ആളുകൾക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിലേക്കൊക്കെ ആളുകൾ വരാൻ താമസിക്കുന്നത്. അത് തീർച്ചയായും ഇത് നാളെ ഒരു അനിവാര്യ ഘടകമായി മാറും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ശ്രോതാക്കളെല്ലാം തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, അവരോട് കൂടെ നിൽക്കുക, അവരെ ചേർത്ത് പിടിക്കുക. ഇതാണ് പറയാനുള്ളത്.
1: വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി തിരശീലയിലൂടെ വീണ്ടും ഞാനെത്തും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ടെക്സസിലെ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും വലിയ ആശ്വാസം പകരുന്ന നിർണായക പ്രഖ്യാപനവുമായി ഗവർണർ ഗ്രെഗ് ആബട്ട്. വരാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ എല്ലാ പൊതു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബിരുദ ട്യൂഷൻ ഫീസും മറ്റ് അനുബന്ധ ഫീസുകളും വർദ്ധിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഗവർണർ ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ പൊതു സർവകലാശാലകൾക്കും കോളേജുകൾക്കും അദ്ദേഹം ഔദ്യോഗിക കത്ത് അയച്ചു. ഫുക്കാന ഇന്റർനാഷണൽ കൺവെൻഷൻ 2026 ഓഗസ്റ്റ് 6 മുതൽ 9 വരെ

പെൻസിൽവേനിയയിലെ പോക്കനോസ് മൗണ്ടൻസിലെ കൽഹാരി റിസോർട്ടിൽ നടക്കും. കൺവെൻഷന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന കഥ കവിത ലേഖനത്തിലേക്ക് കൃതികൾ ക്ഷണിക്കുന്നു. കൃതികൾ ഫൊക്കാന സോവനിയർ 2026 @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് June 15 മുൻപായി അയക്കണം. ഇന്ദ്രജാല രംഗത്ത് 3 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യമായ ഏഷ്യയിലെ ആദ്യത്തെ മാജിക് പഠന കേന്ദ്രം ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസിന്റെ 30-ാമത് വാർഷിക ആഘോഷം ഇന്ന് രാവിലെ 11 മണിക്ക് പൂജപ്പുര മാജിക് അക്കാദമിയിൽ നടന്നു. ഓർമ്മകളും വിസ്മയങ്ങളും ഒത്തൊരുമിക്കുന്ന വിദ്യാർത്ഥി സംഗമമാണ് ഇത്തവണത്തെ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം. ആദ്യ ബാച്ച് മുതൽ വിവിധ കാലഘട്ടങ്ങളിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളും അധ്യാപകരും വർഷങ്ങൾക്കു ശേഷം ഒരേ വേദിയിൽ വീണ്ടും കൂടിച്ചേർന്നു. ചടങ്ങ് മാജിക് അക്കാദമി രക്ഷാധികാരിയും ചലച്ചിത്ര സംവിധായകനുമായ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിഫറന്റ് ആർട്സ് സെന്റർ ചെയർമാൻ ജിജി തോംസൺ IAS അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റി സ്ഥാപകൻ സൂര്യകൃഷ്ണമൂർത്തി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ആഘോഷ പരിപാടികൾ 31-ാം തീയതി മാജിക് പ്ലാനറ്റിൽ സമാപിക്കും. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 2 പതിറ്റാണ്ടോളം ജയിലിൽ കഴിഞ്ഞ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി നാട്ടിലെത്തി. വലിയ പെരുന്നാൾ ദിനമായ ഇന്നലെ രാവിലെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് റഹീം വിമാനമിറങ്ങിയത്. 20 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് നാട്ടിലെത്തിയ റഹീമിനെ സ്വീകരിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും വിമാനത്താവളത്തിൽ എത്തി. എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഉപയോഗിച്ചു കഴിഞ്ഞ ഓട്ടോമോട്ടീവ് ലൂബ്രിക്കന്റുകളുടെ ശേഖരണത്തിനും പുനരുപയോഗത്തിനുമായി ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ടാറ്റ മോട്ടോഴ്സും ധാരണാപത്രത്തിൽ. സംവിധാനം സ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

Themen World. Radio Santhanam 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ?

വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം.